പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 15 2026 ജൂൺ 29 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ജീവിതത്തിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. നാം ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആരോടും ഒന്നും പ്രതികരിക്കരുത്. നാം സന്തോഷത്തിലായിരിക്കുമ്പോൾ ആർക്കും ഒരു വാഗ്ദാനവും നൽകരുത്. നാം ജീവിതത്തിൽ വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു തീരുമാനവും എടുക്കരുത്. അല്പം കഴിഞ്ഞ് മനസ്സ് സ്വതന്ത്രമായിരിക്കുമ്പോൾ മാത്രം ചിന്തിച്ച് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9:30 സ്നേഹസ്പർശം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ, ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:30 സമാഗമം, 3 മണിക്ക് തിരശീല, വൈകുന്നേരം 4 മണിക്ക് ജനപദം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് June 29. ബ്രിട്ടനിൽ നിന്ന് സെയ്ഷൽ സ്വതന്ത്രമായതും വാൻകൂവർ ദ്വീപിൽ കൽക്കരി കണ്ടെത്തിയതും അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ 59 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചതുമൊക്കെ ഒരു June 29. June 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 29. ബ്രിട്ടനിൽ നിന്ന് സെയ്ഷൽ സ്വതന്ത്രമായത് 1976 June 29. ആദ്യത്തെ ട്രാൻസ് പസഫിക് വിമാനം പറക്കൽ പൂർത്തിയാക്കിയത് 1927 June 29. കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ നിന്ന് 2400 മൈൽ ആയിരുന്നു ആദ്യ പറക്കൽ. ഇതിനായി 25 മണിക്കൂർ 50 മിനിറ്റാണ് സമയം എടുത്തത്. വാൻകൂവർ ദ്വീപിൽ കൽക്കരി കണ്ടെത്തിയത് 1850 June 29. June 29 കാണാതായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന റീയുണൈറ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയത്.

0: അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ 59 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത് 2020 June 29 പ്രശസ്തമായ ആപ്പായ ടിക്ടോക്കും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ലോക്ക്ഡൌൺ മൂലം പ്രതികൂലമായി ബാധിച്ച ഉപജീവന മാർഗങ്ങൾ പുനരാരംഭിക്കുന്നതിന് തെരുവ് കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ പ്രവർത്തന മൂലധന വായ്പ നൽകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി സ്വനിധി വായ്പ പദ്ധതിയുടെ വെബ് പോർട്ടൽ ആരംഭിച്ചത് 2020 June 29 മുൻ റിസർവ് ബാങ്ക് ഗവർണർ ചക്രവർത്തി രംഗരാജന് ജീവിതകാലത്തെ നേട്ടങ്ങൾക്കായി ഔദ്യോഗിക സ്ഥിതിവിവരക്കണക്കിലെ ആദ്യത്തെ പ്രൊഫസർ പി സി മഹൽനോബിസ് അവാർഡ് നൽകിയത് 2020 June 29 ഇന്ന് സ്റ്റാറ്റിസ്റ്റിക് ദിനം. June 29 ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക് ദിനമായി ആചരിക്കുന്നു. 1893 ഈ ദിവസമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ശാസ്ത്രശാഖയിൽ അദ്വിതീയമായ സംഭാവനകൾ ചെയ്ത മഹൽനോബിസ് ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: കേൾക്കാം ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത ഭാരത് അതിന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യപ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ

0: പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CK ഗോവിന്ദൻ നായർ AC ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC ഷൺമുഖദാസ് പഠന കേന്ദ്രവും NCPS ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന 2 മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ

0: ഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ ഒരു റണ്ണിന് പരാജയപ്പെടുത്തി. ഇതോടെ രണ്ട് മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ ഡോക്ടർ ഗണേശ ഹെഗഡെ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കഷ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
2: ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽസ് കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽസ് മേ ലാഗു കർനേ കേ ലിയേ MOU കിയാ ജാ രഹാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏദൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും.

0: മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റിനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1st ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3rd അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. July 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3rd അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3rd അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനം ഇന്ന്

0: സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്തി

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
8: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9446760 3 9400 7809 0 9 4 7 5 6 0 3 6.
6: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
9: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
10: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
11: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഇപ്പോൾ കേരളത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയാണല്ലോ. ഈ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരെയും അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തെയും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ കൂടുതലായി പരിചയപ്പെടാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ച കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ്. നിയമസഭയിലെ ശക്തമായ ഇടപെടലുകളിലൂടെയും പ്രതിപക്ഷ നേതാവെന്ന നിലയിലെ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ അദ്ദേഹം 2026 UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചു. പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, പ്രവാസി കാര്യങ്ങൾ, അഖിലേന്ത്യാ സർവീസുകൾ, തെരഞ്ഞെടുപ്പ്, ഭരണപരിഷ്കാരം തുടങ്ങി 35 വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റ് മന്ത്രിമാർക്ക് അനുവദിക്കാത്ത വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അനുഭവ സമ്പന്നരായ നേതാക്കളിൽ ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ അദ്ദേഹം ഭരണപരിചയത്തിന്റെ കാര്യത്തിൽ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. മന്ത്രിസഭയിൽ ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ദേവസ്വം, ഭക്ഷ്യ സുരക്ഷ, മയക്കുമരുന്ന് നിയന്ത്രണം എന്നീ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ ശ്രീ കെ മുരളീധരനാണ്. മുൻപ് 2004 എ കെ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തന പരിചയവുമുണ്ട്. കേരളത്തിലെ ഏറ്റവും പരിചയസമ്പന്നരായ മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. മുൻപ് UDF മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് വ്യവസായം, വാണിജ്യം, വിവര സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, മൈനിംഗ് ആൻഡ് ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ എന്നീ വകുപ്പുകൾ നൽകിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലൂടെയും മാധ്യമങ്ങളിലും സംസ്ഥാനതല സംഘടനാ പ്രചാരണങ്ങളിലും പാർട്ടിയെ പതിവായി പ്രതിനിധീകരിക്കുന്നതിലൂടെയും അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ എം ലിജു. മന്ത്രിസഭയിൽ ആദ്യമായി എത്തുന്നു, എക്സൈസിന്റെയും സഹകരണത്തിന്റെയും ചുമതല വഹിക്കുന്നു. ശ്രീ റോജി എം ജോൺ അങ്കമാലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. സംസ്ഥാന നിയമസഭാ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ, സാങ്കേതിക വിദ്യാഭ്യാസം, കൃഷി, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള മറ്റ് സർവകലാശാലകൾ, പ്രവേശന പരീക്ഷ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. കുണ്ടറ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു യുവജന നേതാവാണ് ശ്രീ പി സി വിഷ്ണുനാഥ്. മുൻപ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ക്ഷേമനിധി ബോർഡ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് ശ്രീ സണ്ണി ജോസഫ്. വടക്കൻ കേരളത്തിലെ ശക്തമായ സംഘടനാ വേരുകൾക്ക് അദ്ദേഹം പ്രശസ്തനാണ്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനേർട്ട് എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത്. വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള നിയമസഭാംഗവും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ ടി സിദ്ദിഖാണ് കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് ശ്രീ ഷംസുദ്ദീൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം എന്നിവയാണ്. വേങ്ങര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവായ ശ്രീ KM ഷാജിയാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പി കെ ബഷീർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നിയമസഭാംഗമാണ്. മലപ്പുറത്തെ ഏറനാട് നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്നുള്ള മറ്റൊരു വളർന്നുവരുന്ന നേതാവായ ശ്രീ VE അബ്ദുൾ ഗഫൂറാണ് ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി എന്നിവയുടെ ചുമതല വഹിക്കുന്നത്. UDFലെ കേരള കോൺഗ്രസ് വിഭാഗത്തിലെ മുതിർന്ന നേതാവാണ് ശ്രീ മോൻസ് ജോസഫ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന വകുപ്പുകൾ ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകളാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നേതാവും പിറവത്ത് നിന്നുമുള്ള നിയമസഭാംഗവുമാണ് ശ്രീ അനൂപ് ജേക്കബ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. കേരളത്തിലെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSPയുടെ നേതാവും സംസ്ഥാനത്തെ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുമാണ് ശ്രീ ഷിബു ബേബി ജോൺ. ഇപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽഡ് എക്സലൻസ് എന്നിവയാണ്. CMPയുടെ നേതാവും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുള്ള UDFന്റെ മുതിർന്ന നേതാവാണ് ശ്രീ CP ജോൺ. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ശ്രീമതി കെ

0: തുളസി പാർട്ടിയുടെ തദ്ദേശ ഭരണത്തിലും അടിസ്ഥാന വികസനത്തിലും പ്രാതിനിധ്യവും ശ്രദ്ധയും കൊണ്ടുവന്ന വനിതാ നേതാവാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനത്തിന്റെ ചുമതലയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. UDFന്റെ വളർന്നുവരുന്ന യുവജന നേതാവാണ് ശ്രീ OJ ജനീഷ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിജയിച്ചത്. കേരള മന്ത്രിസഭയിൽ സ്പോർട്സ്, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ് എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വണ്ടൂരിനെ പ്രതിനിധീകരിക്കുന്ന മുതിർന്ന നേതാവും നിയമസഭാംഗവുമാണ് ശ്രീ AP അനിൽകുമാർ. മുൻ UDF സർക്കാരുകളിൽ ടൂറിസം, പട്ടികജാതി പിന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് മന്ത്രിയായി പ്രവർത്തിച്ച പരിചയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചുമതല വഹിക്കുന്ന വകുപ്പുകൾ റവന്യൂ, സർവേയും ഭൂരേഖകളും ഭൂപരിഷ്കരണവും ഉൾപ്പെടുന്നു. മന്ത്രിസഭയിലെ മറ്റൊരു വനിതാ മന്ത്രിയായ ശ്രീമതി ബിന്ദു കൃഷ്ണ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സാമൂഹിക പ്രവർത്തകയുമാണ്. പാർട്ടിയുടെ നിരവധി പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് ശ്രീ VD സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിലവിൽ വനിതാ ശിശുവികസനം, തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ വഹിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം, തൊഴിലാളി ക്ഷേമം, മൃഗസംരക്ഷണ മേഖലയിലെ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന മന്ത്രിയായാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ കൂടി പരിചയപ്പെടാം. ശ്രീ തിരുവഞ്ചിയൂർ രാധാകൃഷ്ണനെയും ശ്രീമതി ഷാനിമോൾ ഉസ്മാനെയും. ശ്രീ തിരുവഞ്ചിയൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോട്ടയം ജില്ലയിലെ പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. നിരവധി തവണ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആഭ്യന്തരം, വനം, ഗതാഗതം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളുടെ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2026 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയുടെ നടപടികൾ ഭരണഘടനയ്ക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നിഷ്പക്ഷമായി നിയന്ത്രിക്കുക, സഭയിൽ അച്ചടക്കവും ക്രമവും ഉറപ്പാക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് സ്പീക്കറുടെ പ്രധാന ചുമതലകൾ. കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവും ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗവുമാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. മഹിളാ കോൺഗ്രസിലൂടെയും പാർട്ടിയുടെ സംഘടനാ രംഗത്തും ദീർഘകാല പ്രവർത്തന പരിചയമുള്ള അവർ 2026 കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി പ്രവർത്തിക്കുന്നു. സ്പീക്കറുടെ അഭാവത്തിൽ സഭയ്ക്ക് അധ്യക്ഷയാകുകയും സഭാ നടപടികൾ സുഗമമായും നിഷ്പക്ഷമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്പീക്കറെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രധാന ഉത്തരവാദിത്തം. ശ്രീ VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെയും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പറ്റിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എപ്പിസോഡ് ശ്രോതാക്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് പ്രീത.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: This is Radio Santanam 90.4 FM. Stay tuned.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഓരോ യാത്രകളും അന്വേഷണങ്ങളാണ്. യാത്രയുടെ ഒടുവിൽ നവീകരിച്ച മനസ്സും ശരീരവുമായാണ് നാം വീട്ടിലേക്ക് എത്തുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൽ നിന്നുള്ള മോചനമായാണ് ഞങ്ങൾ യാത്രകളെ കാണുന്നത്. വിനോദത്തിനും വിജ്ഞാനത്തിനും സൗഹൃദത്തിനും വേണ്ടിയുള്ള സഞ്ചാരങ്ങൾ സമ്മാനിക്കുന്ന ഉണർവുകൾ തന്നെയാണ് യാത്രകളുടെ ആവേശം. ഒരു യാത്രയെങ്കിലും നടത്താത്തവർ ചുരുങ്ങും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സുന്ദര സഞ്ചാരം ഒരു കുടുംബത്തെയെങ്കിലും വിനോദസഞ്ചാരത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി. ഭാരതത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് യാത്രാ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകൾ ഉണ്ടെങ്കിലും 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അഗത്തി ദ്വീപിലായിരുന്നു ഞങ്ങൾ വിമാനമിറങ്ങിയത്. ഈ ദ്വീപിൽ മാത്രമേ വിമാനത്താവളമുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ എയർപോർട്ടിൻ്റെ നിർമ്മിതിക്കായി തൊട്ടടുത്തുള്ള കൽപ്പേറ്റി ഐലൻഡിലെ തെങ്ങുകൾ മുറിച്ചു മാറ്റിയതോടെ അവിടെയുള്ള ജലങ്ങൾ പലായനം ചെയ്ത കാര്യവും പറഞ്ഞിരുന്നു. സാഹസിക സാഗര വിനോദങ്ങളുടെ സിരാകേന്ദ്രമായ ലക്ഷദ്വീപിൽ നടത്തിയ സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ചും കടലാഴങ്ങളിൽ കണ്ട കടൽ സമ്പത്തിനെ കുറിച്ചും പറഞ്ഞിരുന്നു. വർണ്ണ മത്സ്യങ്ങളുടെ താവളങ്ങളായ പവിഴാരാമങ്ങളുടെ അസുലഭ ഭംഗിയും വിവരിച്ചിരുന്നു. കടൽ നടത്തവും കയാക്കിങ്ങും നടത്തിയ വിവരം പറഞ്ഞത് ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കയാക്കിംഗ് നടത്തിയത്. അതാകട്ടെ അറേബ്യൻ കടലിലും. സമുദ്രാന്തർഭാഗ ദർശനം കഴിഞ്ഞെത്തി അന്താൻ ബീച്ചിൽ വിശ്രമിച്ചതും കുട്ടികൾ പാർക്കിലെ കളി ഉപകരണങ്ങളിലും മണ്ണിലും കളിച്ചതും പറഞ്ഞിരുന്നു. അവിടുത്തെ മത്സ്യ വിഭവങ്ങളുടെ രുചി ഇപ്പോഴും നാവിൽ തെളിയുന്നു. കിലാഞ്ചിയും മധുരക്കറിയും കഴിച്ചത് ഓർക്കുമ്പോൾ വായിൽ വെള്ളമോറുന്നു. ഡോൾഫിൻ വാച്ചിന് പോകാനായി ഹോം സ്റ്റേക്ക് സമീപം നങ്കൂരമിട്ട ബോട്ടിൽ കുറച്ചുനേരം കടലിലൂടെ നടന്നു ചെന്ന് ഏണി വഴി കയറിയ കാര്യവും ബോട്ടിൻ്റെ പിറകുവശം ഗ്രൂപ്പിലെ വനിതകൾ കൈയടക്കിയതും പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ഇനി ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. യാത്ര 1 മണിക്കൂറോളമായപ്പോൾ ബോട്ടിന്റെ വേഗത കുറച്ചുകൊണ്ട് ഡോൾഫിനുകളെ കാണാനുള്ള അവസരം ഒരുക്കി തന്നു. കുറച്ച് ഡോൾഫിനുകൾ ചാടി രസിക്കുന്നത് കാണാനായി. ഡോൾഫിൻ കാഴ്ച ഒരുതരം ഭാഗ്യമാണ്. ഞങ്ങളെ ഭാഗ്യം തുണച്ചു എന്ന് പറയാം. വീണ്ടും മുന്നോട്ട്. ഈ യാത്രയിലുടനീളം അടുത്തുള്ള ദ്വീപുകളുടെ ദൂര കാഴ്ച ലഭിച്ചിരുന്നു. പച്ച പുതച്ചു നിൽക്കുന്ന ബംഗാരം ദ്വീപായിരുന്നു അതിൽ പ്രധാനം. മുന്നോട്ടുള്ള യാത്രയിൽ

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

ഞങ്ങൾ കരുതിയിരുന്ന ബിസ്ക്കറ്റുകളും വറവകളും എല്ലാവർക്കുമായി വിതരണം ചെയ്യാൻ ആരംഭിച്ചു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരും സ്നാക്കുകൾ ഓരോരുത്തർക്കും നൽകി സ്നേഹവും ആഹ്ലാദവും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി കുറുമ്പന്മാർ ബിസ്ക്കറ്റും മുറുക്കും കടലിലേക്ക് ഇട്ടതോടെ കൂട്ടത്തോടെ മത്സ്യങ്ങളെത്തി അത് തിന്നാൻ തുടങ്ങി. നയനമനോഹരമായ കാഴ്ച സമ്മാനിച്ച മത്സ്യങ്ങളോട് നന്ദി എന്ന രീതിയിൽ എല്ലാവരും മത്സ്യങ്ങളെ പൂട്ടാൻ തുടങ്ങി. വർണ്ണ ശബളിമയിൽ ആറാടി നിൽക്കുന്ന മത്സ്യങ്ങളുടെ പ്രകടനവും സൗന്ദര്യവും ആവോളം ആസ്വദിക്കാൻ കഴിഞ്ഞൊരു യാത്ര കൂടിയായിരുന്നു ഇത്. ഉഗ്രപ്രതാപത്തോടെ പകലോൻ പ്രകാശം ചൊരിഞ്ഞെങ്കിലും വേഗത്തിലുള്ള ബോട്ട് യാത്ര സമ്മാനിച്ച കടൽക്കാറ്റിൻ്റെ തലോടലിൽ ചൂടറിഞ്ഞതേയില്ല. ഒരു രസത്തിന് ഞാൻ ബോട്ടിൻ്റെ അമരത്തിൽ കയറിയിരുന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു. ബോട്ടിലെ ഒരു ജീവനക്കാരൻ എൻ്റെ ഫോട്ടോയും എടുത്ത് സഹായിച്ചു. നീല ജലാശയത്തിൽ നീന്തി തുടിക്കുന്ന ഹംസങ്ങളെപ്പോലെ തലങ്ങും വിലങ്ങും ഓടി രസിക്കുന്ന ബോട്ടുകൾ ആഹ്ലാദാരവം പൊഴിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാട്ടുവെച്ചുകൊണ്ടും നമ്മെ കടന്നുപോകുന്ന സഞ്ചാരികൾ, അനന്തസാഗരത്തിൻ്റെ വിശാലതയിൽ നിർവൃതി കൊള്ളുന്ന യാത്രികർ, കുറച്ച് ബോട്ടുകൾ നങ്കൂരമിട്ടിരിക്കുന്ന കടൽ മധ്യത്തിൽ ഞങ്ങളുടെ ബോട്ടും അടുപ്പിച്ച് നങ്കൂരമിട്ടു. യാത്രയിലുടനീളം ബോട്ടിലെ ജീവനക്കാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ചെറുതും വലുതുമായ കുറച്ച് മത്സ്യങ്ങളെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഉച്ചയായി. വിശപ്പ് മാടി വിളിക്കാൻ തുടങ്ങി. ബോട്ട് നങ്കൂരമിട്ടത് തന്നെ ഉച്ചഭക്ഷണത്തിനായിരുന്നു എന്ന് വേഗം മനസ്സിലാക്കി. കൈ കഴുകി ഓരോരുത്തരായി ഭക്ഷണ പോയിന്റിൽ നിന്നും ഭക്ഷണവും ഓരോ കുപ്പി വെള്ളവും എടുത്ത് സീറ്റുകളിലിരുന്ന് തീറ്റ ആരംഭിച്ചു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പറയാം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്ത്യ മഹാരാജ്യത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണ് പറഞ്ഞു വരുന്നത്. വിമാനത്താവളമുള്ള ഏക ദ്വീപായ അഗത്തിയിൽ നടത്തിയ യാത്രയുടെ വിവരണമാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാവിലെ തന്നെ അതിദ്രുത സാഗരയാത്ര നടത്തി ഡോൾഫിനുകളെ കാണാനായി പുറപ്പെട്ട കാര്യവും ഭാഗ്യം കൊണ്ട് ഡോൾഫിനുകളെ കാണാൻ കഴിഞ്ഞതും പറഞ്ഞിരുന്നു. ഇന്നോളം നൽകിയ സ്നേഹപൂർവമുള്ള പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും നിസ്സീമമായ പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. നീലാകാശം കടലിന് സമ്മാനിച്ച മനോഹാരിതയിലൂടെ അതിവേഗം ബോട്ട് യാത്ര നടത്തിയപ്പോൾ ലഭിച്ച ആഹ്ലാദവും കടൽക്കാറ്റ് നൽകിയ കുളിർമയും വിവരണാതീതമാണ്. ആനന്ദ നിർവൃതി എന്ന് ഒറ്റ വാക്ക്. ഡോൾഫിനുകളെ കണ്ട ശേഷം ബോട്ട് നങ്കൂരമിട്ടത് ഉച്ചഭക്ഷണത്തിനായിരുന്നു എന്ന് പറഞ്ഞതും ഓരോരുത്തരായി കൈകൾ കഴുകി ഒരു പാത്രം ഭക്ഷണവും ഒരു കുപ്പി വെള്ളവുമായി കസേരകളിലിരുന്ന് ഭക്ഷണം ആരംഭിച്ച കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ദ്വീപ് വിശേഷങ്ങൾ കേൾക്കാം. സസ്യബുക്കുകൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും ചോറും സാമ്പാറും പപ്പടവും അച്ചാറും തോരനും അടങ്ങിയ സദ്യയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചത് ട്യൂണ ബിരിയാണിയായിരുന്നു. അന്നോളം അത്രയും രുചിയുള്ള മത്സ്യ ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ പിടിച്ച ട്യൂണ മത്സ്യം കൊണ്ട് പാകം ചെയ്ത ബിരിയാണിയുടെ രുചി ഇപ്പോഴും പിന്തുടരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം പാത്രങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ബോട്ടിലുണ്ടായിരുന്ന വേസ്റ്റ് കുട്ടയിൽ നിക്ഷേപിച്ചു. ഒരു ചെറിയ ഭക്ഷണാവശിഷ്ടം പോലും കടലിൽ വീഴാൻ സമ്മതിക്കാത്ത ബോട്ട് ജീവനക്കാരുടെ കരുതലിൽ അഭിമാനം തോന്നി. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ പോലും പ്ലാസ്റ്റിക് ഗ്ലാസുകളോ കുപ്പികളോ പോലും കടലിലോ ബോട്ടിലോ ഇട്ടില്ല എന്നതും സന്തോഷം നൽകിയ അനുഭവമായിരുന്നു. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ദ്വീപുകാർ കാട്ടുന്ന ശുഷ്കാന്തി എവിടെയും നമുക്ക് തൊട്ടറിയാനാകും. ഒരു വീടിൻ്റെ മുന്നിലോ കടൽ തീരത്തോ റോഡുകളിലോ മാലിന്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ആകെ കൂന കൂട്ടിയിട്ടിരിക്കുന്നത് നാളികേരവും തൊണ്ടും മാത്രം. വൃത്തിയുടെ കാര്യത്തിലുള്ള ഈ കരുതൽ നമുക്കും മാതൃകയാക്കാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് സമയം കൂടി ബോട്ടിന് വിശ്രമം നൽകിയ ശേഷം വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. സാഗര സാഹസിക വിനോദങ്ങളിൽ ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് സ്നോർക്കലിംഗ്. ജലോപരിതലത്തിൽ കമഴ്ന്ന് കിടന്നുകൊണ്ട് കടലിൻ്റെ അടിത്തട്ട് കാണുന്നതാണ് ഈ സാഹസിക വിനോദം. ബോട്ട് ഏറ്റവും ആഴം കുറഞ്ഞ ഒരു ലഗൂണിന് സമീപം നങ്കൂരമിട്ട ശേഷം സ്നോർക്കലിംഗിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തും. മൂക്കും വായും മൂടും വിധമുള്ള പ്രത്യേക തരം മാസ്ക് ഘടിപ്പിച്ച ഒരു മുഖംമൂടി നമ്മെ ധരിപ്പിക്കും. ഈ മുഖംമൂടിയുടെ മുൻഭാഗം ഗ്ലാസ് നിർമ്മിതമായതിനാൽ കടലാഴങ്ങൾ കാണാൻ പ്രയാസമുണ്ടാകില്ല. ഏറ്റവും

ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള ഒരു കുഴലും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ യഥേഷ്ടം നമുക്ക് ശ്വസിക്കാനാകും. എന്നാൽ ഈ കുഴലിൽ വെള്ളം കയറാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോട്ടിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ അണിയിക്കുന്ന ലൈഫ് ജാക്കറ്റുകളാണ് കടൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. നീന്തൽ വശമില്ലാത്തവർക്കും സ്നോർക്കലിംഗ് നടത്തുവാൻ അവസരം ലഭിക്കുന്നത് ഈ വിദ്യ കൊണ്ടാണ്. ഇവിടെയും ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ കടലിൽ നീന്താൻ അവസരം ലഭിച്ചത് അഭിമാനത്തോടൊപ്പം സാഹസികതയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരുന്നു. ബോട്ടിൽ നിന്നും കടലിലേക്ക് താഴ്ത്തിയിട്ടിരിക്കുന്ന ഏണിയിലൂടെയാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. ഇനി ഒരിടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. റേഡിയോ സാന്ത്വനം 90.4 FM ഒരു പാലിയേറ്റി കെയർ സംരംഭമാണെന്ന് അറിയാമല്ലോ. ഇന്നുവരെ നിങ്ങൾ നൽകിയ കറയറ്റ സ്നേഹവും പിന്തുണയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848 5585 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപിലെ അഗത്തിദ്വീപിൽ നടത്തിയ ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളും നീലക്കടലിലൂടെയുള്ള ബോട്ട് യാത്രയുടെ അനുഗ്രഹീതമായ ആനന്ദവും ഓർക്കുന്നുവെന്ന് കരുതുന്നു. കടൽ മധ്യേ നങ്കൂരമിട്ട ബോട്ടിലിരുന്ന് രുചികരമായ ഉച്ചഭക്ഷണം കഴിച്ചത് പറഞ്ഞിരുന്നു. അന്ന് രാവിലെ പിടിച്ച ട്യൂണ മത്സ്യം കൊണ്ടുണ്ടാക്കിയ മീൻ ബിരിയാണി കഴിച്ചതും അതിൻ്റെ സമാനതകളില്ലാത്ത രുചി വൈവിധ്യവും പറഞ്ഞിരുന്നു. വിശ്രമത്തിന് ശേഷം ബോട്ട് മുന്നോട്ട് പോയി ഒരു ലഗൂണിന് സമീപം നങ്കൂരമിട്ട ശേഷം സ്നോർക്കലിംഗ് എന്ന സാഗര വിനോദം നടത്താൻ തുനിഞ്ഞതും പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ സ്നോർക്കലിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. കടൽ ജലത്തിൽ കമഴ്ന്നു കിടന്നാണ് കടലാഴ ദർശനം നടത്തേണ്ടത്. ആവേശത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, ആനന്ദത്തിൻ്റെ മറ്റൊരു ലോകമാണ് ഞങ്ങൾക്ക് ദർശനമേകിയത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള കുഴലിനെയാണ് സ്നോർക്കൽ എന്ന് വിളിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ ശ്വസനം തരപ്പെടുന്നത്. മുങ്ങാങ്കുഴിയിടാതെ വെള്ളത്തിൻ്റെ മുകളിൽ കമഴ്ന്നു കിടന്ന് നീന്താനും ജലത്തിനുള്ളിലെ കാഴ്ചകൾ കാണാനും കഴിയും. വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ നീന്തുകയും സ്നോർക്കൽ ട്യൂബിലൂടെ ശ്വസിക്കുകയും ചെയ്തുകൊണ്ട് 2 മുതൽ 5 മീറ്റർ വരെയുള്ള കടലാഴം ദൃശ്യമാകും. ഇതിന് പരിശീലനം ആവശ്യമില്ല. എന്നാൽ സ്കൂബ ഡൈവിങ്ങിനാണെങ്കിൽ പരിശീലനവും രോഗങ്ങളില്ലെന്ന സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. സ്കൂബ ഡൈവിങ്ങിൽ വെള്ളത്തിനടിയിലേക്ക് പൂർണ്ണമായും മുങ്ങിയാണ് സാഗരാന്തർഭാഗ ദർശനം സുഗമമാക്കുന്നത്. ഓക്സിജൻ ടാങ്കും പ്രത്യേക തരം മാസ്കും അനിവാര്യമാണ്. 18 മുതൽ 40 മീറ്റർ വരെ ആഴത്തിൽ പോയി സമുദ്രാന്തർ ഭാഗം കാണാനാകും എന്ന സവിശേഷതയും സ്കൂബ ഡൈവിങ്ങിനുണ്ട്. തലേ ദിവസം ഞങ്ങൾ സ്കൂബ ഡൈവിങ് നടത്തിയിരുന്നതിനാൽ സ്നോർക്കലിംഗ് എളുപ്പമായിരുന്നു. കൂടാതെ നീന്തൽ വശമുള്ളതിനാൽ ഭയവും ഇല്ലായിരുന്നു. പടികളിറങ്ങി കടലിലേക്ക് ഇറങ്ങുവാൻ പരിശീലകരുടെ സഹായം ഉണ്ടായിരുന്നു. ഞാൻ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ബോട്ടിലുണ്ടായിരുന്ന സഹയാത്രികരിൽ പലരും ആവേശത്തോടെ കടലിൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. ഒരേ തരത്തിലുള്ള ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്നതിനാൽ പരസ്പരം തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. മാത്രമല്ല, ഒന്നിലധികം ബോട്ടുകൾ നങ്കൂരമിട്ട് അതിലെ സഞ്ചാരികളും സ്നോർക്കലിങ്ങിന് എത്തിയിരുന്നു. കടൽ ജലത്തിലെ ആദ്യ സ്പർശനത്തിൽ തന്നെ ആഹ്ലാദ തിരമാല ആർത്തലച്ച് മനസ്സാകെ കോരിത്തെറിച്ചു. സമുദ്രാന്തർ ഭാഗത്തെ അതിവിശാലതയിൽ നീന്തു തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ അപൂർവ സുന്ദരദർശന സൗഭാഗ്യം സമ്മാനിച്ച ആത്മനിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സുന്ദരവും സർഗാത്മകവുമായിരുന്നു. നീന്തി മുന്നേറും തോറും സ്ഫടികം പോലെ തെളിഞ്ഞ അഗത്തിദ്വീപിലെ ജലാശയത്തിൽ സൂര്യപ്രഭയിൽ പവിഴപ്പുറ്റുകളും പ്രകൃതിയിലെ നിറങ്ങളാകെ സൗന്ദര്യാത്മകമായി ചാലിച്ചു ചാർത്തിയ വർണ്ണ മത്സ്യങ്ങളും തെളിഞ്ഞു കാണാൻ തുടങ്ങി. ഗ്ലാസ് ബോട്ടിലിരുന്ന് കണ്ടതിനേക്കാൾ അടുത്തും ഭംഗിയായും കടലാമയെ കാണാൻ കഴിഞ്ഞത് സന്തോഷമായി. ശാന്തമായി നീന്തു നടക്കുന്ന കടലാമകളുടെ വലിപ്പം എടുത്തു പറയേണ്ടതാണ്. അനിതര സാധാരണമായ പ്രകൃതിയുടെ സൃഷ്ടിവിശേഷങ്ങൾ, സൃഷ്ടിവിശേഷത്തിൽ അത്ഭുതം കൂറാനല്ലാതെ മറ്റെന്തിനാണ് മനുഷ്യന് കഴിയുക? ലൈഫ് ജാക്കറ്റിന്റെ പവറിൽ ഒഴുകി നടക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പവിഴ പുറ്റുകളിൽ തൊടുകയോ

മറ്റെന്തെങ്കിലും എടുക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം പവിഴപ്പുറ്റ് എന്നത് ജീവനുള്ള ഒന്നാണ്. കൂടാതെ നമുക്ക് മുറിവ് പറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. അഗത്തിയിലെ ഏറ്റവും മനോഹരമായ ലഗൂണിലെ പവിഴപ്പുറ്റുകളും നീലജലവും വർണ്ണ മത്സ്യങ്ങളും വേറെ ലെവലാണ്. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക മത്സ്യമായ പാരറ്റ് ഫിഷിന്റെ ദർശനവും ഭാഗ്യമായി. ഏതായിരുന്നു ദർശനസുഖം പങ്കിട്ടതിൽ മുമ്പൻ എന്ന ചോദ്യത്തിന് പവിഴപ്പുറ്റുകളും വർണ്ണ മത്സ്യങ്ങളും കടലാമയും തെളിഞ്ഞ ജലവും ഒന്നുപോലെ ഇഷ്ടമായി എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. സുന്ദര സഞ്ചാരം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളോട് നന്ദിയോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd place. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
8: റേഡിയോ സാന്ത്വനം 90.

0: ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നമസ്കാരം. റേഡിയോ സന്ധനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെയും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലേ?
2: അതെ.
1: അപ്പൊ ഈ മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ സാർ, ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നത് ഒരു ഇപ്പൊ ഒരു ആഡംബരമായിട്ടല്ല നമ്മൾ കരുതുന്നത്, ഇതൊരു ആവശ്യമായിട്ടാണ് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എന്താണ് പറയാനുള്ളത്?
2: മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാര് ഇഷ്യൂ ചെയ്യുന്ന പലതരം പോളിസിയിൽ ഒരു വിഭാഗമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസും നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. നമ്മൾ ഇതിനുമുമ്പുള്ള എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഭാഗമാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി അപ്രതീക്ഷിതമായി അസുഖം പിടിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചികിത്സാ ചെലവ് അതിഭയങ്കരമാണ്. അത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിയുടെ മാസമുള്ള ഏർണിങ്സ് ഇന്ന് സേവിങ്സും താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണ്. അത് അങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂറായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി കൊടുക്കുന്നു ഹോസ്പിറ്റലിന്. അതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി, അഥവാ മെഡിക്ലെയിം പോളിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പോളിസി എടുത്ത ഒരു വ്യക്തി ഇൻഷുർഡ് എന്ന് പറയും, പോളിസി എടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ പോളിസിയിൽ പറയുന്ന കുടുംബാംഗങ്ങളോ അസുഖം ബാധിച്ചോ പരിക്കുകൾ പറ്റിയോ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അവരുടെ മുഴുവൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മെഡിക്ലെയിം പോളിസീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് വ്യാപകമായിട്ട് വളരെ 10-15 വർഷമായുള്ളൂ. കാരണം മെഡിക്കൽ എക്സ്പെൻസ് അലാമിങ്ങിൽ കൂടുന്നു. വലിയ വലിയ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും വരുന്നു, അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്. ഈ ഫോറിൻ കൺട്രീസിൽ ഈ കൺസെപ്റ്റ് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മെഡിക്കൽ ചെലവുള്ളൊരു ബാധ്യതയാവുന്നില്ല. അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഡിഡക്ട് ചെയ്ത് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് കൊടുക്കാറുണ്ട്. സോ അവരെ സംബന്ധിച്ചുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ഒരു പ്രശ്നം വേണ്ട. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരെ സംബന്ധിച്ചുള്ള അതല്ല സ്ഥിതി. പെട്ടെന്ന് ഇന്നത്തെ കാലത്തൊരു അസുഖങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മെഡിക്കൽ ചെലവ് വഹിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ ഇത്തരം പോളിസീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും കമ്പനികൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ എല്ലാ അസുഖങ്ങളെ സംബന്ധിച്ചും എല്ലാ ട്രീറ്റ്മെൻറ്റെ സംബന്ധിച്ചോളം ഫുള്ളി കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ പാർട്ടിലി കവർ ചെയ്യുന്ന സംവിധാനമാണ് മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന വിഭാഗം.
1: മെഡിക്ലെയിം പോളിസികൾ നൽകുന്നത് കമ്പനികളാണെന്ന് സാർ പറഞ്ഞു. ഏതൊക്കെ കമ്പനികളാണ് ഈ പോളിസികൾ നൽകുന്നത്?
2: ഇത് രണ്ടു തരം കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് ഇഷ്യൂ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് പോളിസി, LIC. ഇപ്പൊ LIC ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷേ LIC വരുന്നതിന് മുമ്പ് തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലാണ് മെഡിക്ലെയിം പോളിസീസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങി. നമ്മുടെ രാജ്യത്ത് 4 പ്രധാനപ്പെട്ട നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഈ 4 കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് വർഷങ്ങളായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ വിഭാഗത്തിന്റെ പ്രസക്തിയും ഇമ്പോർട്ടൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതായത് ICICI ലംബാർഡ്, HDFC കമ്പനി, കേരള ബേസ്ഡ്, തമിഴ്നാട് ബേസ്ഡ് ഒരു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ ഭയങ്കര അലാമിംഗ് ബിസിനസ്സാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ബജാജ് അലയൻസ് കമ്പനി. ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം മെഡിക്ലെയിം പോളിസീസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മളുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകാരും പല ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചേർന്ന് ടൈപ്പ് ഉണ്ടാവുകയും ആ ബാങ്ക് അക്കൗണ്ടിൽ ഹോൾഡേഴ്സിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുകയും അതിന്റെ പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക് ഡെബിറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ എല്ലാ കമ്പനികളും ഇൻക്ലൂഡിംഗ് LIC ഈസ് ഇഷ്യൂയിങ് മെഡിക്ലെയിം പോളിസീസ്.
1: ഈ പോളിസികൾക്കെല്ലാം ഒരു കാലാവധി ഉണ്ടാകും?
2: തീർച്ചയായും.
1: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെഡിക്ലെയിം പോളിസിക്ക് അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ?
2: തീർച്ചയായും. മറ്റു പോളിസി പോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. എല്ലാ പോളിസിക്കും അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഒരു വർഷമാണ് കാലാവധി. അപ്പം മെഡിക്ലെയിം പോളിസിയിലെയും കാലാവധി ഒരു വർഷമാണ്. ആ കാലാവധി തീരുന്നതിന്റെ തലേ ദിവസം എങ്കിലും നമ്മൾ പോളിസി റിന്യൂ ചെയ്തിരിക്കണം. അങ്ങനെ റിന്യൂ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ബ്രേക്ക് വന്നാൽ പിന്നെ ചിലപ്പോൾ പുതിയ പ്രപ്പോസൽ കൊടുക്കുകയും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണ്ടി വരും. അപ്പൊ ചോദ്യത്തിന് ഉത്തരം, മെഡിക്ലെയിം പോളിസീസും മറ്റു പോളിസീസ് പോലും ജനറലി ഒരു വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്.
1: ഈ പോളിസി എടുക്കാൻ പലർക്കും എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
2: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ താലൂക്കുകളിലും ഈ പൊതുമേഖല ഇൻഷുറൻസ് കമ്പനി ലൈക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഈ നാല് കമ്പനികളും പൊതുമേഖല ഗവൺമെന്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനി. അവർക്കെല്ലാം ബ്രാഞ്ച് ഓഫീസും കൂടാതെ സാറ്റലൈറ്റ് ഓഫീസുണ്ട്. ചില വില്ലേജുകളിൽ സാറ്റലൈറ്റ് ഓഫീസ്. ഇത് കൂടാതെ ഇവർക്ക് ഏജന്റുമാരും കാണും. സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനിക്ക് വ്യാപകമായ ഏജന്റ്സ് ഉണ്ട്. LIC ബിസിനസ് ചെയ്യുന്നവർ തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് ഏജൻസി എടുക്കുന്നുണ്ട്. അപ്പൊ അവരെ അപ്രോച്ച് ചെയ്യൂ, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് നമ്മുടെ പ്രപ്പോസൽ ഫോം എഴുതി കൊടുത്താൽ പ്രീമിയം അടച്ച് പോളിസി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ ടൗണിലും എല്ലാ വില്ലേജിലും എല്ലാ താലൂക്കിലും ഡിസിസ് സെന്റേഴ്സിലും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന പോലുള്ള കമ്പനികളുടെയും ഓഫീസസ് ഉണ്ട്. ഒന്നുകിൽ കമ്പനിയിൽ നേരിട്ട് പോയി അവിടെ മാനേജറെ കാണുകയും ഡെസ്കിൽ കാണുകയും പ്രപ്പോസൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഏജന്റുമാർ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊണ്ട് പ്രപ്പോസൽ ഫില്ലപ്പ് ചെയ്ത് പ്രീമിയം വാങ്ങിച്ച് പോളിസി ഇഷ്യൂ തരുന്നതായിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
1: സാർ, നമ്മൾ ഇപ്പോൾ ഒരു നിലവിൽ നമുക്കൊരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു അസുഖവും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ക്ലെയിംസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
2: അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളെ നേരിടുന്നതിനുണ്ടാണ്. സപ്പോസ് നമുക്കൊരു വാഹനമുണ്ട്, നാളെ ഇടിക്കുമോ എന്ന് ഇടിക്കത്തില്ലെന്ന് നമുക്കറിയാം, പക്ഷെ ഇടിച്ചാലോ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നതുപോലെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നത്. നാളെ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യത ഉണ്ട്, വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി തരുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവ് നിങ്ങളുടെ അസുഖത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ അസുഖത്തിന് എങ്ങനെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റും? ആഫ്റ്റർ ആൾ ദേ ആർ ഓൾസോ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് റിസ്ക് കവർ ചെയ്യുകയാണ് എല്ലാ ഇൻഷുറൻസും, മെഡിക്ലെയിമിലും അങ്ങനെയാണ്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവർ ഇൻഷുറൻസ് തരത്തില്ല, അല്ലെങ്കിൽ തന്നാൽ പോലും ആ അസുഖം എക്സ്ക്ലൂഡ് ചെയ്ത് തരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയതായിട്ട് പോളിസി എടുക്കണമെന്ന് പറയുന്നു, ആ പോളിസി എടുക്കാൻ ചെല്ലുന്ന ആൾ ചോദിച്ച് പ്രീവിയസ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറലി പോളിസി കൊടുക്കില്ല, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുടെ എക്സ്പെൻസസിനെ ഒഴിവാക്കി ബാക്കിയുള്ളതിനെല്ലാം പോളിസി കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞതാണ്, റിസ്ക് ഉണ്ടെങ്കിൽ പിന്നെ പോളിസി കൊടുക്കത്തില്ല. കമ്പനിക്കാർ പ്രീമിയം എത്ര വാങ്ങിച്ചാലും അതിൻ്റെ കവറേജ് കൊടുക്കണം. 10 ലക്ഷം രൂപയുടെ പോളിസിയാണെങ്കിൽ 10 ലക്ഷം രൂപയും കൊടുത്തോണം, പ്രീമിയം 10,000 രൂപ ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത റിസ്ക്കാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ മിക്കവാറും കമ്പനി പോളിസി ഇഷ്യത്തിൽ റിസ്ക് എടുക്കത്തില്ല. അഥവാ റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് അസുഖമാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, നിലവിലുള്ളത്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടേ പോളിസി ഇഷ്യൂ ചെയ്യാറ്.
1: അപ്പൊ സാർ, ഈ പോളിസികളിൽ പറയാറുണ്ട് ഉത്തമ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ?
2: കറക്റ്റ്. ഉത്തമ വിശ്വാസം എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ താങ്കൾക്ക് ഒരു പോളിസി ഇഷ്യൂ ചെയ്യുന്നു, ഞാൻ ഇൻഷുറൻസ് കമ്പനി, താങ്കൾ പോളിസി എടുക്കുന്ന ഇൻഷുർഡ് ആണ്. അപ്പൊ താങ്കൾക്ക് നാളെ വരാൻ സാധ്യതയുള്ള ചിലപ്പോൾ വന്നേക്കാവുന്ന അസുഖങ്ങൾ കണക്കാക്കിയാണ് തരുന്നത്. അപ്പം എനിക്കറിയണം താങ്കൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പൊ എത്ര വയസ്സുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഹാർട്ട് സംബന്ധമായ നേരത്തെ അസുഖം ഉണ്ടായിട്ടോ, ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് കൊടുക്കണം. ആ ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്തിൽ ഇപ്പം എല്ലാ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും എല്ലാവരെയും മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കിയിട്ടല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. 60 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ മാത്രമേ അവരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും, അല്ലാത്ത കേസിൽ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കുന്നില്ല. അപ്പൊ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഇൻഷുറൻസ് കമ്പനി പോളിസി തരികയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം, എന്റെ പേര്, വയസ്സ്, എന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ പറയണം. പ്രപ്പോസൽ എന്ന് പറയും, എനിക്ക് ഇത്ര രൂപയുടെ കവറേജ് വേണം. ആ പ്രപ്പോസലിലെ ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആർ യു സഫറിംഗ് ഫ്രം എനി ഡിസീസ്, യെസ് ഉണ്ട്, നോ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹാവ് യു എവർ ബീൻ ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, യെസ് ഉണ്ട്, നോ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ അടുത്ത കാലത്ത് എങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്തുണ്ടോ, മുട്ടിന്റെ പ്രശ്നങ്ങളുണ്ടോ, എൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉണ്ട്. ഇങ്ങനെ അഞ്ചോ എട്ടോ പത്തോ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പലപ്പോഴും എഴുതുന്നത് നോ നോ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, എനിക്ക് അസുഖങ്ങളൊന്നും, എനിക്ക് പ്രശ്നങ്ങളില്ലെന്നായിരിക്കും എഴുതുന്നത്. അപ്പം നിങ്ങൾ അസുഖമില്ലെന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിക്ലറേഷനെ ഞങ്ങൾ അല്ലെ ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ ഉത്തമ വിശ്വാസത്തോടെ എഴുതി നൽകുന്നതാണെന്നാണ് ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നത്. അതാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്ടിനെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഉത്തമ വിശ്വാസത്തിലെ പോളിസി എടുക്കുന്നതാണ് പറഞ്ഞതെല്ലാം ശരിയാണ്. അദ്ദേഹത്തിന്റെ വയസ്സ്,

0: അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് എല്ലാം ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ബോധത്തോടെ എടുത്താണ് ഞങ്ങൾ പോളിസി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, മറച്ചു വെച്ചാണെന്ന്, തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിക്കാനോ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാനോ വരെ അധികാരമുണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM-ലൂടെ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാണ്. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും 1983 സ്ഥാപിച്ചു.

മായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-71-4, മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-71-4, മൊബൈൽ 9446-20-27-0.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഋഷികേശ് ആർട്ട് ഗ്യാലറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷന്റെ 3rd എഡിഷൻ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS ഉദ്ഘാടനം നിർവഹിക്കുന്നു. കലാ സാമൂഹ്യ ഉന്നമനത്തിനും വിപുലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ 2023 മുതൽ പ്രവർത്തിച്ചു വരുന്ന കലാസ്ഥാപനമാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷനുകളാണ് ഇവിടെ നടത്തിവരുന്നത്. ഋഷികേശ് പെയിന്റിംഗ് എക്സിബിഷന്റെ 3rd എഡിഷൻ ഇന്ന് വൈകിട്ട് 4:30 ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS നിർവഹിക്കും. വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ 6:45 സമാപിക്കും. കലാപ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമാക്കിയിട്ടുള്ള കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറിയുടെ ലക്ഷ്യം ലഹരിമുക്തമായ ഒരു യുവജനതയാണ്. ഏവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. കണ്ണാടി 25.

0: ിലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
8: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
8: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?

0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മും ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
1: ഫ്രീ കിക്ക് 90.4 എഫ്എം 2026.
0: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
1: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
1: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല വാർത്തകളും കുസൃതി ചോദ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെ ശ്രീലക്ഷ്മി, ഓണേ സീറ്റിലിരിക്കുന്നു, ഞാൻ ആതിരായനോടൊപ്പം ശ്രീലക്ഷ്മി.
1: യെസ്,
0: അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, നല്ലൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തന്നെയാണോ എന്നൊക്കെ മെസ്സേജ് അയച്ചോളൂ അല്ലേ.
1: അല്ലെങ്കിലും തിങ്കളാഴ്ച നല്ല ദിവസമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്നു രാവിലെയൊക്കെ സാധാരണ രീതിയിൽ, ഒരു ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബസ്സിലൊക്കെ വരുമ്പോൾ ഒരു തിരക്കൊക്കെ കുറവാണ്, കുട്ടികളൊക്കെ ഒന്നുമില്ല. ഇന്ന് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കാണ് ബസ്സിലൊക്കെ അല്ലേ. അപ്പോൾ ബാഗുണ്ട് കുട്ടികൾക്ക്, ചിലരൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ കുട്ടികൾ ഈ ഒരു തോളിൽ മാത്രമാണ് ഈ ബാഗ് കൊണ്ടുപോകുന്നത്. രണ്ട് തോളിലും കൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മളും അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും നമുക്ക് ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ കുറച്ച്
0: ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അവർ ഒരു സൈഡിൽ ഇടുന്നതാണ് സെലക്ഷൻ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും വേദന തുടങ്ങിയെന്ന്. അപ്പൊ എന്തായാലും കുട്ടികളൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ തന്നെ ബാഗ് യൂസ് ചെയ്യുക അല്ലേ. അപ്പൊ കൂടുതലും ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ
1: ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് അറിയാം, ചിലപ്പോൾ നമുക്ക് അത്രത്തോളം പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് അസൈൻമെന്റും പ്രോജക്റ്റും നമ്മുടെ ബുക്ക്, ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ അക്കൗണ്ടൻസി ഒക്കെ ടെക്സ്റ്റ് ഒക്കെ തന്നെ കുറച്ച് വലുതാണ്. അപ്പൊ മറ്റേ സയൻസ് ബാച്ചിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ, എങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ അത്യാവശ്യം കനമുള്ളതൊക്കെ
0: അത്യാവശ്യം നല്ല കട്ടിയുള്ള ബുക്കൊക്കെയാണ്. എൻ്റെ ഒരു ഞാൻ ചെറുതിലായിരുന്ന സമയത്തും നമ്മളിങ്ങനെ ഒരുപാട് ബുക്കൊക്കെ വീട്ടിൽ നിന്ന് ഡെയിലി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പല ബുക്കുകളും അല്ലെങ്കിൽ ടെക്സ്റ്റുകളും സ്കൂളിൽ തന്നെ സേഫ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും ലഗേജ് ആയിട്ട് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. പല സ്കൂളുകളിലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് അങ്ങനൊരു സിസ്റ്റം അവർ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ വലിയവർക്കും കൂടി അങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു
1: പക്ഷേ. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ വെക്കുമ്പോഴാണ് ആ ഒരു സബ്ജക്ട് പഠിക്കാൻ വല്ലാത്തൊരു ത്വര
0: അതില്ലല്ലോ കയ്യിൽ.
1: അതെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു സബ്ജക്ട് പഠിക്കാൻ നമുക്ക് അന്ന് ഭയങ്കര ഒരുപാട് ഇഷ്ടം തോന്നും നമുക്ക് അത് പഠിക്കാനും, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേറൊരു സബ്ജക്റ്റിനോട് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു സബ്ജക്റ്റിനോട് തോന്നും എന്നുള്ളതൊരു പരമമായ ഒരു സത്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 5785.
0: യെസ്, സമയം 10:10 ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, പ്രത്യേകിച്ചും ഇന്ന് ജൂൺ മാസം 29th തീയതിയാണ്, ഇനി ഒരു ദിവസം കൂടെ ഉള്ളു ഈ ഒരു മാസം തീരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അതായത് June 1st നമ്മൾ സ്കൂൾ ഓപ്പണിങ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി, അത് എത്ര പെട്ടെന്നാണ് ഒരു മാസം കുഞ്ഞുങ്ങളുടേത് പോയത് എന്ന് ഞാൻ ആലോചിക്കണം. പലരുടെയും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും

0: ടെസ്റ്റ് പേപ്പർ സംതിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്. അപ്പോൾ ആരെയും വെയിറ്റ് ചെയ്യാതെ ടപ്പ് ടപ്പ് ടപ്പേന്ന് ദിവസങ്ങൾ പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ, പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ, മഴ വളരെ ശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് കനക്കുകയാണ്. അതായത് ഇടിമിന്നലോട് കൂടിയ കാറ്റും എല്ലാം ഒരു, അതായത് ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് അറബിക്കടൽ. അതിൻ്റെ ഭാഗമായിട്ട് ന്യൂനമർദ്ദം എല്ലാം സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ മഴ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഇപ്പോൾ വരുന്ന അപ്ഡേഷൻ അനുസരിച്ച് രണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കിയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. ശക്തമായിട്ടുള്ള മഴ ഇനി വരുന്ന 5 ദിവസങ്ങൾ തുടർ ദിവസങ്ങളിൽ കാണുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.
1: അതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും കൂടി ഒന്നുകൂടി പറയുകയാണ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ മുന്നറിയിപ്പുകൾ തീർച്ചയായിട്ടും പരിഗണിക്കുക. അവരെന്തായാലും നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ അറിയിപ്പും നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ എന്താ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുക എന്നുകൂടി പറയുകയാണ്. ഈ മഴ ഉള്ള സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചില സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, ഹൈ റേഞ്ചിലോട്ടുള്ള യാത്രകളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി സ്പീഡൊക്കെ കുറച്ചൊന്ന്, വണ്ടി ടൂ വീലറൊക്കെ ആണെങ്കിൽ പോലും സ്പീഡൊക്കെ കുറച്ചൊന്ന് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ചില സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഈ വലിയ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇന്നലെ നല്ല ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്, ഇടക്കുറേ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ അത്രയേറെ മനോഹരമായൊരു ദിവസം കൂടിയായിരുന്നു ഈ ജൂൺ 28 എന്നുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ഒത്തുകൂടിയ ഒരു മനോഹരമായൊരു ദിവസമായിരുന്നു ഇന്നലെ. കുറച്ച് അതിനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു രാവിലെ തൊട്ടൊരു ഉച്ച വരെ, ഉച്ച കഴിഞ്ഞ് ഉച്ച മുതൽ അതിൻ്റെ ഒരു എന്താ ഒരു സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. ചിലപ്പോഴും നമുക്ക് ഇങ്ങനെ പലപ്പോഴും എന്താ നമുക്കിങ്ങനെ ചില കണക്ഷൻസ് ഒക്കെ ഇങ്ങനെ വീണ്ടും നമ്മളിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ പഴയ 7ാം ക്ലാസ്സിൽ ഇങ്ങനെ പോയിരിക്കുന്നത് പോലെ
0: കൂട്ടുകാരായിട്ട് അലമ്പി, അതൊക്കെയാണ് ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടി എത്തുന്നത് അല്ലെ. എല്ലാവരും കണ്ടപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു.
1: എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതിൽ മാറ്റം സംഭവിക്കാത്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ടീച്ചറിന്റെ ഒരു കൺസെപ്റ്റിൽ, അതിനകത്ത് ഞാനുണ്ടായിരുന്നു. അപ്പൊ കാരണം അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ടീച്ചർ പറയുന്ന മുഖമൊന്നും അത്ര മാറിയിട്ടൊന്നുമില്ല, എങ്കിലും അങ്ങനെ തന്നെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4-5 പേര് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പം കുറച്ച് പേരൊക്കെ കല്യാണം കഴിച്ച വലിയ മക്കളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അവർ നേരത്തെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് അവർക്ക് അത്രയും വലിയ മക്കളൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ എങ്കിലും സാരയില്ല. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും സമ്മാനിക്കാൻ പറ്റി. കാസ്കേഡ് ഐലൻഡിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു വള്ളത്തിലൊക്കെ യാത്രയൊക്കെ ചെയ്ത് അതിമനോഹരമായിട്ടുള്ളൊരു സായാഹ്നം എനിക്ക് സമ്മാനിക്കപ്പെട്ടു ഇന്നലെ. അപ്പൊ അതിന്റെ നിന്ന് കുറച്ച്
0: ഹാങ്ഓവറിലാണ് ശ്രീലക്ഷ്മി ഇപ്പോഴും അല്ലേ.
1: ഒരു സന്തോഷം എപ്പോഴും ചില നിമിഷങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കണം. എപ്പോഴെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കില്ലേ അയ്യോ എനിക്ക് ആരും ഇല്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഡെസ്പ് ആവുന്ന സമയത്ത് എത്രയെത്ര മനോഹരമായ ചിന്തകളും അല്ലെങ്കിൽ എത്രയെത്ര നിമിഷങ്ങളും നമുക്ക് സമ്മാനിക്കപ്പെട്ടു എന്നും കൂടി നമ്മളൊന്ന് ചിന്തിച്ചു വെക്കണമല്ലോ. അത്തരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അമൂല്യമായ ചില നിമിഷങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഇന്നലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും റീയൂണിയൻ ഉണ്ടാകുന്ന ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുമൊക്കെ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങളിങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ. അതിന്
0: ഗ്യാസ്, അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചോളൂ. അതിനോടൊപ്പം തന്നെ മഴ, ശക്തമായ മഴയുണ്ട്. പിന്നീട് തീരദേശത്തോട് അടുത്ത് നിൽക്കുന്ന എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കുക. പിന്നെ മത്സ്യബന്ധന വിലക്ക് കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സേഫായിട്ട് എല്ലാവരും അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്യുക എന്നും കൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയുകയാണ്. ഏകദേശം അതായത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത, ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടത്തേക്ക് മഴ അത്ര കടുത്തിട്ടില്ല, പക്ഷേ എങ്കിലും വരും ദിവസങ്ങളിൽ, വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ 2 ജൂലൈ വരെ മഴ കാണുമെന്ന് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് അല്ലേ. യെസ്, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4

0: 104 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
3: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. അപ്പം നമ്മളിങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, മഴനീർ തുള്ളികൾ എന്ന ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പം ആ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും വിശേഷങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
2: അപ്പം ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടാലും മതി വരില്ല. അപ്പം അത്തരത്തിലുള്ളൊരു പാട്ടാണ് ഈ മഴനീർ തുള്ളികൾ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ആ ഒരു ബിജിഎമ്മും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു സിനിമയും നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? വളരെ രസകരമായി കൊണ്ടുപോകുന്നൊരു സിനിമയായിരുന്നു. അപ്പം ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം ആരും മടിച്ചിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അതിനുള്ളൊരു ടിപ്പ് ഞങ്ങളിപ്പോൾ പറയുന്നതാണല്ലേ.
3: അതെ, അതിന് മുമ്പ് പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ പ്രമോ, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പ്രമോസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഫ്രീ കിക്ക് 2026 എന്ന രീതിയിൽ നമ്മുടെ ഫുട്ബോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള മത്സരം, വേൾഡ് ഫിഫ വേൾഡ് കപ്പ് 2026 റിലേറ്റ് ചെയ്ത് പ്രവചന മത്സരം റേഡിയോ സാന്ത്വനവും മാളിക്കൽ ഇലക്ട്രോണിക്സും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള വിശദവിവരങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലും, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഓരോ നിമിഷവും നിങ്ങൾക്ക് ഈ പ്രമോ വഴി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇൻ കേസിൽ നിങ്ങൾക്ക് ചെറിയ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 8848585785 എന്ന നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്, അതുപോലെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിജയികളാകുന്നവർക്ക് വളരെ ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ കാര്യം പറയുമ്പോൾ തീ പാറുന്ന രീതിയിലുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നാളത്തെ മത്സരങ്ങളെന്ന് പറയുന്നത് ജർമ്മനി പരാഗോ തമ്മിലാണ്, പിന്നീട് നെതർലൻഡ് മൊറോക്കോ, എവറി കോസ്റ്റ് നോർവേയും തമ്മിലുള്ള മത്സരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ മത്സരങ്ങളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെല്ലാവരും ഒരു 80% 90% ആൾക്കാരും ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉറക്കം ഇളച്ചിരുന്ന് കാണുന്ന പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കൾ കാണും. നല്ല രീതിയിൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നവരും മനസ്സിലാക്കുന്നവരും ആഘോഷിക്കുന്നവരും ഉണ്ട്. അവരെല്ലാവരും ഈ ഒരു മത്സരത്തിൽ കൂടി പങ്കുചേരുക. ഒരുപാട് മെസ്സേജസും ഒരുപാട് കാർഡുകളും പോസ്റ്റ് കാർഡുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മത്സരത്തിൽ ജോയിൻ ചെയ്യുക എന്ന് കൂടി പറയാണ്. നിങ്ങൾക്ക് പോസ്റ്റ് കാർഡിലൂടെ ഈ ഒരു പ്രവചനത്തിൻ്റെ, അതായത് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. ഇതിൽ വിജയികളാകുന്നവർക്ക് വമ്പൻ സമ്മാനങ്ങളാണ് മാളിക്കൽ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അത് മറക്കാതെ നിങ്ങൾ ഓരോ നിമിഷവും അത് ശ്രദ്ധിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കുക. ഇൻ കേസിൽ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ് അല്ലേ ശ്രീലക്ഷ്മി?
2: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മൾ ആ എന്താ ഭാഗ്യശാലിയെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കൾ.
3: അതായത് ഏകദേശം എൻഡിലേക്ക് എത്തുന്ന സമയത്തെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോസ്റ്റ് കാർഡാണ്, അതുകൊണ്ട് തന്നെ മത്സരം അവസാനിക്കുന്ന ഭാഗത്തോടു കൂടി ആ പോസ്റ്റ് കാർഡ് കറക്റ്റിന് നമ്മുടെ ആ ഒരു അഡ്രസ്സിൽ, നമ്മൾ അഡ്രസ്സൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്.
2: അതെ. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുകയുണ്ടായി. പോളിയോ വാക്സിനേഷൻ ചെയ്യുന്ന അല്ലേ, ഇന്നലെ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള പോളിയോ കൊടുക്കുന്നൊരു ദിവസം കൂടി ആയിരുന്നു. അപ്പോൾ എടുക്കാൻ സാധിക്കാത്ത പോളിയോ ബൂത്തുകളിൽ എത്തിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇന്നും നാളെയും ആരോഗ്യ പ്രവർത്തകരും ആശാ അങ്കണവാടി കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെ വീടുകളിലെത്തി വാക്സിൻ നൽകുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളും കൂടി നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ കറക്റ്റ് സമയത്ത് നല്ല വാക്സിനേഷനൊക്കെ കൊടുത്ത് അതേപോലെ തന്നെ അവരുടെ ആരോഗ്യം നമുക്ക് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നലെ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നാളെയും ഒക്കെ അതിനുള്ളൊരു അവസരമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ആശാപ്രവർത്തകരെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് അതൊക്കെ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ടും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ബാക്കിയുള്ള വിശേഷത്തിലോട്ട് പോകാം അല്ലേ ആതിര?
3: യെസ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയക്കും, കുറച്ച് മടി കാണിച്ചിരിക്കുകയാണ് എങ്കിലും നമുക്ക് നമ്മുടെ കുസൃതി ചോദ്യം കൂടി ചോദിക്കാം അല്ലേ. ഇപ്പോൾ ശ്രീലക്ഷ്മി, സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിലൊക്കെ മാത്സ് ഇഷ്ടമായിരുന്നു ശ്രീലക്ഷ്മിക്ക്?
2: കുഴപ്പമില്ല,
3: എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു.

0: നമ്മൾ പലപ്പോഴും ഇപ്പോൾ കൂടുതലും ചിന്തിക്കുമ്പോൾ ഇഷ്ടത്തോടു കൂടി ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് അന്ന് ഇഷ്ടമില്ലാതെയാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മാത്സിന് കുറച്ച് വീക്കായിരുന്നു ഞാൻ, എങ്കിലും എങ്ങനെയും കഷ്ടപ്പെട്ടൊക്കെയാണ് പലപ്പോഴും പാസ്സായിരുന്നത്.
1: അതെ, ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അത് വളരെ രസകരമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ചില ടീച്ചേഴ്സിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനോട് വല്ലാത്തൊരു നമുക്കൊരു

0: കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും.
1: സത്യം പറഞ്ഞാൽ ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ കുറേ സമവാക്യങ്ങളുണ്ട്, അതിങ്ങനെ ഇരുന്ന് പഠിച്ച് പഠിച്ച് പഠിച്ച് സത്യം പറഞ്ഞാൽ വട്ടായി പോകുമെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ട്രയാങ്കിളും സർക്കിളും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ട്രയാങ്കിളും സർക്കിളും തമ്മിൽ ഭയങ്കര അടിയായി അടിയായി, പക്ഷെ അവർ സത്യത്തിൽ സ്നേഹത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഭയങ്കര അടിയായ ടൈമിൽ ട്രയാങ്കിൾ സർക്കിളിനോട് ഒരു കാര്യം പറഞ്ഞു. ആ സമയത്ത് സർക്കിൾ ഉടനെ തന്നെ അടി നിർത്തി സുല്ലിട്ടുകൊണ്ട് നടന്ന് നീങ്ങാണ് ചെയ്തത്.
0: ഒന്നും
1: പറയാനില്ല ആ ഒരു രീതിയിലേക്ക് ട്രയാങ്കിൾ എന്താണ് സർക്കിളിനോട് പറഞ്ഞത്. അടി നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ആരോടോ കൂടെ അടിയിടുമ്പോൾ നമ്മൾ ജയിക്കണം എന്നൊരു ടെൻഡൻസിയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ട്രയാങ്കിളും സർക്കിളും തമ്മിൽ ഇങ്ങനെ അടി നടക്കുമ്പോൾ ട്രയാങ്കിൾ പറഞ്ഞ ഒരു കാര്യത്തിന് സർക്കിളിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ആ അത്രയും ഹെവി ആയിട്ടൊരു ആൻസറിലാണ്, അതായത് ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സർക്കിളിന് വിഷമമായി. യെസ്, ആ ഒരു
0: കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഹൃദയം പൊട്ടിക്കുന്നതാണ് നമ്മൾ സംസാരിക്കാറുണ്ട്.
1: ആ ഒരു രീതിയിൽ നമ്മുടെ ട്രയാങ്കിൾ ഒരു കാര്യം സർക്കിളിനോട് പറഞ്ഞു. വളരെ വേദനാജനകമായ സർക്കിൾ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പം അത് എന്താണ്, അപ്പോൾ അതൊരു ലോജിക് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പം എല്ലാവരും മാത്സിൻ്റെ
0: ചോദ്യം അല്ലേ?
1: അതെ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും മാത്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിച്ചതാണ് ചുമ്മാ, പക്ഷെ ഇത് ഒന്ന് ചെറിയ രീതിയിലൊരു ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിളും സർക്കിളും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സർക്കിളിനോട് എന്തായിരിക്കും പറഞ്ഞത് എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785.
1: ശ്രീലക്ഷ്മി, ബാഹുബലി എന്ന ചിത്രം ഇഷ്ടമാണോ ശ്രീലക്ഷ്മി?
0: അതെന്തൊരു ചോദ്യമാണ്.
1: ഫസ്റ്റ് ഇറങ്ങി, സെക്കൻഡ് ഇറങ്ങി, തേർഡ് പ്രതീക്ഷിച്ചിരിപ്പുണ്ടോ?
0: തീർച്ചയായിട്ടും അത് വന്നാൽ നമ്മൾ പോയി കാണും. നമുക്ക് അത്രത്തോളം നമുക്ക് ഇഷ്ടമുള്ള
1: എന്താ പറയുക, ഒരു ഇതിഹാസ ചിത്രം എന്ന് തന്നെ ഇന്ത്യൻ സിനിമ തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രങ്ങളിലൊന്നാണ്. രാജമൗലി സംവിധാനം ചെയ്ത, നമ്മുടെ പ്രഭാസ്, അനുഷ്ക, റാണ അവരെല്ലാം ഗംഭീരമായിട്ട് തകർത്ത് അഭിനയിച്ച ബാഹുബലി എന്ന ചിത്രം ആ ഒരു ബ്രഹ്മാണ്ട ചിത്രം തന്നെയായിരുന്നു അല്ലേ. ആ ചിത്രത്തിൻ്റെ ഒരു സിനിമ നമ്മളിപ്പോൾ ടി വിയിൽ വന്നാലും അല്ലാതെ കാണാനെല്ലാം നമുക്ക് ഒരു കൗതുകമുള്ളൊരു ചിത്രമാണ്. എപ്പോഴും കണ്ടിരിക്കാൻ ഒരു എന്താ പറയുക, ഒരു ബിഗ് ബജറ്റ് ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ടല്ലോ. ആ ഒരു കൗതുകം എന്നും നിലനിർത്തുന്ന ഒരു ചിത്രമാണ് രാജമൗലി സംവിധാനം ചെയ്ത ആ ഒരു ചിത്രം. ആ ഒരു ചിത്രത്തിൻ്റെ തേർഡും ഫോർത്തും ഫിഫ്ത്തും എല്ലാം ഇറങ്ങിയാൽ നമ്മൾ കാണും. അതെല്ലാം നല്ല രീതിയിൽ ഹിറ്റാവുകയും ചെയ്യുമെന്നൊരു സ്ട്രക്ചറിലാണ് ആ ഒരു ചിത്രം പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ തേർഡ് മൂന്നാം ഭാഗം വരുന്നു എന്നുള്ളൊരു ചെറിയ റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ബാഹുബലി ദ ടോർച്ച് ബെയർ എന്ന ഡോക്യുമെൻ്ററിയുടെ അവസാന ഭാഗത്താണ് ഇതിനെ പറ്റിയുള്ളൊരു ചെറിയ പരാമർശം റാണയും പ്രഭാസും അനുഷ്കയും ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി അനൗൺസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും രാജമൗലി സാറും ഇതിനെപ്പറ്റി ഒന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ മൂന്നുപേരും ചെറിയൊരു പറ്റിക്കൽ, അതായത് നേരത്തെ ഒരു അനൗൺസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട്. രാജമൗലി സാർ അതിൻ്റെ ഒരു എന്താ പറയുക, കാർട്ടൂണൈസ്ഡ് ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു തുറുപ്പ് ചീട്ട് എന്ന രീതിയിൽ ഇത് അവരൊന്ന് ഇറങ്ങി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലേ?
0: അതെ, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം
1: ആതിര. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. ബാഹുബലി നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു ചെറിയൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്തിട്ടില്ല. രാജമൗലി സാറും പ്രൊഡ്യൂസേഴ്സും എല്ലാം അതിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ ആ മൂത് തിളങ്ങുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ പ്രഭാസ്, അനുഷ്ക, നമ്മുടെ റാണ, അവരുടെ ആ ഒരു അനൗൺസ്മെൻറ്റാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യത്തിൽ ഒരുപാട് ഡൗട്ടുകളും ഏകദേശം കറക്റ്റ് ആൻസറിലേക്കൊക്കെ പലരും എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. നമ്മുടെ ട്രയാങ്കിളും സർക്കിളും തമ്മിൽ നല്ല അടിയായി. ഞാനും ശ്രീലക്ഷ്മിയും കൂടെ അടിയിടാറുണ്ട്, അതുപോലെ അങ്ങനെ അടിയായി. പക്ഷെ നല്ല സുഹൃത്തുക്കളാണ്, പക്ഷെ അടിയായി. അടിയായി ലാസ്റ്റ് ട്രയാങ്കിൾ സർക്കിളിനോട് ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ സർക്കിളിന് അങ്ങ് വിഷമമായി. സർക്കിള് നിർത്തി,
0: ത്രികോണവും വൃത്തവും,
1: അതെ, അടിയായി അവർ നിർത്തിപ്പോയി എന്നുള്ളതാണ്. അതായത് ട്രയാങ്കിൾ ആണ് പറഞ്ഞത് സർക്കിളിനോട്,
0: സർക്കിളിനോട് ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും സർക്കിളിനൊന്നും പറയാനില്ല, ഇനി എന്ത് പറയാൻ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയേറെ ഹൃദയ വേദനയോടെ സർക്കിളിൽ
1: സുഹൃത്തുക്കൾക്കിടയിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ കാണാം. പക്ഷെ മറ്റൊരാൾക്ക് എന്താ പറയാ, അത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറയരുതെന്നാണ് നമ്മുടെ റിക്വസ്റ്റ് അല്ലേ.
0: പറയാം, പക്ഷെ അതിന്റെ ഒരു രീതിയുണ്ട്. നമുക്കൊരു കാര്യം പല രീതിയിൽ നമുക്ക് പറയാലോ. അപ്പൊ അതിന്റെ രീതിയിൽ ആ അടി കൂടി വന്നപ്പോഴത്തേക്കും ട്രയാങ്കിൾ ഭയങ്കരമായിട്ട് റേസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്താ പറയാ, നമുക്കൊന്നും
1: ശ്രീലക്ഷ്മി എന്റെ ആൻസർ പറയാൻ വരികയാണ്. ഞാൻ പിന്നെ അടി. യെസ്, അപ്പോൾ എന്തായാലും അതിൻ്റെ ആൻസർ പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ ഒരു കുസൃതി ചോദ്യമാണ്, പക്ഷെ ചെറിയൊരു ലോജിക്ക് നമ്മളവിടെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: അപ്പോൾ ആതിര, നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിശേഷമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുള്ള ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷങ്ങളോട്ട്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിശേഷങ്ങളോട്ട് ഒന്ന് പോയാലോ.
1: യെസ്.
0: അപ്പോൾ നമ്മുടെ സിന്ധുമതി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ചേച്ചി, സുഖമായിരിക്കുന്നു? സാന്ത്വനത്തിലെ എൻ്റെ കുട്ടികൾക്ക് എല്ലാം സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട്
1: അടിപൊളിയല്ലേ
0: ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ ഞങ്ങൾ ജൂലൈ 1 ഗുരുവായൂർ പോകുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്.
1: യെസ്, ആ ജൂലൈ 1 ഗുരുവായൂരിൽ പല സമയത്തും നമ്മുടെ സിന്ധു ചേച്ചി മെസ്സേജ് അയക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പിക്സ് ഒക്കെ ഇടാറുണ്ട്. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത് അല്ലേ.
0: യെസ്, അതെ. അപ്പം ഇന്ന് ജോലിക്ക് പോയില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് ഫോണിൽ കൂടി കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇന്ന് നമ്മളെ കേൾക്കുന്നുണ്ട്. ചേച്ചി സന്തോഷമായോ? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ ഞങ്ങളെ കേൾക്കുന്നു, മെസ്സേജൊക്കെ ഇടുന്നു. അതേപോലെ തന്നെ ഗുരുവായൂരൊക്കെ എപ്പോഴും പോകുമ്പോൾ നമുക്ക് മെസ്സേജ് ഇടും, നമുക്ക് വേണ്ടി

0: പ്രാർത്ഥിക്കും നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. അതേപോലെ തന്നെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഗുഡ് മോർണിംഗ് ജിൽജിൽസ്. അതെ, ഗുഡ്
1: മോർണിംഗ്. യെസ്, തിരിച്ചും ജിൽജിൽസ്.
0: അപ്പോൾ നമ്മുടെ ചേട്ടൻ പറയുകയാണ്, ആൻസർ പറഞ്ഞിട്ട് ഇങ്ങനെയാകും പറഞ്ഞത്.
1: ഏകദേശം നമ്മുടെ രാജൻ ചേട്ടൻ പറഞ്ഞ ആൻസർ ശരിയാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ
0: ഒരു
1: കറക്റ്റ് ആൻസർ ആണ് രാജൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്.
0: പിന്നെ നമ്മുടെ ബിനീഷ് അടിമാല മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൽദോസിന്റെ പെങ്ങൾ ബിൽഹയുടെ ജന്മദിനമാണിന്ന്, പെങ്ങൾക്ക് 100,000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എൽദോ കുട്ടിയുടെ കുഞ്ഞിപ്പെങ്ങളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ നമ്മുടെ ബിൽഹ കുട്ടിക്ക് ഒരു മനോഹരമായ ഒരു ജന്മദിനം നമ്മൾ ആശംസിക്കുകയാണ്.
1: റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ ടീം മെമ്പേഴ്സും ചേർന്ന്, അതുപോലെ നമ്മുടെ ശ്രോതാക്കളും ചേർന്നിട്ട് നമ്മുടെ ബിൽഹ കുട്ടിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, ഇനിയുള്ള ദിവസങ്ങളും എല്ലാം അടിപൊളി ആയിരിക്കട്ടെ എന്ന് തന്നെ.
0: പഠിക്കുകയാണോ എന്നൊന്നും നമുക്ക് അറിയില്ല.
1: അതെ, പഠിക്കുകയായിരിക്കും. എൽദോക്ക് 24 വയസ്സാണ്. അന്ന് ഞാൻ ചേട്ടാന്ന് വിളിച്ചപ്പോ എൽദോ 24-കാരനാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബിൽഹ ചെറിയ കുട്ടിയായിരിക്കും.
0: പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതുപോലെ പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തുക, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്നിട്ട് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുക അല്ലേ.
1: നമുക്കിപ്പോഴും
0: നമ്മളെ കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട് അപ്പൊ അടിമാലിയിൽ. അപ്പൊ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: ബിൽഹയുടെ ബർത്ത്ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കൂടി നിങ്ങൾ അയച്ചോളൂ അല്ലേ. യെസ്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബിൽഹ കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും അടുത്തായിട്ട് വരുന്നൊരു പാട്ട്.
0: അതെ, അപ്പൊ അതേപോലെ തന്നെ അജിത് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബിൽഹ ബൈ. അജിത് അടിമാലി രണ്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇനി മെസ്സേജുകൾ ഇങ്ങനെ പറയുമല്ലോ നമ്മളുടെ അവിടെ. നമുക്ക് അറിയാം നമ്മളുടെ അടിമാലിയിൽ എങ്ങനെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കൊരു അസൂയ തോന്നാറുണ്ട്, എത്ര പേരാണ് ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നത്, എത്ര പേരാണ് ആ ഒരു സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അതിലിങ്ങനെ പങ്കു ചേരാറുണ്ട്. അപ്പോൾ നമ്മുടെ ബിൽഹ കുട്ടിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോബി ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ എപ്പോഴും നമുക്ക് ചേട്ടനൊരു കോട്ട് അയക്കാറുണ്ട്. അപ്പോൾ ഇന്നും അതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മിണ്ടാൻ സമയമില്ല, കാണാൻ സമയമില്ല, വിളിക്കാൻ സമയമില്ല, കേൾക്കാൻ സമയമില്ല. ഒടുവിൽ സമയം കിട്ടിയപ്പോൾ ആരോ പറഞ്ഞു എടുക്കാൻ സമയമായെന്ന്. ദാ ഇത്രയുള്ളൂ നമ്മൾ മനുഷ്യരുടെ കാര്യം. ഇതൊരു വളരെ വലിയൊരു മെസ്സേജാണ് അല്ലേ. പലപ്പോഴും നമ്മൾക്ക് കേൾക്കാനും സംസാരിക്കാനും ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒരുപാട് ഒരുപാട് നെഗറ്റീവായിട്ട് ഇങ്ങനെ നമ്മൾ പറയും.
1: അപ്പോൾ എന്തായാലും എല്ലാവരും പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി ടൈം കണ്ടെത്തി. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാണെങ്കിലും നമ്മുടെ പേരൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും സമയമില്ല എന്ന രീതി 24 hours എന്നുള്ളത് നമ്മൾ ഇഷ്ടത്തോടുകൂടി കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും സമയം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക അല്ലേ. അപ്പോൾ പിന്നീട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, ജോബി ചേട്ടൻ പറഞ്ഞ ആ ഒരു കോട്ട് പോലെ തന്നെ, പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തരുത് എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയുകയാണ്. എപ്പോഴും ലൈവിൽ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടൊരു ടൈം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ നിങ്ങൾ മൂവ് ചെയ്യുക എന്ന് കൂടി പറയുന്നു.
0: അപ്പോൾ ആതിര, ബിനീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എൽദോസിൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൽദോസിനെക്കാട്ടിൽ ഇളയ ഒരു കുഞ്ഞു പെങ്ങൾ എന്നാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ബിഹാർ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബിൽഹ, ഞങ്ങൾ എന്തെങ്കിലും ബിൽഹകുട്ടി എന്ന് തന്നെ വിളിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ എൽദോ വളരെ കുഞ്ഞനായതുകൊണ്ട് നമുക്ക് ബിൽഹകുട്ടി അല്ലേ, നമുക്ക് അങ്ങനെ വിളിക്കാനാണ് ഒരു തോന്നൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിൽഹകുട്ടിക്ക് നല്ലൊരു ദിവസം തന്നെ നേരുന്ന ബിൽഹകുട്ടിക്കും ഫാമിലിക്കും അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ നമുക്ക് അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഈ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു എഫേർട്ട് എന്ന രീതിയിൽ നമുക്ക് തോന്നിയൊരു കാര്യമാണ് പ്രിയദർശിനി അല്ലേ. യെസ്, അപ്പോൾ പ്രിയദർശിനിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പലരും ഇപ്പോൾ വളരെ പോസിറ്റീവും നെഗറ്റീവും ഷെയ്ഡുകൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ, സ്ത്രീകൾക്ക് വരുമ്പോൾ ഒരു ഫാമിലിയുടെ ഇത്ര പെർസെൻറ്റേജ് ആണ് അവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ പലരും അതിന് നെഗറ്റീവ് ഷെയ്ഡുകളും വരുന്നുണ്ട്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റിയിലേക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രിയദർശിനിയുടെ കാര്യം മെയിനായിട്ട് ഇപ്പോൾ പറയാൻ കാരണം, നമ്മൾ വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും ഒന്നും ഓടിക്കാതച്ചൊക്കെ എത്തുമ്പോൾ ട്രെയിൻ പോയോ വന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ള എൻക്വയറിയിൽ ചെന്ന് തിരക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ പറഞ്ഞുതരാൻ സമയമില്ലെങ്കിൽ നമ്മളൊന്ന് പെട്ടുപോകും. എവിടെയാണ് പ്ലാറ്റ്ഫോം എന്നൊക്കെ അറിയാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്.
0: ഏറ്റവും കൂടുതൽ ഈ അവസാന മണിക്കൂറുകളിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന
1: ആൾക്കാരാണ് അവർ. അതെ, അതപ്പോൾ ഞാനും അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ അങ്ങനെ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാറുണ്ട്, ഇപ്പോൾ ട്രെയിൻ ആണെങ്കിലും എവിടെ ആണെങ്കിലും. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെയുള്ള

0: കുറച്ച് എന്താ ബിസി ആയിട്ട് ഷെഡ്യൂൾ ചെയ്തൊക്കെ പോകുന്ന വ്യക്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ആപ്ലിക്കേഷൻ വേണം, നമ്മുടെ ബസ് എവിടെ എത്തി, ട്രെയിൻ എത്തി എന്നുള്ളത്. അപ്പോൾ ഈ വെയർ ഇസ് മൈ ട്രെയിൻ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ കാര്യമാണെങ്കിൽ നമ്മളിങ്ങനെ ഓടി അങ്ങോട്ടത്തേക്ക് ഇങ്ങോട്ടത്തേക്ക് എവിടെയാണെന്ന് അറിയാതെ ഒന്ന് സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ പൊതുഗതാഗതത്തിൻ്റെ ഡിജിറ്റൽ കരുത്തായിട്ട് ചലോ ലൈവ് എന്ന രീതിയിൽ പ്രിയദർശിനി എവിടെയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് എവിടെ എത്തി എന്നുള്ളതും അതിൽ തിരക്കുണ്ടോ എന്നുള്ളതും എല്ലാം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുതിയ ആപ്ലിക്കേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാത്തിരിപ്പുകൾ ഒഴിവാക്കി യാത്രയെ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ വേണ്ടി സഹായിക്കുന്ന പുതിയൊരു ടെക്നോളജി ആയിട്ട് പൊതുഗതാഗത വിഭാഗത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നുകയാണ് അല്ലേ.
1: അതെ, നമുക്കിത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മുടെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ചില ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അതുവഴി വരുന്ന ബസ്സുകളുടെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ബസ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാനായിട്ട് ട്രാക്ക് ബസ് സെലക്ട് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ
0: ഏത് റൂട്ടിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നെല്ലാം നമുക്ക്
1: ബസ്സിൻ്റെ സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ
0: ഉണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് കൂടി പറയുകയാണല്ലേ.
1: അതെ, അപ്പോൾ നമ്മളുടെ ബിൽഹക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരുപാട് വിഷസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ വായിക്കാം, പിന്നീട് നമ്മൾ വായിക്കും. അപ്പോൾ നമ്മളുടെ ബിൽഹക്കുട്ടിക്ക് മനോഹരമായൊരു പാട്ട് നമ്മൾ റേഡിയോ സാന്ദ്രം 90.4 FM സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
3: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
2: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
3: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
2: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
3: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
2: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
3: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
2: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഓണി സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ആതിര, നമുക്കിപ്പോൾ അറിയാം ഓപ്പറേഷൻ തൂഫാൻ ഒക്കെ ഇങ്ങനെ വളരെ സജീവമായിട്ട് ഇങ്ങനെ അല്ലേ നമ്മുടെ പൊതുജനങ്ങളുടെയൊക്കെ പങ്കാളിത്തത്തോടെയും അതേപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഒരു നേതൃത്വത്തിലൊക്കെ ഇങ്ങനെ മികച്ച രീതിയിൽ ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം ഈ ഒരു കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് രീതിയിലോട്ടൊക്കെ പോകുമെന്ന കുറേ കാര്യങ്ങൾ നമുക്ക് തടയാൻ സാധിക്കുമല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഋഷികേശ് ആർട്ട് ഗാലറി ആൻഡ് ആർട്ട് കഫേ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എക്സിബിഷനുകളാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 മുതൽ ഇത്തരത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിൻറ്റിങ് എക്സിബിഷനുകളാണ് ഇവിടെ നടത്തി വരുന്നത്. അപ്പോൾ ഋഷികേശ് പെയിൻറ്റിങ് എക്സിബിഷൻ്റെ 3rd edition ഇന്ന് വൈകിട്ട് 4:30 നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS നിർവഹിക്കുന്നതാണ്. വൈകിട്ട് 3 PM ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപ്രവർത്തനത്തിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആർട്ട് ഗാലറിയൊക്കെ സന്ദർശിക്കാനും അതേപോലെ തന്നെ അവർക്കൊരു കലാവാസനകളൊക്കെ പരിപോഷിപ്പിക്കാനും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചടങ്ങിലൊക്കെ പോകാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് പോകേണ്ടത് തന്നെയാണ്. അതേപോലെ ലഹരികളെ തോൽപ്പിക്കാൻ കലയും കലാപഠനവും സഹായിക്കുമെന്നുള്ള ഒരു സന്ദേശവും കൂടി അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ പോകാൻ അടുത്തുള്ള ഇപ്പോൾ ഋഷികേശ് ആർട്ട് ഗാലറി വെസ്റ്റ് സൈഡ് ഓഫ് രാമൻകുളങ്ങരയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി സന്ദർശിക്കാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം, 9446-55-8665. നമ്മൾ ഒരിക്കൽ കൂടി പറയാം, 9446-55-8665. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ കൂടി കുറച്ചും കൂടി അവർ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലേ. മറ്റൊരു സൈഡിലോട്ട് നമുക്ക് പോകാതെ തന്നെ അവർക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ അവർക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് എന്നും കൂടി ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാണ്.
0: യെസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി, ട്രയാങ്കിളും സർക്കിളും തമ്മിൽ അടിയായപ്പോൾ ട്രയാങ്കിൾ സർക്കിളിനോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ സർക്കിൾ പിണങ്ങിപ്പോയി, മിണ്ടിയില്ല, പിന്നെ മിണ്ടിയില്ല അല്ലേ. യെസ്, അപ്പോൾ അതെന്തായിരിക്കും, അതൊന്നും മിണ്ടാൻ പറ്റാതെ പോയ ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തോളൂ, കുസൃതി ചോദ്യമാണ്.
1: എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം തോന്നുന്നു, ട്രയാങ്കിൾ നമ്മുടെ ത്രികോണ വൃത്തത്തിനോട് വല്ലാത്ത രീതിയിലൊരു വഴക്ക് പറഞ്ഞിട്ടുണ്ട്. വഴക്കല്ല, എന്തോ ഒരു കാര്യം കുത്തി പറഞ്ഞു, അത് നമ്മുടെ ആ ഒരു സർക്കിളിന് സഹിച്ചില്ല. അതേപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ആൻസർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഹലോ ഹായ് എന്നൊക്കെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞാണോ ട്രയാങ്കിൾ സർക്കിളിനെ ഒതുക്കിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ആണെന്ന് വെച്ചാൽ ആണ്, എന്നാൽ അല്ലേ എന്ന് വെച്ചാൽ അല്ല. കുറച്ചും കൂടി ഒന്ന് വിശദീകരിച്ചൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറയാം.
0: അതെ അതെ, തീർച്ചയായും ശ്രീലക്ഷ്മി ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് ആ ആൻസർ പറയുന്ന പോലെ ആൻസറിൻ്റെ സംഭവം ഉണ്ടല്ലോ, ആ ത്രെഡ് പോലെ എനിക്ക് തോന്നുന്നു. യെസ്, അപ്പോൾ സനോജ് കറക്റ്റ് ആൻസർ തന്നെ അയക്കുക. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും അയച്ചോളൂ, അവർ തമ്മിൽ അടിയിട്ടപ്പോൾ എന്തായിരിക്കും ട്രയാങ്കിള് സർക്കിളിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതൊന്ന് ചെറിയൊരു ലോജിക്ക് ഉപയോഗിച്ചാണ് പെട്ടെന്ന് കിട്ടുന്നതാണ്.
1: അപ്പോൾ നമ്മുടെ പക്ഷേ ആ ഒരു ആൻസർ കറക്റ്റ് ആണ് കേട്ടോ, നമുക്കതൊന്നും പറയാൻ പറ്റില്ല, കറക്റ്റ് ആണ്.
0: ശ്രീലക്ഷ്മിക്ക് ഒരു വിഷമം പോലെ, സാരമില്ല, നമുക്ക് അടുത്തതിൽ പരാജയപ്പെടുത്താം സനോജിന്.
1: നമ്മുടെ ദൃഷ്ടദ്യുമ്നനായ ഉണ്ണി പറയുകയാണ്, ചോദ്യം പിന്നെ മാറ്റി പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്.
0: ഇല്ല ഇല്ല, ഇത് തന്നെയാണ് ചോദ്യം. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി നിയന്ത്രണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. 15 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നേരത്തെ ഒരു റിപ്പോർട്ട് പോലും അറിയപ്പെടാതെ രീതിയിൽ ലോഡ് ഷെഡിങ് നടക്കുന്നു എന്നുള്ള പരാതികളൊക്കെ വളരെ സജീവമായിട്ട് തുടരുകയാണ്. പക്ഷേ ലോഡ് ഷെഡിങ് ഇന്ന ടൈമിലാണ് എന്നുള്ളതൊന്നും അനൗൺസ് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ രാത്രി സമയത്തും പ്രത്യേകിച്ചും അതെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ടൈമിലൊക്കെ കറണ്ട് പോകുന്നുണ്ട് എന്നുള്ള പരാതികളൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ലോഡ് ഷെഡിങ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് അവർ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഈ പീക്ക് ടൈമിലാണ് കൂടുതൽ, അതായത് രാത്രി സമയങ്ങളിൽ പീക്ക് ടൈമിലാണ് കൂടുതൽ ലോഡ് ഷെഡിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്

0: പീക്ക് ടൈമുകളിൽ മാക്സിമം എന്താ പറയുക, ഫാൻ ആണെങ്കിലും എ സി ആണെങ്കിലും റെഫ്രിജറേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ മിക്സി ആണെങ്കിലും എല്ലാം ഒന്ന് മിനിമൈസ് ചെയ്യുക, അല്ല ഒന്ന് കുറച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്.
1: നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വനജാമ്മ കുറച്ച് നാളിന് ശേഷം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാന്ത്വന കുടുംബത്തിലെ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ഒരു തണുപ്പിൽ പുതഞ്ഞൊരു സുപ്രഭാതം നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. വനജമ്മയ്ക്ക് ചെറിയൊരു സുഖമില്ല, മുട്ടിൽ ഇഞ്ചക്ഷൻ എടുത്ത് റെസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അസുഖമെല്ലാം മാറി ആരോഗ്യവതിയായിട്ട് വരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കുട്ടികളെ, ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, പ്രോഗ്രാം കേട്ടില്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. സാരില്ല, അപ്പോൾ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. ഇന്ന് ശ്രീകുട്ടിക്കുഞ്ഞ് സ്പീഡ് കുറച്ചാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, അനുസരണയുള്ള മോളെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആതിരക്കുട്ടി മാജിക് ആൻഡ് പ്യുവർ വോയിസ്, വെൽ ഡൺ മോൾ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ്
0: അയച്ചിട്ടുണ്ട്.
1: ഒരുപാട് സന്തോഷിക്കുന്നു ഇപ്പോൾ. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ ബിൽഹ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിൽഹ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, നല്ലൊരു പാട്ടൊക്കെ നമ്മൾ ബിൽഹയ്ക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആശ ചേച്ചിയും നല്ലൊരു ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. അതേപോലെ തന്നെ ജസ്റ്റിനും അതേപോലെ ഒരു മാർവലസ് ബർത്ത്ഡേ ആൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമ്മുടെ ബിൽഹി കുട്ടിക്ക് വേണ്ടിയിട്ട് നേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുകയാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ കലച്ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾ പറയുന്ന ആൻസറൊക്കെ നമുക്ക് ലൈവിൽ പറയാൻ സാധിക്കും, പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ആൻസർ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട്.
0: ഇതിൻ്റെ കറക്റ്റ് വേണമെങ്കിൽ ഒരു ചെറിയൊരു ക്ലൂ കൊടുക്കാം.
1: അല്ല, ഇതിൻ്റെ കുഴപ്പമില്ല, ഇത് നമുക്ക് പറയാം. ആകൃതിയിൽ വ്യത്യസ്തമാണെങ്കിലും നമ്മൾ കറങ്ങിയാൽ ഒരുപോലെയാണെന്ന് ട്രയാങ്കിൾ പറഞ്ഞപ്പോൾ
0: ഓക്കെ ഓക്കെ. പക്ഷെ അതല്ല, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്നുള്ളതാണ്. പിന്നെ ഇത് രസമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ നമ്മുടെ ജഗത് ചേട്ടനൊക്കെ ഇങ്ങനെ ഈ ഡയലോഗ് ഇങ്ങനെ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ അല്ല പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നല്ല രസമായിട്ട് ഒരു മോഡുലേഷനിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലൂ, വേണമെങ്കിൽ ഒരു ക്ലൂം കൂടെ തരാം. ഇംഗ്ലീഷിലാണ് നമ്മുടെ ട്രയാങ്കിള്, ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഇംഗ്ലീഷിലാണെങ്കിലും അതിന് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശ്രോതാക്കൾ ആ രണ്ടാമത്തെ രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ആദ്യം പറഞ്ഞ അതല്ല പറഞ്ഞത്, പക്ഷേ എങ്കിലും അതിൻ്റെ അർത്ഥം മീനിങ് ഒന്ന് തന്നെയാണ്.
0: അപ്പോൾ അതെ, എന്തായാലും എല്ലാവരും അയച്ചോളൂ, കറക്റ്റ് ആൻസർ ആണ് പലരും അയച്ചുകൊണ്ടിരിക്കുന്നത്.
1: നമ്മുടെ ദൃഷ്ടദ്യുമ്നനായ ഉണ്ണി പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞവർക്കൊക്കെ വളരെയധികം സന്തോഷം. അപ്പോൾ ഇനി പറയാൻ കാത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ആദ്യം നമുക്കൊരു വോയിസ് മെസ്സേജ് വന്നിട്ട് നമുക്കതൊന്ന് കേട്ടാലോ.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മൻസൂർ കൊട്ടാട്. സാന്ത്വനം 94 FM റേഡിയോ ശ്രോതാക്കൾക്കെല്ലാം എൻ്റെ നമസ്കാരം. അതോടൊപ്പം ഇതിൻ്റെ അവതാരകർക്ക് പ്രത്യേകം ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വെരി വെരി ഗുഡ് മോർണിംഗ് പറയുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ പാട്ട് ചോദിച്ചിട്ട് കുറച്ച് നാളായി, എങ്കിൽ തിരക്കുകൾ കൊണ്ടായിരുന്നു, എങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു പാട്ടിട്ടാൽ കൊള്ളാമായിരുന്നു. പുന്നകൈ മന്നയിൽ ഏതെങ്കിലും ഒരു പാട്ടിട്ടാലും മതി.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കേണ്ട ഒരു സമയമല്ലേ അതിരാ.
0: യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ ചിന്തിച്ചോളൂ ചോദ്യങ്ങൾക്കും, അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത് ആ വിശേഷങ്ങളൊക്കെ പോരട്ടെ അയക്കേണ്ട. വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ. നമ്മുടെ
1: മൻസൂർ ചേട്ടൻ പറഞ്ഞ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: 건강.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
7: മാജിക്? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
6: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്കേ.
7: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
1: മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ്.

0: പ്രയോജന മത്സരം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
1: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
1: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ആതിര. യെസ്, അപ്പൊ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ചോദിച്ചിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് നമ്മൾ വെച്ചു കൊടുത്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്.
0: നല്ല പാട്ടായിരുന്നു,
1: നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8484858785. സമയം 11:13 ആയിരിക്കുന്നു.
0: സാധാരണ രീതിയിൽ ആതിര പറഞ്ഞു 11:13 പെട്ടെന്ന്
1: താമസിച്ചു പോയി. പാട്ട് നടന്ന സമയത്തായിരുന്നു 11:11, അത് കാണാൻ സാധിച്ചിട്ടില്ല.
0: പാട്ട് നടന്ന സമയത്തല്ല, നമ്മുടെ ആഡ് പോയ സമയത്തായിരുന്നു ആ 11:11. അപ്പം എനിക്ക് തോന്നുന്നു ആതിര ഇതിന് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ, ആതിരക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സമയത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം.
1: നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് 11:11 കാണുന്നത്. എനിക്ക് ഇഷ്ടമാണ് ബിക്കോസ് നമ്മളിപ്പോൾ സാധാരണ ഭയങ്കര നമ്മൾ എത്ര പ്രായം ആയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു വണ്ടറിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. എന്തെങ്കിലും ഒരു നൈസ് ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇച്ചിരി ക്യൂരിയോസിറ്റി കൂടിയ ആൾക്കാരിൽ ഒരാളാണ് ഞാനും. നമ്മുടെ ശ്രീലക്ഷ്മി അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സാധാരണ നോർമലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ പോലെ ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നമുക്ക് വട്ടാണെന്നൊക്കെ ആളുകൾ ചിന്തിക്കാം, പക്ഷേ സാരമില്ല, നമ്മളത് അങ്ങനെ തന്നെയാണ്. നമുക്ക് കുറച്ച് വണ്ടറുണ്ട്, നമുക്ക് ഭയങ്കര എക്സാജറേഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമുള്ള ആൾക്കാരാണ്. ഇഷ്ടപ്പെടുന്നു.
0: അതെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബാല്യകാലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ആണ്. കാരണം ഇപ്പോഴും ബാല്യമായിട്ട് മാറ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്തെന്ന് വെച്ചാല്, ഒറ്റ മൈനെ കണ്ടാൽ അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ അടുത്ത മൈനെ കൂടെ കാത്തിരിക്കുന്ന ഒരു സംഭവം,
1: അല്ലെങ്കിൽ തൊട്ടടുത്തൂടെ വരുന്ന ആളെ ഒരു അടി കൊടുത്തിട്ട് അടങ്ങിയിരിക്കും,
0: ഒറ്റ മൈനെ കണ്ടു എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ചില ചെടിയുടെ ഇല കൈ വെച്ചാല് ജെണ്ടിന്റെ ഒക്കെ ഇല നമ്മൾ കയ്യിൽ വെച്ചോണ്ട് പോകും പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പാണ് അന്ന് അടി എല്ലാ ദിവസവും അടി, ഒരു കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇത് കൊണ്ടുപോകും, കാരണം അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടും എന്നുള്ളൊരു ചിന്തയായിരുന്നു. സ്കൂളിൽ പോയാൽ അടി കിട്ടും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അടി കിട്ടാത്ത ദിവസങ്ങൾ വളരെ വിരളമായിരുന്നു. എങ്ങനെ പോയാലും അടി കിട്ടുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ പണ്ട്. പക്ഷേ അത് ഒരു 8-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 8 തൊട്ട് അങ്ങ് അതിലൊക്കെ അങ്ങ് എന്തോ
1: ടീച്ചർമാരും അടുത്തു,
0: ടീച്ചർമാരും അടി കൊണ്ടുവരാത്തത് കൊണ്ടാണോ ഇനി ഞാൻ നന്നായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങോട്ടേക്ക് പിന്നെ എനിക്ക് അടിയൊന്നും കിട്ടി തുടങ്ങിയില്ല. പിന്നീട് എനിക്ക് കിട്ടിയത്
1: +2
0: ഞാൻ അടിപൊളി കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനൊന്നും അല്ല കേട്ടോ.
1: ചില
0: അതെ സ്നേഹം കൂടുതൽ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ടീച്ചർ അതൊന്നും നമുക്കൊരു ശിക്ഷയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ മക്കളായിട്ടാണ് നമ്മളെ കാണുന്നതും നമുക്കും നമ്മളുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഒരു വഴക്ക് പറച്ചിലിനും ഒരു ഒക്കെ എത്ര മധുരമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മളെപ്പോഴും ചില സമയത്ത് കുട്ടിയായിട്ട് തന്നെ ഇരിക്കാനും നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ 11:11 പറഞ്ഞ്
1: രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ വാട്സപ്പ് എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ സാധാരണ നമ്മൾ വാട്സപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പുറത്ത് അല്ലാതെയാണെങ്കിൽ ചില ഫോണുകളിൽ വോയിസ് ക്യാൻസലേഷൻ്റെ ഓപ്ഷൻസ് ഉണ്ട് നോർമൽ കോൾസിൽ. പക്ഷെ വാട്സപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നോയിസ് ആണ്. നമ്മളൊരു സിനിമയ്ക്കകത്ത് നമ്മുടെ മുകേഷിനോട് ഒരു ചേച്ചി ചോദിക്കുന്ന സമയത്ത് കമ്പിളിപ്പതപ്പ് കേൾക്കുന്നില്ല ആ ഒരു അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും. അതെ, അവർ ലാസ്റ്റ് തൊണ്ട പൊട്ടി അവർ ആ സൗണ്ട് പോയൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ വാട്സപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് തിരക്കുള്ള സ്ഥലങ്ങളിലോ ബസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസി ഷെഡ്യൂളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് പറയുന്നതെന്ന് വ്യക്തമാകാത്തൊരു അവസരമുണ്ട് അല്ലേ. അപ്പം അതിന് ഒരു പ്രതി
0: ചില സമയത്ത് ഒരു കാറ്റ് മാത്രമേ കേൾക്കുള്ളൂ, നമുക്കതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ ഒരു പ്രശ്നവുമല്ല, നമ്മളെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് പെട്ടെന്ന് പറയുകയും വേണം. ചിലപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു സമയം കിട്ടത്തില്ല, പക്ഷേ അത് നമ്മൾ കേട്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ എടുക്കുകയും വേണം. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളിൽ ഇത് എന്താ ഒരു സമയം ഇങ്ങനെ വളരെയധികം പോകുന്ന പോലെയൊക്കെ

0: ഫീൽ ആവാറുണ്ട്.
1: അതെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ ഇനി പുതിയൊരു ആപ്ലിക്കേഷൻ വരുവാണ്, നോയിസ് ക്യാൻസലേഷൻ എന്ന രീതിയിൽ. അപ്പൊ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ആ ഫീച്ചറിന് കാണാൻ സാധിക്കുന്നതാണ് കോളിംഗ് മെനുവിൽ. അപ്പൊ അത് സ്വീകരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരും ഒരുപോലെ അത് കണക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു നോയിസ് ക്യാൻസലേഷൻ എന്നൊരു ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഇനി മുതൽ ആ ഒരു ഫീച്ചറിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട്, ഇനി കമ്പിളിപ്പതപ്പൊന്നും പറയണ്ട, വ്യക്തമായിട്ട് തന്നെ ഇനി പറ്റിക്കപ്പെടുന്ന രീതിയിൽ കമ്പിളിപ്പതപ്പൊന്ന് പറയുന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് ഇനി വാട്സപ്പിലും കോൾ ചെയ്ത് സംസാരിക്കാവുന്നതാണ്.
0: അതെ അതെ. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, പാട്ടുകളൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജുകളൊക്കെ വരുന്നത്. നമ്മുടെ എലീന കുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ എലീനയാണ്. എനിക്ക് അംശം സോങ് ലൈവിൽ തന്നെ പ്ലേ ചെയ്ത് തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് രണ്ടു മൂന്ന് തവണ നമ്മുടെ എലീന കുട്ടി അത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കണ്ടിരിക്കുകയാണ്, നമ്മൾ ആ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തത് കേൾക്കാനായിട്ട് പോകുന്നത്.
1: അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ട്രയാങ്കിളും സർക്കിളും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു പരിഹാരം നമ്മൾ കണ്ടേ പറ്റൂ. അപ്പൊ പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ, നമ്മുടെ സർക്കിളിന് വിഷമം വരുന്ന രീതിയിൽ ട്രയാങ്കിൾ ഒരു കാര്യം പറഞ്ഞു. അതെന്താണ്
0: എനിക്ക് വളരെ വിഷമമായി
1: പോയി,
0: അത് കേട്ട ആർക്കും വിഷമായി. പക്ഷെ അതിനൊരു സൈഡ് ചിന്തിക്കുന്ന സമയത്ത് അതത്രത്തോളം അതെന്തുകൊണ്ട് സർക്കിൾ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് ഞാൻ ആലോചിക്കുകയാണ്.
1: അതെ അതെ. അപ്പൊ നമ്മള് ഇപ്പൊ അതിന്റെ ആൻസേഴ്സിന്റെ ഒരു ലാസ്റ്റ് എൻഡിൽ നമ്മൾ അതിനെ പറ്റിയും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മിയോടൊപ്പം
5: ആതിര. യെസ്, അപ്പൊ നമ്മൾ അംശം എന്ന ഒരു ആൽബത്തിലെ ഒരു സോങ് ആണ്
0: നമ്മുടെ എലിനെക്കുട്ടി പറഞ്ഞിട്ട് നമ്മൾ പ്ലേ ചെയ്തൊരു പാട്ടാണ്. അപ്പൊ എലിനെക്കുട്ടിക്ക് സന്തോഷമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജൊക്കെ അയക്കുകയാണ്. ഇപ്പോൾ സമയം 11:24 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ചെറിയൊരു കുസൃത ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രയാങ്കിളും സർക്കിളും തമ്മിൽ അടികൂടി, അതായത് ത്രികോണവും വൃത്തവും തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നു ആ സമയത്ത് നമ്മുടെ ട്രയാങ്കിൾ നമ്മുടെ വൃത്തത്തോട് ഒരു എന്തോ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എന്താ നമ്മുടെ സർക്കിളിനൊന്നും പറയാൻ പറ്റിയില്ല. നല്ല വിഷമിച്ചിട്ടാണ് അദ്ദേഹം അങ്ങ് പോവുകയാണ് ചെയ്തത്. ഒന്നും പറയാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം, അത് അത്രത്തോളം ഹൃദയഭേദകമായിട്ട് അല്ലേ നമുക്ക് വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് നമ്മുടെ ട്രയാങ്കിള് സർക്കിളിനോട് പറയുകയുണ്ടായി. അങ്ങനെ സർക്കിള് വിഷമിച്ച് പോയിരുന്നു. അതെന്താണെന്നാണ് നമ്മുടെ ശ്രോതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ ആൻസർ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848585785. അപ്പം ആതിര, ഇന്ന് June 29 അല്ലേ, നമ്മൾ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആണ്. അതായത് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമായിട്ടാണ് നമ്മൾ ഈ June 29 എല്ലാ വർഷവും ആചരിക്കുന്നത്. അതിനാചരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളുടെ നമുക്കറിയാം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് PC മെഹ്ലനോബിസ് ആണ്. അതായത് പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മെഹ്ലനോബിസിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ഇത്തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആസൂത്രണത്തിലും അതേപോലെ തന്നെ നയരൂപീകരണത്തിലുമൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്ക് ചില സമയത്ത് പഠിക്കുന്ന സമയത്ത് കുറച്ച് ടഫൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സബ്ജക്റ്റ് എന്തൊക്കെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരുപാട് സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തോടുള്ള ഒരു എന്താ സ്മരണാർത്ഥമാണ് ഈ ഒരു ജന്മദിനത്തിൽ, അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൽ നമ്മൾ ഈ ഒരു ദിവസം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ഇങ്ങനെ ആചരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ 11:26 ആയിരിക്കുന്നു സമയം.
5: യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് ശ്രീലക്ഷ്മി. ട്രയാങ്കിളും സർക്കിളും തമ്മിൽ വലിയൊരു അടിയായി. ആ അടിയുടെ

0: ജസ്റ്റ് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിൽ ആരാണ് നമ്മളെല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെവലിലൊക്കെ ഇങ്ങനെ സംസാരിക്കണം. അതുപോലെ ട്രയാങ്കിൾ ഒരു കാര്യം സർക്കിളിനോട് പറഞ്ഞു. അപ്പം ആ സർക്കിൾ വിഷമിച്ചു. അപ്പോൾ ആ ട്രയാങ്കിൾ
1: വിഷമിച്ചിട്ടാണോ പോയത്, അതോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണോ പോയതെന്ന് നമുക്കറിയില്ല.
0: യെസ്, അപ്പോൾ അതിനെ വിഷമിപ്പിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. പക്ഷേ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ തിലകൻ സാർ പറയുന്ന പോലെ ജീവിതം

0: പറയുമ്പോൾ പ്രത്യേകിച്ച് സർക്കിളിന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എങ്കിലും ആ ഒരു അവസരത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിലായിരിക്കാം മേ ബി അത് പിണങ്ങി പോയതെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ ആൻസേഴ്സൊക്കെ ഒന്ന് പറഞ്ഞോളൂ ശ്രീലക്ഷ്മി, അതിനുശേഷം ഞാൻ എൻ്റെ ആൻസർ പറയാം.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ ദൃഷ്ടദ്യുമ്നനായ ഉണ്ണി പറയുന്നു, നീ പോ മോനെ ദിനേശൻ, നീ വെറും സീറോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ വെറും വട്ടപൂജ്യമാണ്, ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ സനോജ്, നീ എപ്പോഴും സീറോ ആണ് എന്ന് പറഞ്ഞ് ട്രയാങ്കിൾ സർക്കിളിനെ കളിയാക്കി കാണും, അങ്ങനെ ഒതുക്കിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ആൻസർ. അതേപോലെ തന്നെ നമ്മൾക്ക് ഓക്കെ, നമുക്ക് ആ ആൻസർ അത്രേ വന്നിട്ടുള്ളൂ. അതേപോലെ പാട്ടൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒക്കെ വായിക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ആൻസർ, നമുക്ക് സമയമില്ല, നമ്മളുടെ ആൻസർ ആദ്യം പറയുന്നതാണ്.
0: യെസ്, അപ്പോ യഥാർത്ഥത്തിൽ ട്രയാങ്കിൾ സർക്കിളിനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, യു ആർ പോയിന്റ്ലെസ്, അതായത് പോയിന്റ് ഇല്ലാത്ത രീതിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിനക്കിനി പറയാനുള്ള ഒരു വോയിസ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആൻസർ ഇതായിരുന്നു. അപ്പൊ ഏകദേശം വട്ടപൂജ്യം അല്ലേ, നിനക്ക് പോയിന്റ് ഇല്ല എന്നുള്ള രീതിയിൽ
1: എന്ന് പറയുന്നത് സംപൂജ്യം എന്ന് പറയുന്നു അല്ലേ, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒന്ന്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു രീതിയിലും അതിലൊരു അർത്ഥമുണ്ട് എന്നത്. പക്ഷെ നമ്മൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആശ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതം എന്ന പുസ്തകം എഴുതേണ്ടത് നമ്മൾ തന്നെയാണ്, അതിലെ വരികൾ മറ്റുള്ളവർക്ക് തിരുത്താൻ വിട്ടുകൊടുക്കുന്ന നിമിഷം നമ്മൾ നമ്മുടെ സ്വന്തം കഥയിലെ വെറും കാഴ്ചക്കാരായി മാറിപ്പോകും. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി സ്വന്തം സ്വപ്നങ്ങളെ മാറ്റിവെക്കുന്നത് സ്നേഹമല്ല, മറിച്ച് സ്വയം ഇല്ലാതാക്കലാണ്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളാൻ നമ്മൾ ആരുടെയും കയ്യിലെ പാവകളല്ല. സ്വന്തം സന്തോഷങ്ങൾക്കും തീരുമാനങ്ങൾക്കും മറ്റൊരാളുടെ അനുവാദം കാത്തു നിൽക്കാതിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായും ആത്മാഭിമാനമുള്ളവനാകുന്നത്. അതെ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ചേച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോൾ സമയം 11:30 ആയിരിക്കുകയാണ്, ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നല്ലൊരു മെസ്സേജായിട്ട് നമ്മൾക്കത് നമ്മൾ പരിഗണിക്കുകയാണ്. അതേപോലെ നമ്മുടെ രാജചേട്ടൻ പറയുന്നു, ഒരാളെ തന്നെ തലയുടെ ടീച്ചേഴ്സും അടുത്ത് കാണും, നമ്മൾ അടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. അതേപോലെ വിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ആശ ചേച്ചി, അടിമാലിക്കാർ ആശ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാബുരാജൻ സാറൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടൊക്കെ നമ്മൾ ഇനി കേൾപ്പിക്കുന്നതായിരിക്കും. റഷീദ ചേച്ചിയും ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, കൺമണി പൊന്മണി എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ലൈവിന് ശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അജേഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് എൽദോസ് അടിമാലിയുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു, എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മളും നല്ലൊരു വിഷൊക്കെ നമ്മുടെ വിലഹക്കുട്ടിക്ക് വേണ്ടി നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജുകളാണ് ഇന്നിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാന്ന് വെച്ചാൽ വളരെ ടാസ്ക് ആയിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ചിലതൊക്കെ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരെങ്കിലും നമ്മളത് അല്ലേ,
0: സത്യത്തില് നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഈ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഉസ്താദ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്, അപ്പൊ ഞാൻ ഇപ്പൊ വീണ്ടും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ബ്രേക്ക്, നമ്മൾ ഏകദേശം ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം 11:31 ആയിരിക്കുന്നു, നാളെ ജൂൺ 30th നമ്മുടെ ഏറ്റവും എന്താ പറയാ, നമ്മുടെ സാഹിത്യ കവിതകളിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള സാറിൻ്റെ എന്താ പറയുക, ഓർമ്മ ദിനമാണ് നാളെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മൾ ഈ ഒരു ലൈവ് കൂടി സമർപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേദനയിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ് രമണൻ ചങ്ങമ്പുഴ സാർ എഴുതുന്നത്. അപ്പോൾ ആ ഒരു ഹൃദയവേദനയോടുകൂടി അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നതെന്ന്, അത്രയും ഉറ്റ സുഹൃത്ത് എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള ഗാനത്തോടു കൂടി ഇന്നത്തെ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ.

0: ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠന പരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9446-20-27.

0: 60 നമ്പർ ഒരിക്കൽ കൂടി 04-74-27-93-71-4 മൊബൈൽ 09-46-20-27-60.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം

നൽകാം. പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447676 3 9400 07 8900 9447560 336 MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999. ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സമയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
0: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരമാറ്റത്തിനുള്ള 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839

0: വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണം മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
1: ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിലെത്തും. അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നയ്ക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
0: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് MLA ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് UDF പ്രതിഷേധ മാർച്ച് നടത്തി. N. ശക്തൻ MLA പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ KS ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴ കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്ത് തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും

0: ഹൗസ്ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റെജി ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 104,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി 1 സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: This is Radio Santhanam 90.4 FM. Stay tuned.

0: ഋഷികേശ് ആർട്ട് ഗ്യാലറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷന്റെ മൂന്നാം എഡിഷൻ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS ഉദ്ഘാടനം നിർവഹിക്കുന്നു. കലാ സാമൂഹ്യ ഉന്നമനത്തിനും വിപുലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ 2023 മുതൽ പ്രവർത്തിച്ചു വരുന്ന കലാസ്ഥാപനമാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷനുകളാണ് ഇവിടെ നടത്തിവരുന്നത്. ഋഷികേശ് പെയിന്റിംഗ് എക്സിബിഷന്റെ മൂന്നാം എഡിഷൻ ഇന്ന് വൈകിട്ട് 4:30 ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS നിർവഹിക്കും. വൈകിട്ട് 3 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ 6:45 സമാപിക്കും. കലാപ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമാക്കിയിട്ടുള്ള കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറിയുടെ ലക്ഷ്യം ലഹരിമുക്തമായ ഒരു യുവജനതയാണ്. ഏവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരുന്നു. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2 പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16 സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ്

0: കേന്ദ്രപ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
1: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
3: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 ഉയർന്ന് 77,123, നിഫ്റ്റി 19 നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന്

0: 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ രണ്ട് വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത്

0: മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യം നൽകുന്നു. എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നു. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. തുടർന്ന് ഐക്യരാഷ്ട്രസഭ 2015 ജൂൺ 21 ആദ്യത്തെ യോഗ ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര യോഗവാരത്തോടനുബന്ധിച്ച് നടന്ന സില്ലാ സൈനിക ബോർഡ് നടത്തിയ യോഗ ദിന പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് യോഗ വിദഗ്ധൻ ഡോക്ടർ ബിജു ഗോപാലകൃഷ്ണപിള്ളയുടെ വാക്കുകളിലേക്ക്.
1: യോഗ ഒരു വ്യായാമം മാത്രമല്ല, അത് മനസ്സിന്റെ കൂടെ എക്സസൈസ് ആണ്. അവയർനെസ് ഇസ് യോഗ, ബോധതലങ്ങളാണ്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, രസകരമായ ചോദ്യമാണ്, നമ്മൾ ഇന്ററാക്ഷൻ ആണ്. ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഇന്റർ ക്വസ്റ്റൻ ആണ്. ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? മനസ്സാണ്. മാഡത്തിന്റെ കൈ മനസ്സാണ്. മറ്റൊരു ഉത്തരം പറയാമോ? ഏറ്റവും അതൊരു ക്വസ്റ്റൻ ആണ്, ഡയറക്ട് ക്വസ്റ്റൻ അല്ല. ഇന്ത്യ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഹോർമുസ് കടലെടുക്ക, ഇഷ്ടംപോലെ ഓയിലൊക്കെ വരുന്നുണ്ടാണ്. ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാഡം പറഞ്ഞു മനസ്സ്. പിന്നീട് ഉത്തരം പറയാമോ? വീട്. ഓക്കെ, സാറിന്റെ കൈയുടെ മേജർ അവനൊരു കൈയുടെ. സോ ഇനോ ഏറ്റവും സമ്പന്നമായ സ്ഥലം അക്കോർഡിംഗ് ടു ടോഡ് ഹെൻറി ഡൈ എം ടി എന്ന ബുക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സമ്പന്നമായ സ്ഥലം ശ്മശാനങ്ങളാണ്. ശ്മശാനം, കോളേത്തോട് ശ്മശാനമാണ് ഏറ്റവും സമ്പന്നമായ സ്ഥലം. എന്തുകൊണ്ടാണ്? ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബിക്കോസ് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ടല്ലോ, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കില്ലേ? ഈ ആഗ്രഹങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാതെ അവസാനം പോയി പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ അവിടെ ചെന്നാൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണും, ഒത്തിരി ചിന്തകൾ കാണും, ഒന്നും നടപ്പിലാക്കുന്നില്ല. പക്ഷെ നടപ്പിലാക്കുന്ന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്ന മനോഹരമായ മനസ്സിന്റെ ഉടമകളാക്കി മാറ്റാൻ യോഗ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കില്ല, നമ്മുടെ മക്കളെ പറ്റിയ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന മനസ്സിന്റെ ശക്തമായ നിലവാരത്തിലേക്ക് നമുക്ക് പോവാം. നവ സ്റ്റാൻഡപ്പ്. അപ്പൊ ഫിസിക്കൽ എക്സസൈസ്, സ്വസ്ഥ ശരീരമേയും സ്വസ്ഥ മനസ്സിലെത്താതെ, സ്വസ്ഥമായ ശരീരത്തിലാണ്, ആരോഗ്യമുള്ള ശരീരമാണ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെ ഇപ്രാവശ്യത്തെ മോട്ടോ എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് ആണ്. അപ്പൊ സാറിനിപ്പം അത്ര വയസ്സ്? അപ്പൊ 50+ ആണ് സാർ. അപ്പൊ സാറിനെ കണ്ടൊരു 35-30 ഏജ് ആണ്. സാറിന് നല്ലൊരു കഴിവ് ആരോഗ്യം സംരക്ഷിക്കുകയാണ്. അപ്പൊ സാറിന്റെ ഉദ്ദേശമാണ് ഹെൽത്തി ഏജിംഗ്. യോഗ ഈസ് രാജകീയമായ ജീവിതമാണ്, രാജകീയമായ മരണമാണ്. അപ്പൊ ആരോഗ്യമുള്ള ഹെൽത്തി ഏജ് പ്രോസം അവർ പറഞ്ഞിരിക്കും ഏജിംഗ് ആണ്. അപ്പൊ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആരോഗ്യത്തോടെ ജീവിക്കുക, ആരോഗ്യത്തോടെ ഇവിടുന്ന് വിട്ടുപോവുക.
0: സാർ നമസ്കാരം. സാർ ഇപ്പോൾ സില്ലാ സൈനിക ബോർഡിൻ്റെ ഈ യോഗ ഇന്റർനാഷണൽ യോഗ ഡേയുടെ കോർഡിനേറ്ററാണ്. അപ്പോൾ സാറിന് ഇന്നത്തെ ഈ ഇന്റർനാഷണൽ യോഗ ഡേയോടനുബന്ധിച്ച് റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്?
2: നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ. ഞാൻ മുൻ പൂർവ്വ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പം റെയിൽവേ ബോർഡ് മെമ്പറാണ്, ZRUCC മെമ്പർ, സദേൺ റെയിൽവേയുടെ. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് ഇവിടുത്തെ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറായ വിങ്കമ്മണൻ സന്തോഷ് സാറ് എനിക്ക് തന്നു. അതിൻ്റെ ഇതിൽ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു അനുഭവം ായിട്ടാണ് എനിക്കിപ്പം ഫീൽ ചെയ്യുന്നത്. കാരണം അത്ര മനോഹരമായിട്ട് ഈ പറയുന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടാതെ ഈ സൈനികരായിട്ടുള്ളവരും അവരുടെ കുടുംബവുമായിട്ടാണ് ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കാൻ വന്നത്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും ആയുസ്സും സന്തോഷവും ഉണ്ടാകുന്ന ഒരു ദിവസമായി ഇന്ന് മാറുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്.
0: അപ്പോൾ ഈ സൈനികരാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ആൾക്കാരും അല്ലേ? ഇപ്പോൾ ഈ സൈനികരുടെ ജീവിതത്തിൽ യോഗയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്?
2: സൈനികർ ഇവിടെ വന്നിരിക്കുന്ന സൈനികർ അവരുടെ കുടുംബമാണ്. സത്യം പറഞ്ഞാൽ സൈനികരെ പോലെ തന്നെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ആൾക്കാരാണ് അവരുടെ കുടുംബങ്ങൾ. കാരണം അവർ ഓരോ ഡ്യൂട്ടിക്കായാലും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴായാലും അതിൻ്റെ ടെൻഷൻ അവരുടെ വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്കും മക്കളുമാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷത്തെയും ശാരീരികമായിട്ടുള്ള വെൽബീങ്, ശാരീരിക ആരോഗ്യത്തെയും നിലനിർത്താൻ യോഗ സഹായിക്കുന്നു. മറ്റുള്ള എക്സസൈസ് മുറകൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ യോഗ എന്ന് പറയുന്നത് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെയും ഒരു ലൈനിലെത്തിക്കുകയും അത് നല്ല ആരോഗ്യമായി ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിധിയാണ് യോഗ എന്ന് പറയുന്നത്.
0: അപ്പോൾ സാർ, ഇപ്പോൾ ഈ ഒരു യോഗ പരിശീലനം സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മുൻ സൈനികർക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും യോഗകൾ അല്ലെങ്കിൽ യോഗ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോ?
2: പണ്ട് നമ്മുടെയൊക്കെ ഈ ബ്രിട്ടീഷുകാർ കടം തന്നിട്ട് പോയ ഒരു പ്രക്രിയയായിരുന്നു നമ്മുടെ പട്ടാളത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫിസിക്കൽ എക്സസൈസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മുടെ എയർഫോഴ്സിൻ്റെ, ആർമിയുടെ, നേവിയുടെ അല്ലെങ്കിൽ മറ്റ് സൈനികരെ എല്ലാവരുടെയും ഇതിൽ യോഗ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. ഇപ്പം വയ്യക്കൊണ്ട് എല്ലായിടത്തും യോഗ. ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്നതിലൂടെ യോഗയുടെ പ്രാധാന്യത്തെയും യോഗയുടെ റെലവൻസിനെയും ജനങ്ങളുടെ മുമ്പിലെത്തിക്കുകയും അത് പട്ടാളക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പട്ടാള മേധാവികൾ അതിനെ എല്ലാ സൈനികർക്കും കിട്ടുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആയുർവേദവും

0: യോഗയും പട്ടാളത്തിന്റെ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം വന്ന കാലഘട്ടത്തിലും എക്സസൈസും ഈ അലോപ്പതിയും മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് യോഗയും ആയുർവേദവും പട്ടാളക്കാരുടെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു.
1: താങ്ക് യു സർ.
0: നന്ദി. റേഡിയോ സാന്ദ്രം 94.4 FM ഞങ്ങളുടെ ഈ പരിപാടി കവർ ചെയ്യാൻ വന്നതിലും ഞങ്ങളുടെ ഈ പറയുന്ന ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈ എടുത്തതിനും നന്ദി അറിയിക്കുന്നു.
2: ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജില്ലാ സൈനിക ക്ഷേമ വകുപ്പിൻ്റെ പ്രത്യേക യോഗ ദിനത്തിലുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ജില്ലാ സൈനിക ക്ഷേമ വകുപ്പിലെ നിലവിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള സന്തോഷ് സാറാണ്. അപ്പോൾ സാറിനൊക്കെയുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ചെല്ലാം. സാർ, നമുക്കറിയാം സാറ് യോഗയൊക്കെ എപ്പോഴും ചെയ്യുന്ന ആളാണോ?
3: ഞാൻ വർഷങ്ങളായിട്ട് യോഗ എയർഫോഴ്സിൽ ഇരുന്നപ്പോഴും ഞാൻ എയർഫോഴ്സിൻ്റെ ഓഫീസറായിരുന്നു. അപ്പോഴും യോഗ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു ഇതിനു വേണ്ടിയിട്ട്, ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്, മനസ്സിൻ്റെ ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്.
2: അതെ. ഈ നമ്മൾ ഈ ജോലിയിൽ കയറിയതിന് ശേഷമാണോ ഈ യോഗയൊക്കെ തുടങ്ങിയത്?
3: അല്ല, സർവീസിൽ ഇരുന്നപ്പോഴും യോഗ എൻ്റെ ഞാനും എൻ്റെ വൈഫും എല്ലാം യോഗ, എയർഫോഴ്സ് സ്റ്റേഷനുകളിലൊക്കെ യോഗ നമ്മുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ജീവിത ഇതിൻ്റെ ഉദ്യോഗത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് യോഗ ചെയ്യാറുണ്ട്.
2: ഓക്കെ. അപ്പം സാറിന് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മുമ്പ് നമ്മൾ യോഗ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അത് എങ്ങനെയാണ് സാറിന് അത് ഫീൽ ചെയ്യുന്നത്?
3: കാരണം ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒത്തിരി ടെൻഷനുള്ള ഓഫീസേഴ്സാണ്. അപ്പം ജീവിതത്തിൽ ഒത്തിരി ടെൻഷനുള്ളതാണ് ഒരു ദിവസം. അപ്പം യോഗ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനെ ഒത്തിരി ഫ്രീ ആക്കാം, മനസ്സിനെ ഫ്രീ ആക്കുന്നതുകൊണ്ട് ആണ് പ്രത്യേകിച്ച്. പിന്നെ അതോടൊപ്പം തന്നെ യോഗ എന്ന് പറയുന്നത് ഒരു കായിക വിനോദം കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഫിറ്റ്നസ്, അതൊരു ക്യൂറിംഗ് ആണ്, പല രോഗങ്ങളെയും മാറ്റി നിർത്താം. അങ്ങനെയുള്ള നല്ല ഒരു ഒരു ദിവസം നല്ലതായിട്ട് തുടങ്ങണമെങ്കിൽ രാവിലെ യോഗ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
2: അതെ സാർ. അപ്പോൾ ഇങ്ങനെ പല രോഗങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാടുള്ള കാലമാണ് ഇന്ന്. നമുക്ക് പലതും നമ്മളിപ്പോൾ കേട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്രമാത്രം യോഗ പങ്ക് വഹിക്കുന്നു അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട്?
3: യോഗ മെയിനായിട്ട് ബ്രീത്തിങ്ങുമായിട്ട് കൺസേൺ ചെയ്ത ഒരു എക്സസൈസ് ആയതിനാൽ ഇപ്പോൾ പ്രായമായി കഴിയുമ്പോൾ കൂടുതലും ആൾക്കാർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വയറ് സംബന്ധമായ അസുഖങ്ങൾ. അപ്പോൾ അത് ഒരു ലെവൽ വരെ, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസാണ്. ഇത് ഇരുന്നും നിന്നും ഒക്കെയുള്ള ചെറിയ തോതിലുള്ള എക്സസൈസ് ആയതുകൊണ്ട് ഇത് പ്രായക്കാർക്കും ചെയ്യാവുന്നു. ഇത് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഈ ജീവിതശൈലി. പിന്നെ ഇതിനകത്ത് പറയുന്ന ചില ഫുഡ് ഏതൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്, അതും ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ്. കൂടുതലും വെജിറ്റേറിയൻ ഫുഡുകൾ ആണ് യോഗ ഡെയിലി ചെയ്യുന്നവർ പ്രിഫർ ചെയ്യുന്നത്. വിചാരിച്ച് നോൺ വെജ് കഴിക്കാറുണ്ട്. അപ്പോൾ അത് ആ സമയങ്ങൾ എല്ലാം യോഗയുടെ ഒരു പാർട്ടായിട്ട് വരുമ്പോഴും അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒരു ലെവൽ വരെ നമുക്ക് മുക്തി നേടാൻ.
2: അപ്പോൾ എന്തെങ്കിലും പുതിയ പ്രോഗ്രാം, ഇപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും യോഗ ഡേ ആയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ?
3: ഇപ്പം ഞങ്ങൾ ഇത് ഇപ്പം ഇവിടെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹെഡ് കൂടിയായ ഡോക്ടർ ബിജു ആണ്. പുള്ളി പല ജില്ലകളിലെയും പല ഓഫീസുകളിലെയും വില്ലേജ് ഓഫീസറൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള, ഈ യോഗയിൽ ഡോക്ടറേറ്റ് ഉള്ളതാണ്. പുള്ളിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. ജില്ലാ സൈനിക ക്ഷേമത്തിൻ്റെ വകുപ്പിൽ സൈനികർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം ഇനിയും ഓൺലൈനായിട്ട് പുള്ളി കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ.
2: ഓക്കെ, താങ്ക് സോ മച്ച് സാർ.
4: നമസ്കാരം. ഞാൻ ജനറൽ CS നായർ, ആർമിയുടെ ജഡ്ജ് ഡെപ്യൂട്ടി ജനറലായിട്ട് റിട്ടയർ ചെയ്തുകൊണ്ട് 11 വർഷം മുമ്പ്. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ യോഗ ഡേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അഭിമാനകരമായ ആർഷഭാരതത്തിൻ്റെ പൗരാണിക വിജ്ഞാന ശാഖയെ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബഹുമാന്യായ പ്രധാനമന്ത്രി 2014 June 21 നിർദ്ദേശിച്ചനുസരിച്ച് ഐക്യരാഷ്ട്ര സംഘടന June 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് അംഗീകരിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇത് 12th year കൊല്ലത്തെ ജില്ലാ സൈനിക് ബോർഡ് സ്വാന്തനം റേഡിയോയുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൊല്ലം കച്ചേരി UP സ്കൂളിൽ ഓർഗനൈസ് ചെയ്തു. വളരെ നല്ല കാര്യം, നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. യോഗാഗുരു ഡോക്ടർ ബിജു ഗോപാലകൃഷ്ണനാണ് ഈ യോഗ ക്ലാസ് നടത്തിയത്. എന്തായാലും വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ വർഷവും ഈ അഭിമാനകരമായ പ്രോജക്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ജയ് ഹിന്ദ്.
2: താങ്ക് യു സർ. നമസ്കാരം മാം. അപ്പം നമ്മൾ ഈ യോഗ ഡേയിൽ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്?
5: എൻ്റെ പേര് ബിന്ദു അരവിന്ദ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുൻപ് യോഗ ചെയ്യുമായിരുന്നു. ഞാനൊരു ടീച്ചറായിരുന്നു. ഈ May 31 റിട്ടയർഡായി. ഞാൻ മുമ്പ് യോഗ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറേ നാൾ ഒരു 10-15 വർഷമായിട്ട് ബ്രേക്കായി. യോഗ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെയേറെ ആഹ്ലാദവും നമുക്കൊരു നല്ലൊരു മാനസികാരോഗ്യവും നൽകും. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യാതിരുന്ന യോഗ ഒന്നിനി വീണ്ടും പുനരാരംഭിക്കാനായിട്ട് ഇന്നത്തെ ഈ യോഗ ഡേയിലെ ഈ വന്ന മീറ്റിംഗ് വളരെ ഉപകാരപ്പെട്ടു.
2: നമസ്കാരം ടീച്ചർ. പേരെന്ന് പറയാം ഷിബിൻ. ഓക്കെ, ഈ യോഗ ദിനത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു?

0: നമ്മൾ നോർമൽ ഒരു യോഗ ചെയ്യുന്ന രീതിയിൽ ഇവിടെ മാജിക് ഉണ്ടായിരുന്നു, നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്?
1: നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് യോഗയുടെ കൂടെ തന്നെ മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേക്ക്, മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ റിലാക്സ് ആവും. ഇതിപ്പം ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ റിലാക്സ് ആയി, നല്ലപോലെ റിലാക്സ് ആയി. പിന്നെ എന്റർടൈൻമെന്റും ഉണ്ടായിരുന്നു മാജിക്കും കൂടെ ആയതുകൊണ്ട്.
0: യോഗ ചെയ്യുന്ന ആളാണോ?
1: അതെ, യോഗ ചെയ്യാറുണ്ട്, സൂംബ ഡാൻസ് ചെയ്യാറുണ്ട്.
0: ഇങ്ങനെ സ്കൂളിൽ ഇപ്പം സൂംബ ഡാൻസ് ഉണ്ടല്ലേ?
1: സ്കൂളിലും ഉണ്ട്, അല്ലാതെ നമുക്ക് വീട്ടിലെ സമയം കിട്ടുമ്പോൾ വൈകുന്നേരം, രാവിലെ ചിലപ്പോൾ സമയം കിട്ടാറില്ല, വൈകുന്നേരമൊക്കെ.
0: കുട്ടികളോടൊക്കെ പറയുമോ യോഗയൊക്കെ ചെയ്യണം എന്ന്?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു.
0: നമസ്കാരം അമ്മ.
2: നമസ്കാരം. നമസ്കാരം.
0: പേരെന്ന് പറയോ?
2: ദേവിക കമലോ.
0: എങ്ങനെ ഉണ്ടായിരുന്നു, നീ എത്ര വയസ്സുണ്ട്?
2: എനിക്ക് 68.
0: ആഹാ, പക്ഷെ നല്ല ചെറുപ്പത്തിൽ വന്ന യോഗയൊക്കെ ചെയ്യുന്നു ഇവിടെ.
2: അങ്ങനൊന്നും ഇല്ല.
0: എത്ര വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്?
2: വർഷങ്ങളൊന്നും അല്ല, 3-4 മാസമായുള്ളു.
0: എങ്ങനെയുണ്ട്, ചെയ്തിട്ട് എങ്ങനെയുണ്ട്?
2: ചെയ്തിട്ടുള്ള വ്യത്യാസമുണ്ട്.
0: വ്യത്യാസമുണ്ട്.
2: എന്റെ വണ്ണത്തിനൊക്കെ കുറച്ച് വ്യത്യാസം വന്നു. അതിന് അതനുസരിച്ച് ശരീരത്തിനുള്ള ഒരു മാറ്റങ്ങൾ ഒരുപാടുണ്ട്.
0: അപ്പൊ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ. എവിടെ എവിടെയും പോയി പഠിക്കുവാണോ അതോ?
2: അവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലില്, അതിന് ഹോമിയോ ഹോസ്പിറ്റലില് അതിന് ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ പോവാൻ.
0: അപ്പോ അവിടെ പോയി ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ ബിജു സാറിന്റെ ഒരു എന്താ ഒരു മ്യൂസിക്
2: ആദ്യം തുടങ്ങിയത് പുള്ളി.
0: അതെ. അപ്പൊ അവിടെ ഇവിടെ പറയുമ്പോ മ്യൂസിക് ഉണ്ടായിരുന്നു?
2: ഒരു മ്യൂസിക് ഇല്ല, അല്ല പുള്ളി നമ്പർ പറയും, അത്രേ ഉള്ളൂ.
0: അതെ. അപ്പൊ ഇവിടെ ഒരു വേറൊരു എക്സ്പീരിയൻസ്
2: അല്ലാണ്ട്.
0: അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു?
2: അത് ഇഷ്ടപ്പെട്ടു.
0: ഇഷ്ടപ്പെട്ടു.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര യോഗാവാരത്തോടനുബന്ധിച്ചുള്ള റേഡിയോ റിപ്പോർട്ട്.
4: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
5: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജൂല തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട്, കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട്, പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു 5 മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞു, നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഋഷികേശ് ആർട്ട് ഗ്യാലറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷന്റെ മൂന്നാം എഡിഷൻ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS ഉദ്ഘാടനം നിർവഹിക്കുന്നു. കലാ സാമൂഹ്യ ഉന്നമനത്തിനും വിപുലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ 2023 മുതൽ പ്രവർത്തിച്ചു വരുന്ന കലാസ്ഥാപനമാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷനുകളാണ് ഇവിടെ നടത്തിവരുന്നത്. ഋഷികേശ് പെയിന്റിംഗ് എക്സിബിഷന്റെ മൂന്നാം എഡിഷൻ ഇന്ന് വൈകിട്ട് 4:30 ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS നിർവഹിക്കും. വൈകിട്ട് 3:00 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ 6:45 സമാപിക്കും. കലാപ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമാക്കിയിട്ടുള്ള കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറിയുടെ ലക്ഷ്യം ലഹരിമുക്തമായ ഒരു യുവജനതയാണ്. ഏവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
3: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
5: സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സമാഗമത്തിൽ എത്തിച്ചേരുന്നിരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ വ്യക്തി കൂടിയാണ്. അതായത് സ്വന്തം ദേശനാമത്തെ തൂലികാനാമമായി സ്വീകരിച്ച വിശിഷ്ട വ്യക്തിയും കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ് ഇന്ന് സമാഗമത്തോടൊപ്പം കൂടെയുള്ളത്. നമസ്കാരം സാർ.
6: നമസ്കാരം. നമസ്കാരം.
5: അപ്പോൾ സാറിനോട് ഒരു ചോദ്യം. കുട്ടിക്കവിതകളുടെ ഒരു വലിയ ശേഖരം തന്നെ കൈവശമുണ്ട്. അതിൽ ഇഷ്ടം തോന്നിയ ഏതാനും കവിതകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
6: കുട്ടിക്കവിതകൾ ധാരാളം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏതാണ്ട് 500-ൽ പരം കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനകൾ വന്നിട്ടുണ്ട്. അതേറ്റവും രസകരമായി എന്നെ രസിപ്പിക്കുകയും കുട്ടികളെ രസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കവിതകളാണ്. അത് ഓർത്ത് ചൊല്ലാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അത് ഞാൻ 1-2 കവിതകൾ ഞാനത് ചൊല്ലാം. ആദ്യത്തെ ഒരു കവിത: കാച്ചി വച്ച പപ്പടം പമ്മി വന്ന പൂച്ച, കടിച്ച കണ്ട് പാച്ചി ചൂലു വച്ച് കാച്ചി. ശരിക്കൊരു

നഴ്സറി റൈംസ് എന്ന് പറയുന്നത് നമുക്കിതിനെ പറയാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കവിതയാണ്. മറ്റൊന്ന്, കൊതുക് മൂളി വന്നു മുതുകിൽ വന്നിരുന്നു, മുനയിറക്കിയപ്പോൾ ടപ്പു അടി വീണു, മുതുക് നൊന്തും പോയി കൊതുക് പറന്നും പോയി. ഇത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ്. ഇത് അതിൽ നിന്നുണ്ടായ ഒരു രസകരമായിട്ടുള്ള കവിതയാണ് അത്. മറ്റൊന്ന്, കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. അപ്പൂ പോയി ചൊടിയോടെ സ്കൂളിൽ പോയി ചൊടിയോടെ, അപ്പു പഠിച്ചു ചൊടിയോടെ അപ്പുസാറായി ചുണയോടെ, ചൊടിയുണ്ടേലിതുപോലാകാം ചൊടിയില്ലേലോ ചൊറി കുത്താം. അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് നമ്മൾ അവരെ കൂടെ ചൊല്ലിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് അവർ ആസ്വദിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്,

0: അപ്പോൾ കയ്യിലൊരു, നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും പഴയ ഓർമ്മ വെച്ച നെയ്യപ്പം എന്ന് പറയും, പക്ഷെ നമ്മളത് മാക്രി എന്ന് പറയും. നാടൻ റൈംസുകളെ കുട്ടികൾക്ക് ഇണങ്ങുന്ന തരത്തിൽ പരിഷ്കരിച്ചാണ് അത്തരത്തിൽ ഉള്ള കവിതകൾ ഞാൻ എഴുതാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് മൂന്ന് കവിതകൾ കുട്ടികൾക്ക് പഠിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കവിത ഇതാണ്, തണലും വെയിലും എന്നൊരു കവിത. തണലത്തധികം നിൽക്കരുത്, തണൽ സുഖം അധികം അറിയരുത്, താങ്ങിൽ താങ്ങി നിൽക്കരുത്, താങ്ങും തണലും പോയിടാം. വെയിലത്തേക്കും ഇറങ്ങണം, വെയിലെന്താണെന്നറിയണം, വെയിലിൽ നിന്നു വിളഞ്ഞവനോ വെന്നിക്കുടിയും പറയാം. ഇത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവരുടെ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള ഒരു കവിതയാണ്.
1: സാറിന്റെ ഒത്തിരി മനോഹരമായ കവിതകള് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും പാടാൻ ഇഷ്ടം തോന്നുന്ന ഒരു കവിത ഒന്ന് പാടാമോ?
0: കവിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആതുരാലയം ഉൾപ്പെടെയുള്ള വളരെ ഇഷ്ടം തോന്നിയ മുടിവ്, ആതുരാലയം, കാണാപ്പുറങ്ങൾ ഒക്കെ വളരെ ഇഷ്ടമുള്ള കവിതകളാണ്. അപ്പം അതിൽ സറ്റയർ സ്വഭാവത്തിലുള്ളൊരു കവിതയാണ് ഈ സഞ്ജയനോത്സവം എന്നൊരു കവിതയുണ്ട്. സറ്റയറായിട്ടുള്ള വളരെ രസം തോന്നുന്ന ഒരു കവിതയാണ്, ഒരു സാമൂഹിക വിഷയമാണത്. പക്ഷെ ഞാൻ ആ കവിത എഴുതാനൊരു കാരണവുമുണ്ട്. കാരണം അത് ഒരിക്കൽ ഒരു സഞ്ജയന വീട്ടിൽ പോയൊരു അനുഭവത്തിൽ നിന്നാണ് ആ കവിത ഉണ്ടായത്. കാരണം വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുടെ സഞ്ജയനം വളരെ ഗംഭീരമായിട്ട് നടത്തുന്നത് കണ്ട വേദനയിൽ നിന്നാണ് ഈ സറ്റയർ സ്വഭാവത്തിലെ കവിത ഞാൻ എഴുതുന്നത്. സഞ്ജയനോത്സവം അഞ്ചാം

രണ്ടു വേണം. നല്ലൊരു പൂവൻ പഴം വേണ്ടേ, ചുക്കുവെള്ളവും ചായയും വേറെ വേണ്ടേ. കാലം മാറി കഥ മാറി, പ്രഥമനേതെങ്കിലും ഒന്നു വേണ്ടേ. കുട്ടിയമ്മേട ചിട്ടി പിടിക്ക്, പട്ടിപ്പലിശയ്ക്കും പണമെടുക്ക്. ഉറിയിലിരുന്നതും ഒറ്റാലിൽ കിടന്നതും ഒക്കെ എടുത്ത് പൊടി പൊടിക്ക്. വർണ്ണത്തിൽ സഞ്ജയന കുറിയടിക്ക്, അതിൽ മുറനോക്കി മക്കൾ തൻ പേരടിക്ക്. അമ്മാവൻ്റെ അമ്മാവൻ്റെ അമ്മാവൻ്റെ അമ്മാവൻ്റെ അമ്മാവനെയും വിളിച്ചുകൂട്ട്. അഞ്ചാം നാളാണേ സഞ്ജയനം, 500 പേർക്ക് ഒരു കേണം. നല്ല തുണി പന്തലേർപ്പാട് ചെയ്യ്, മേശകസേരകൾ ബുക്ക് ചെയ്യ്, പച്ചക്കറി പല വ്യഞ്ജനം പാചകക്കാരനെയൊക്കെ ഏർപ്പാട് ചെയ്യ്. 5-ാം നാളാണേ സഞ്ജയനം,

0: തൻ്റെ തലയ്ക്കൽ തൻ കൈമാത്രം അഞ്ചാം നാളാണേ സഞ്ജയനം അഞ്ഞൂറ് പേർക്ക് ഒരു കേണം കുഞ്ഞമ്മൻ ചത്തു കഥ തീർന്നു മുറ പോലെ കാര്യം നടന്നോട്ടെ എഴുപത് കൊല്ലത്തെ ജന്മമൂല്യം മൂന്നിഡലിയും സാമ്പാറും അഞ്ചാം നാളാണേ സഞ്ജയനം അഞ്ഞൂറ് പേർക്ക് ഒരു കേണം. സറ്റേർ സ്വഭാവത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള വലിയൊരു വലിയ വിഷയത്തെ സറ്റേർ ആയിട്ട് നമ്മൾ ഈ കവിതയിൽ കൊണ്ടുവരുന്നുള്ള
1: സറ്റേർ എന്ന ആ ഒരു വിഭാഗം കവിതകളുടെ ഒരു ശേഖരത്തിലെ ഒരു ചാട്ടുളി പോലെ മനുഷ്യനെ ഹൃദയത്തിൽ ഏൽക്കുന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ
0: കൊടുക്കുന്നത്.
1: കുറച്ചധികം പേരെങ്കിലും ഒരുപക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു പോകും, ഇങ്ങനെ വേണോ?
0: അതെ അതെ, ജീവിതത്തിൽ ഇല്ലാത്തത് കാലശേഷം ചെയ്യുന്ന ഇത്തരം പ്രക്രിയകളും നമുക്ക് യോജിക്കാൻ പറ്റില്ല.
1: ശരിക്കും ചിന്തോദ്ദീപകമായ കുറച്ച് വരികളാണിത്. കാരണം ഇനിയെങ്കിലും നടത്തിയവരൊക്കെ നടത്തി,
0: ലാളിത്യം ഇതൊക്കെ ലാളിത്യത്തിന്റെ വഴികളിലേക്ക് ഇതൊക്കെ വരണം. കാരണം ഇത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാലത്ത് ഇതൊക്കെ ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഒരു ഭാഗം കൂടിയായിട്ടായിരുന്നു. എല്ലാ നാട്ടുകാരുടെ സഹായത്തോടുകൂടി, അയൽക്കാരുടെ സഹായത്തോടുകൂടി, മിത്രങ്ങളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയിലാണ് ഇതൊക്കെ നമുക്ക് ചെയ്തിരുന്ന ഒരു കാലത്ത്. അപ്പൊ അവിടെ ഏറ്റവും ശുദ്ധമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഇത്തരം ഭക്ഷണ സാധനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് മുഹൂർത്തത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു പോകണ്ട, കാറ്ററിംഗുകാരാണ് ഇത് ചെയ്യുന്നത്. ഇത് എവിടെ ചെയ്യുന്നു, ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നറിയാതെ ഈ കാറ്ററിംഗ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നതിനോട് നമുക്ക് വിയോജിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഘട്ടത്തിൽ ഇതൊക്കെ ലളിതമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു ചിന്തയുടെയും കൂടെ ഭാഗമായിട്ട് ഇത്തരം എഴുത്തുകൾ നമ്മൾ കൊണ്ടുവരുന്നത്.
1: സമാഗമത്തിൽ ഇനിയൊരിടവേളയാണ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു സമാഗമം. സമാഗമം എന്ന ഈ പ്രോഗ്രാമിലൂടെ നിരവധി പ്രതിഭകളെ അടുത്തറിയാനും അവരുടെ കൃതികളെയും കഴിവിനെയും കടന്നുവന്ന വഴികളെയും ഒക്കെ നമുക്ക് അടുത്തറിയാൻ കഴിയും. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ മണി കെ ചെന്താപൂരാണ്. മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ കവിയാണ് ശ്രീ മണി കെ ചെന്താപൂർ. സർ, വായനയെക്കുറിച്ച് എഴുതിയ രണ്ട് കവിതകളുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വായനയെക്കുറിച്ച് എഴുതിയ ആ കവിതയുടെ പശ്ചാത്തലവും ആ കവിതയെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ?
2: വായന കുട്ടികളെ നമ്മൾ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അത് പ്രസംഗത്തിലൂടെ ആയാലും കവിതയിലൂടെ ആയാലും ക്യാമ്പുകളിലൂടെ ആയാലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയും കവിത ചൊല്ലിച്ചും ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അതങ്ങനെ രണ്ട് രസകരമായി തോന്നിയ രണ്ട് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു കവിത എങ്ങനെയാണ്? വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും, വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും. ആ വാലിട്ടാട്ടി, ചെവിയിട്ടാട്ടി, നാവിട്ടാട്ടി, തലയിട്ടാട്ടി, കണ്ണും കുത്തി പൊട്ടിച്ച്, കാതും കുത്തി പൊട്ടിച്ച്, ശിവനെ ഇവനൊരു ശവമേ. നമ്മളിത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് വളരെ രസകരമായിട്ട് തോന്നും. കാരണം വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ അവർ വായിക്കാത്തവന് വാല് വരൂ, ഇങ്ങനൊരു നിഷ്കളങ്കതയിൽ അവർ ചിന്തിക്കുകയും അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ തിരിച്ച് നമ്മൾ വായിക്കാത്തവൻ എങ്ങനെയായി തീരും സമൂഹത്തിൽ? അവന് ശവമായി തീരും, ജീവിച്ചിരിക്കുന്ന ശവമായി തീരും. അപ്പോൾ ശവം എങ്ങനെയാണ്? ശവം നാറും, നാറ്റം ഉണ്ടാകും. അപ്പം നിങ്ങൾ നാറാതിരിക്കാൻ, നിങ്ങൾ മാറാൻ വായന അനിവാര്യമായൊരു ഘടകമാണെന്ന് നമുക്ക് കവിതയിലൂടെ പറഞ്ഞും വർത്തമാനം പറഞ്ഞും കുട്ടികൾക്കിടയിലേക്ക് നമുക്ക് കടത്തിവിടാൻ സാധിക്കും.
1: അതിൽ കുറച്ച് ചിന്തോദ്ദീപകം എന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, സാഹിത്യവും സംഗീതവും തമ്മിലുള്ള ആ ഒരു ശ്ലോകത്തിൽ, ആ ബന്ധത്തെക്കുറിച്ചുള്ള ശ്ലോകത്തിൽ, സംഗീതമഭി സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം ഏകദാപാദമധുരം അന്യദാലോചനാമൃതം. അപ്പം ഈ ഒരു വരികള് ഒന്ന് ഇരുത്തി ആലോചിപ്പിക്കുകയാണ് നമ്മളെ.
2: അങ്ങനെ ആയിരിക്കണമല്ലോ, കവിതയായാലും കഥയായാലും നമുക്ക് വായനയ്ക്ക് ശേഷം എന്തെങ്കിലും അത് അവശേഷിപ്പിക്കാൻ സാധിക്കണമല്ലോ. അങ്ങനെയുള്ളതാണല്ലോ നല്ല രചനയായി.
1: കുഞ്ഞുണ്ണി മാഷിന്റെ വായനയെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളോട് ചേർന്ന് നിൽക്കുന്ന വരികളാണ് ഇത് അല്ലേ?
2: മറ്റൊന്നുള്ളത്, വാസന വളരാൻ വായന വേണം, ഭാവന വളരാൻ വായന വേണം, പറയാൻ എഴുതാൻ വായന വേണം, വായന സാധന പോലാകേണം, വായിക്കുന്നവന് ഉടലിന്മേൽ തല, വായിക്കാത്തവന് ഉദരത്തിൽ തല. ഇതാണ് മറ്റൊരു വിധ. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറയുന്നതാണ്, വായിക്കാത്തവൻ്റെ അവസ്ഥ എങ്ങനെയായിത്തീരും? അവന് തലയുണ്ടാകും. അപ്പോൾ ആ തലയുണ്ടാകും എന്ന് പറയുമ്പോൾ അവന് ചിന്തയുണ്ടാകും, ബോധമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവൻ്റെ ശ്രദ്ധ മൊത്തം വയറാണ്, വയറ്റിലേക്കാണ്, വയറ്റിലേക്കാണ്. അപ്പം ഈ അങ്ങനെ വയറന്മാരുടെ ഒരു നാടായി നമ്മുടെ നാട് പരിസരം മാറരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് കവിതയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്.
1: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: రేడియో శాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ ഇത്രയും വർഷത്തെ കവിതാരചനയിലെ അനുഭവ സമ്പത്തുകൾ, അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിനെ പിടിച്ചുലച്ച ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സമകാലിക സംഭവങ്ങൾ അതിനെയൊക്കെ ആസ്പദമാക്കി കവിതാരചനയിലേക്ക് നീങ്ങിയ ഏതെങ്കിലും സമയമുണ്ടായിരുന്നു?
2: അല്ല, ഓരോ രചനയും എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ രചന ഒഴികെയുള്ള കഥകൾ ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളു. പക്ഷേ ആ കഥകളും കഥകളല്ലാതെ കുറേ കവിതകളുണ്ട്. ഇതെല്ലാം തന്നെ ചില കാഴ്ചകളുടെ, ചില അനുഭവങ്ങളുടെ, ചില സംഘർഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് എഴുതാണ്. ഇത് വലിയൊരു ആന്തരിക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഏറെയും. അപ്പോൾ എഴുതണമെന്നുള്ള ഒരു തോന്നലിരുന്ന് എഴുതുന്നതല്ല, എഴുതിയേ കഴിയൂ, എഴുതിയേ നമുക്കൊരു ആശ്വാസം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള തോന്നലിൽ നിന്നാണ് അത്തരം കവിതകൾക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കേൾക്കുന്നവരിൽ ഇതെൻ്റെയും കൂടെ ഭാഗമാണ്, ഇതെൻ്റെയും കൂടെ അനുഭവമാണെന്ന് തോന്നുന്നത് ഒരുപക്ഷെ ഇത്തരം ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ എഴുതുന്നത് കൊണ്ടായിരിക്കണം. അപ്പം ഞാൻ ആതുരാലയം എഴുതുമ്പോൾ അത് ഒരു ആശുപത്രിയിലെ കാഴ്ചയാണ്. എൻ്റെ ഒരു സ്നേഹിതനെ ആശുപത്രിയിൽ കിടന്ന സ്നേഹിതനെ കാണാൻ പോയ ഒരു സന്ദർഭത്തിൽ ആ ആശുപത്രിയിൽ കണ്ട ജീവിതത്തിൻ്റെ ഏറ്റവും ദയനീയമായ ചിത്രങ്ങളാണ് ആതുരാലയത്തിൽ കൂടെ ഞാൻ കൊണ്ടുവരുന്നത്. അതൊരു കാഴ്ചയുടെ ഏൽപ്പിച്ച ആഘാതമാണ്. അതുപോലെ കാണാപ്പുറങ്ങൾ എഴുതുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം, അതിൻ്റെ ജീവിതത്തിൻ്റെ സങ്കീർണത ഇത് നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ്. ഇത് പലരുടെ ജീവിതം നമ്മൾ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ നമ്മൾ അതിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ എഴുതുന്നത് ഒരു പത്രവാർത്ത കണ്ടിട്ട് മൃഗീയം എന്ന് പറയുന്ന ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ഓണക്കാലത്ത് അമ്മ ജോലിസ്ഥലത്തു നിന്ന് കളിപ്പാട്ടവും പുതിയ വസ്ത്രങ്ങളും അമ്മയുടെ വരവും കാത്തിരിക്കുന്ന കുട്ടിയെ സ്വന്തം അച്ഛൻ തോർത്തുകൊണ്ട് മുറുക്കി കുന്നുകളഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇടുക്കിയിൽ. അപ്പോൾ അത് ബാധ്യതയിൽ അയാൾ ചെയ്തു എന്നാണ് പറയുന്നത്, കടബാധ്യതയിൽ സ്വന്തം മകനെ ചെയ്തു എന്നാണ് അദ്ദേഹം പിന്നീട് അത് പറഞ്ഞത്. പക്ഷെ ആ സംഭവം അല്ലാതെ മനസ്സിനെ സ്വാധീനിക്കുകയും മൃഗീയം എന്ന് പറയുന്ന ഒരു കവിത ഞാൻ സമയത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കവിതയ്ക്കിടെ പിറവിയുടെ പിന്നിലും ഇത്തരം ചില കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ചില അംശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്.
1: ഓക്കെ, അതുപോലെ സാർ, കേരള സാഹിത്യ അക്കാദമി ഒഴിവാക്കിയ പത്മനാഭസ്വാമി എൻറോൾമെന്റ് ഏറ്റെടുത്ത് നടത്തിയ ഒരു സാഹചര്യം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച്?
2: അത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി 50 വർഷമായിട്ട് നൽകി വന്ന ഒരു അവാർഡാണത്. അത് ബാലസാഹിത്യത്തിന് വേണ്ടി മലയാളത്തിൽ ആദ്യം ഉണ്ടായ ഒരു അവാർഡാണ് ശ്രീ പത്മനാഭസ്വാമി എൻറോൾമെന്റ്. ഇത് കവടിയാർ കൊട്ടാരമാണ്. ഇത് ഇതിനാവശ്യമായ തുക അക്കാദമിയിൽ കൊടുത്തിട്ട് അതിൻ്റെ പലിശ കൊണ്ടാണ് ഈ അവാർഡ് കൊടുത്തു വന്നത്. 2500 രൂപയുടെ ഒരു എൻഡോവ്മെൻ്റാണ്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമാണത്. പത്മനാഭൻ സ്വാമിയുടെ പേരിലുള്ള ഈ ബാലസാഹിത്യ അവാർഡ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. 10-50 പേർക്ക്, മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർക്കെല്ലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അതിന് ഞാനും പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്. ഈ അക്കാദമിയുടെ അവാർഡിന് വേണ്ടി ഞാനും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2006 ഈ അവാർഡ് അക്കാദമി വേണ്ടെന്ന് വയ്ക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അക്കാദമിയിൽ ഈ അവാർഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ആ അവാർഡ് ഒഴിവാക്കുകയും പത്രങ്ങളെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവാർഡിനെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവാർഡിന് പുസ്തകം അയച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ, മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ അവാർഡ് എന്ന നിലയിൽ തിരുവിതാംകൂർ രാജകുടും പക്ഷേ ചിത്രീതാൾ മഹാരാജ അദ്ദേഹമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ അവാർഡ് ഏർപ്പാട് ചെയ്യുന്നത്. അദ്ദേഹം അക്കാദമി ഇടയ്ക്ക് തറക്കല്ലിടുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പം ഈ അവാർഡ് പുനഃസ്ഥാപിക്കുന്നത് ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അങ്ങനെയാണ് കൊല്ലത്തുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഈ അവാർഡ് 4 ഏറ്റെടുത്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ അവാർഡ് കൊടുത്തത് പി ആർ നാഥനായിരുന്നു, കോഴിക്കോടുള്ള പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള പി ആർ നാഥനാണ്. രണ്ടാമത് ഡോക്ടർ കെ ശ്രീകുമാറിന് കൊടുത്തു. മൂന്നാമത് ശ്രീകുമാരൻ നമ്പി സാറിന് ഈ അവാർഡ് കൊടുത്തു. നാലാമത് എസ് രമേശൻ നായർ സാർക്ക് സാറിന് അവാർഡ് കൊടുത്തു. ഓരോ തവണയും ഈ അവാർഡ് വളരെ ശ്രദ്ധേയമാവുകയും ചർച്ച ചെയ്യുകയും കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരെല്ലാം തന്നെ ഇവരുടെ പ്രതികരണം ഉണ്ടാകുകയും അക്കാദമി ഇത് തിരിച്ചെടുക്കുകയും ചെയ്തു. UDF ഗവൺമെന്റ് വന്നപ്പോൾ ഈ അവാർഡ് തിരിച്ചെടുത്തു. അപ്പം അതിന് കാരണമായിട്ട് തിരുവിതാംകൂർ നമ്മുടെ നിധി കണ്ടെത്തിയ സംഭവം എല്ലാം കൂടെ വന്ന സന്ദർഭത്തിലാണ് ഈ അവാർഡ് തിരിച്ചെടുക്കുന്നത്. തിരിച്ചെടുത്ത് ഇത് 2500 രൂപയുടെ അവാർഡ് പിന്നീട് 25,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അക്കാഡമിയിലെ ഏറ്റവും വലിയ ബാലസാഹിത്യത്തിനുള്ള തുകയുള്ള അവാർഡാണ്, 25,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് തിരിച്ചെടുത്തു എങ്കിൽ പോലും ഇപ്പം ഈ അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രീ പത്മനാഭസ്വാമിയുടെ പേര് ഇല്ല എന്നേ ഉള്ളൂ. അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ബാലസാഹിത്യ അവാർഡ് എന്ന പേരിലാണ് അത് ഇപ്പൊ കൊടുക്കുന്നത്. ഈ ശ്രീ പത്മനാഭസ്വാമി എന്ന പേര് ഇല്ല എന്നേ ഉള്ളൂ.
1: മാറ്റി. സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
6: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ജീവിത സമീപനം കൊണ്ടും വേറിട്ട ചിന്തകൾ കൊണ്ടും വളരെ വ്യത്യസ്തനായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭയാണ് ശ്രീ മണി കെ ചെന്താപ്പൂർ. അദ്ദേഹം കവിയും ചെറുകഥാകൃത്തും പുസ്തക പ്രസാധകനും ഒക്കെയാണ്. സർ, ഗ്രാമം എന്ന മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്.
7: നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസാധനം, പുസ്തക പ്രസാധനവും കൂടെ തുടങ്ങിയപ്പോൾ പുസ്തകത്തിൻ്റെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തന്നെ എൻ്റെതായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ഒരു മാധ്യമം വേണമെന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ മാസികയുടെ, ലിറ്റിൽ മാസികയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒട്ടനേകം, ഏതാണ്ട് 1000-ൽ പരം സമാന്തര പ്രസിദ്ധീകരണങ്ങൾ, ലിറ്റിൽ പ്രസിദ്ധീകരണം അക്കാലത്ത് 80-90s ഉണ്ടായിരുന്നു. എല്ലാം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അതിലൂടെ ഒട്ടനേകം എഴുത്തുകാരെ നമുക്ക് അവരുടെ കളരിയായിട്ട്, അവർക്ക് എഴുത്ത് പരിശീലിക്കാനുള്ളൊരു കളരിയായിട്ട് നമുക്ക് മാസികയെ അവരുപയോഗിക്കുകയും എനിക്ക് ഒരുപാട് പേരെ രംഗത്ത് കൊണ്ടുവരാനും ഒക്കെ സാധിച്ചു. നമ്മുടെ കോവിഡ് കാലത്താണ് അതിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചുപോയത്. 20 വർഷം അത് മുടക്കമില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചു. ഏതാണ്ട് 2000-ത്തോളം വായനക്കാർ ആ ചെറിയ മാസികയ്ക്ക് ഉണ്ടായിട്ടുണ്ട്.
6: സമാഗമത്തിൽ ചെറിയൊരിടവേള,

0: music with Radio Sandvanam 90.4 FM. തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ കവിതകളൊക്കെ കുഞ്ഞുണ്ണി കവിതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ കുഞ്ഞുണ്ണി കവിതയേക്കാൾ സുതാര്യമാണ് മണിക്കവിതകൾ. അപ്പോൾ നാം ചിന്തിക്കുന്നത് കുഞ്ഞുണ്ണി കവിതകളിൽ വേദാന്തത്തിനാണ് മുൻതൂക്കം എങ്കിലോ മണിക്കവിതകളിൽ വേദനകൾക്കും രൂക്ഷ വിമർശനങ്ങൾക്കും ഒക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്റേതായ തൂലിക ചലിപ്പിക്കുന്നതായി നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അപ്പം ഈ അടുത്ത സമയത്ത് അങ്ങനെ എഴുതിയ ഏതെങ്കിലും കുറച്ച് വരികളുണ്ടോ?
1: അല്ല, ഈ മണിക്കവിതകൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി തീർന്ന ഒരു കവിതയുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ ഈ ചെറുതായിട്ട് എഴുതുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുണ്ണി കവിതകളായിട്ട് പലപ്പോഴും നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുന്നത് ചെറുതായിട്ട്. പക്ഷെ ഞാനത് നമുക്ക് ഈ പരത്തി പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ കുറുക്കി പറയുന്നതിലാണ് ആളുകൾ വായിക്കുന്നത്, അതിലാണ് നമുക്ക് മനസ്സിലേക്ക് ഇത് കടത്തിവിടാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചെറുതാക്കി എഴുതുക എന്ന് പറയുന്നത് ബോധപൂർവമായ ഒരു എഴുത്തിൻ്റെയും കൂടെ ഭാഗമാണ്. ബോധപൂർവമായിട്ടാണ് അത് പലപ്പോഴും ചെറുതാക്കി എഴുതുന്നത്. അപ്പോൾ ഈ മണിക്കവിതകൾ ധാരാളം ചടിച്ച് വന്നിട്ടുണ്ട്. അതിനെനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇതിൻ്റെ ആദ്യ പദ്ധതി പറയുമ്പോൾ അക്കാലത്ത് ഇത് ഏറ്റവും നല്ല പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഡോക്ടർ പ്രസന്ന രാജൻ സാർ ഈ പുസ്തകം അന്ന് പരിഗണിച്ചത്. ഓരോ വർഷവും ഇറങ്ങുന്ന മികച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ മണിക്കവിതകളുടെ ഒരു ആദ്യ പുസ്തകം സാർ പരിഗണിച്ചത് വളരെ മനോഹരമായിട്ട് കേരള മുതൽ എഴുതിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്തേണ്ട ഏതാണ്ട് ആയിരത്തിനടുത്ത് വരുന്ന മണിക്കവിതകളുടെ ഒരു വലിയ ശേഖരം, ചെറിയ കവിതകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പുസ്തകമാക്കുന്ന ഒരു വലിയൊരു ശ്രമം ഞാനിപ്പോൾ ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടം തോന്നിയ ഒരുപാട് കവിതകളുണ്ട്, വളരെ രസകരമായിട്ടും ചിന്തനീയവും ആക്ഷേപവും രൂക്ഷ
0: വിമർശനവും
1: ഒരുപാട് കവിതകൾ അതിനകത്തുണ്ട്, വളരെ രസകരമായിട്ടുള്ള കവിതകളുണ്ട്. അപ്പോൾ അതിൽ ചെറിയ കുറച്ച് കവിതകൾ ഞാൻ പറയാം. അതിലൊന്ന് ചെറിയ കവിത, കേരളീയർ കുറഞ്ഞ കേരളം കാളിയന്മാരുടെ കോവളം. അത്രയേ ഉള്ളൂ, കേരളീയർ കുറഞ്ഞ കേരളം കാളിയന്മാരുടെ കോവളം. ഏതർത്ഥത്തിൽ നമുക്കിതിനെ ഈ കവിതയെ നമുക്ക് വ്യാഖ്യാനിച്ച് ഏത് രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കാം. മതപണ്ഡിതന്മാർക്ക് മതബോധമില്ല, ഒരു ബോധമേ ഉള്ളൂ, പണ്ഡിബോധം. നീ എൻ്റെ ഈശ്വരനാവുക, ഞാൻ നിന്റെ ഈശ്വരനാവുക, നാമെല്ലാം ഈശ്വരന്മാരായാൽ സുന്ദരം ഈ ലോകമൊരമ്പലം. ഇത് മറ്റൊരു കവിതയാണ്. അണയില്ലെങ്കിൽ ഇണയും അണലി, കാശില്ലെന്നുണ്ടെങ്കിൽ ഭാര്യ പോലും അണലിയാകുമെന്നുള്ളൊരു ധ്വനിയാണത്. പുട്ടും ഫുഡും അടുക്കളയിൽ വേണ്ട, മലയാളിക്കെല്ലാം ഫുട്പാത്തിൽ മതി. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു സാംസ്കാരികമായ പതനത്തിൻ്റെ ഒരു ചിത്രമാണത്. പൊട്ടക്കണ്ണന്മാർ വാഴുവോളം പൊട്ടിയും കിഴിഞ്ഞും കിടക്കും ലോകം. പൊട്ടക്കണ്ണന്മാർ വാഴുവോളം പൊട്ടിയും കിഴിഞ്ഞും കിടക്കും ലോകം. ഇത് മറ്റൊരു ചിത്രം. പെണ്ണാദ്യം വീടിനെ ചന്തമാക്കും, പിന്നെ പതുക്കെ ചന്തയാക്കും. ഇത് നമ്മുടെ ജീവിതം നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു സങ്കീർണമായ ഒരു വിഷയമാണ്. രാഷ്ട്രം രാഷ്ട്രീയക്കാർക്ക് അരച്ച് കലക്കി കുടിച്ച് കൊഴുക്കുവാനുള്ള ഒരു അരിഷ്ടം. ഇത് മറ്റൊരു ചിത്രം. മാവേലിക്കൊരു സ്മാരകം, പലവഞ്ജന സ്മാരകം, അരി തൂക്കുന്നു വാമനൻ. ഇത് കവിതയുടെ മറ്റൊരു ഭാഗം. ഇങ്ങനെ ധാരാളം കവിതകൾ, ചെറിയ കവിതകൾ വളരെ ശക്തമായിട്ട് സാമൂഹികവും മറ്റുമായുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്.
0: ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഒരു പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത്, പെണ്ണൊഴിഞ്ഞ വീടിനെ കുറിച്ച് വളരെ വേദനയോടെ വരികൾ കുറിച്ച ഇതേ കവി തന്നെ, പെണ്ണാദ്യം വീടിനെ ചന്തമാക്കും പിന്നെ ചന്തയാക്കും എന്നുകൂടി പറയുന്നിടത്ത്
1: ചില പൊരുത്തക്കേടുണ്ടെന്നുള്ളതായിരിക്കും.

0: അത് യാഥാർത്ഥ്യമാണല്ലോ. നമ്മള് ഇതൊക്കെ പറയും, ഈ രണ്ടും കാണണമല്ലോ, ഒരു കവി രണ്ടും കാണണമല്ലോ.
1: അപ്പം ചിരിയും ചിന്തയും ഒളിപ്പിച്ചതാണ് ചെന്താപൂരിന്റെ കവിതകൾ എന്ന് നമുക്ക് പറയാം. അപ്പം കുഞ്ഞുണ്ണി മാഷ് തെളിച്ച ഈ വഴിയിൽ നിന്നും ഒക്കെ ഊർജം ഉൾക്കൊണ്ട് മണിക്കവിതകൾ ഇന്നും സമൂഹത്തിന്റെ ഒരു ഭാഗമായി ചിന്തോദ്ദീപകമായ വരികളായി നിലനിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുപോലെ സാറ് പ്രഭാത് ബുക്ക് ഹൗസിൽ കൂടി ഏകദേശം 200 നഴ്സറി പാട്ടുകള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, ആ വഴികളിലൂടെ നടത്തിയ യാത്രയെക്കുറിച്ച്.
0: കുട്ടികൾക്ക് വേണ്ടി ഒരു 500 നഴ്സറി റൈംസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. രണ്ട് പുസ്തകങ്ങൾ അത്തരത്തിൽ പ്രസിദ്ധീകരിച്ചു, മറ്റുള്ള പുസ്തകങ്ങളുടെ ശ്രമം നടക്കുന്നുണ്ട്.
1: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. പ്രസാധന രംഗത്ത് ഇപ്പം ഈ അടുത്ത് നടത്തിയ ശ്രമങ്ങളും ഒരുപാട് കവികളെ അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യ കൃതികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടോ?
2: അല്ല, പുസ്തക പ്രസാധനത്തിലൂടെ ഒരുപാട് പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ സാധിച്ചു. ഗ്രാമം മാസിക മുടങ്ങിപ്പോയെങ്കിലും എഴുത്തുകാരുടെ രചനകൾ സമാഹരിച്ചുകൊണ്ട് 40 പേര് 50 പേരുടെ ചേർന്ന് കൂട്ടായ പരിശ്രമങ്ങളിൽ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പേരെ ഈ രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
1: പുതിയ രചനകൾ ഏതൊക്കെയാണ്?
2: അച്ചടിയിലുള്ളത് പ്രഭാത ബുക്സ് വഴി 2 പുസ്തകം ഇറങ്ങാനുണ്ട്. അത് ഒരെണ്ണം എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം, കുട്ടികൾ എങ്ങനെയാണ് രചനകൾ എഴുതേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുന്ന, അതിൻ്റെ ചില സാങ്കേതികതകൾ അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പുസ്തകമാണ് ഇറങ്ങാനുള്ളത്. ചെറിയ കഥകളുടെ ഒരു പുസ്തകം ഇറങ്ങാനുണ്ട്. 2 പ്രഭാത് ബുക്കോസ് വഴി വൈകാതെ പുറത്തു വരും. അതോടൊപ്പം ബാലസാഹിത്യ പ്രകാശൻ എറണാകുളം അവരൊരു പുസ്തകം ചെയ്യുന്നുണ്ട്. അത് ഈ മണിച്ചൊല്ലുകൾ എന്ന പേരിലുള്ള ഒരു പുസ്തകമാണ്. വളരെ വ്യത്യസ്തവും രസകരവും, നേരത്തെ പറഞ്ഞാൽ മണിക്കവിതകൾ പോലെ തന്നെ ഉള്ളൊരു സംഗതിയാണ്. മണി എന്ന് പറയുന്നൊരു വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഏതാണ്ട് 125 ചെറിയ ചൊല്ലുകളാണത്. മണി എന്ന് പറയുമ്പം സമയം എന്നൊരു അർത്ഥമുണ്ട്, മണി എന്ന് പറയുമ്പം പണം എന്നൊരർത്ഥമുണ്ട്, മണി എന്ന് പറയുമ്പോൾ വ്യക്തി എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ഈ 3 സംഗതികളെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ മണിച്ചൊല്ലുകൾ ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരുപക്ഷെ നാളെ ചൊല്ലുകളായിട്ട് പ്രചരിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് ഞാനിത് ഫേസ്ബുക്കിലാണ് ഇത് ആദ്യം എഴുതിയത്. ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ നല്ല ഒരു വായനക്കാരുണ്ടായി. അപ്പോൾ ഇത് വായിച്ച ശേഷം നമ്മുടെ എഴുത്തുകാരനും ബാലസാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള തുളസി കൂട്ടുക്കൽ സാർ ഇത് പൂർണ്ണമായിട്ട് വായിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പം ഞാനിതെല്ലാം അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പം പുള്ളിക്കത് വളരെ ഇഷ്ടപ്പെടുകയും ഇത് പുസ്തകമാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പുസ്തകമാക്കുമ്പോൾ എന്നെ കൊണ്ട് വേണം അവതാരിക എഴുതിക്കാൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പം ആ ഒരു പ്രേരണ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഞാൻ അവതാരിക എഴുതിക്കുകയും ഇത് അച്ചടിക്കായിട്ട് നമ്മുടെ ബാലകൂലത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രസന്ന മാഷിൻ്റെ കയ്യിലാണ് ഇപ്പം മറ്റൊരു കുറിപ്പിനായിട്ട് ഞാനത് കൊടുത്തിട്ടുള്ളത്. വൈകാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. അതിലുള്ള ചില കാര്യം, മണിച്ചൊല്ലുകൾ ചിലത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതിൻ്റെ ഒരു ശൈലി ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ചില ചൊല്ലുകൾ ഞാൻ പറയാം. അതിലൊരെണ്ണം എങ്ങനെയാണ്, മടിക്കനം കുറഞ്ഞാലും മനക്കനം കുറയരുത്. മടിക്കനം കുറഞ്ഞാലും മനക്കനം കുറയരുത്. മണിക്ക് വേണ്ടി മാനം കളയരുത്. മണിക്ക് വേണ്ടി മാനം കളയരുത്. മണി കണ്ട് മതിക്കരുത്. മണിക്കുണ്ടൊരാഗ്രഹം മണിയായിട്ടിരിക്കുവാൻ, മണിക്കുണ്ടൊരാഗ്രഹം ആരും മണിയടിക്കാതിരിക്കുവാൻ. ഇത് വ്യക്തിയിലേക്ക് വരുന്ന സംഗതിയാണ്. മണി അടുപ്പിക്കും, മണി അടിപ്പിക്കും, രണ്ടും 2 ധ്വനിയാണ്. മണിയുണ്ടെങ്കിൽ മക്കളും കൂടെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. മണിയുണ്ടെങ്കിൽ മക്കളും കൂടെ. മണിയുടെ കളിയാണെങ്ങും മണിയുടെ കെണിയാണുലകം. അത് പൈസയുടെ, പണത്തിൻ്റെ ആ ഒരു സങ്കീർണതയെ നമ്മളെ കവിത കൊണ്ടുവരുന്നു. മണി കൊണ്ടറിഞ്ഞാൽ മണികണ്ഠനും വീഴും. മണി കൊണ്ടറിഞ്ഞാൽ മണികണ്ഠനും വീഴും. അത് വിശ്വാസമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നു. മണി തൊട്ടു തൊഴണം മണി തന്നെ ദൈവം. മണി തൊട്ടു തൊഴണം മണി തന്നെ ദൈവം. പണത്തെ, ധനത്തെ നമ്മൾ ദൈവസമാനമായിട്ട് കാണണമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം, പഴയ വീട്ടിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരു 10 രൂപ നോട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ് സംഗതിയാണ്. അതിനു മുമ്പിൽ ഞാൻ തിരിയെത്തിക്കാറുണ്ട്. അപ്പം പണത്തെ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിക്കണം. കാരണം പണമാണ് എല്ലാം, ബന്ധം, ബന്ധങ്ങളുടെ അടിസ്ഥാനം എല്ലാം ഈ ധനത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വിനിയോഗം വളരെ സൂക്ഷിച്ചു വേണമെന്ന് ഓരോ കവിതയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിലൂടെ. മണിയുള്ളിടത്ത് മണിയനീച്ച കൂടും. പൈസ ഉള്ള ആളുടെ എത്തിച്ചേരുന്ന ഒരു സംഗതിയാണ് അതിൽ നമ്മൾ പറയുന്നത്. മണിയോട് മുട്ടാൻ മണി തന്നെ വേണം. മണി വാങ്ങിയ

0: മിത്രം മണിക്കൂറിനകം ശത്രു. മണി കൊടുത്ത് മാനം വളർത്തരുത്. മണി മുട്ടിയാൽ മരണമണി കേൾക്കാം. മണി മരണ കിടക്ക വരെ. മണി കയറ്റം മല കയറും പോലെ. മണി ഇറക്കം മട പൊട്ടും പോലെ. മണി ഇറക്കം മട പൊട്ടും പോലെ. അപ്പോൾ ഇങ്ങനെ ഈ ധനത്തിൻ്റെ സാധ്യതകളെ, ധനത്തിൻ്റെ വിനിയോഗത്തെയൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ആ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത്.
1: വളരെ മനോഹരമായ വരികളായിരുന്നു. ചെറുതാണെങ്കിലും മനുഷ്യനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന വരികൾ. സമാഗമത്തിൽ ചെറിയൊരിടവേള.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITI-കളിൽ ഒന്നായ ഈ ITI-യിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-714, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-714, മൊബൈൽ 9446-20-27-60.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിനോട് ചോദിക്കാനുള്ളത്, കുടുംബം ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങളോടൊക്കെ ചേർന്ന് നിന്നു പോകുന്ന വ്യക്തിയാണല്ലോ. അപ്പം പുതുതായി എഴുതിയ കവിതകള് രചനകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്നുണ്ടോ? പിന്നെ അതിലുപരി കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
6: ഞാൻ കൊല്ലം ജില്ലയിലെ മുഖത്തലയിൽ ചെന്താപ്പൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമ പ്രദേശത്താണ് ജീവിക്കുന്നത്. ഭാര്യ NBS സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ വിൽപ്പന വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാൻഡിൻ്റെ കൊല്ലം ബ്രാഞ്ചിൻ്റെ ചുമതല വഹിക്കുന്നുണ്ട്. 2 മക്കളാണ്. അതിൽ ഒരാൾ പോളിടെക്നിക്ക് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. മകൾ ചെറിയ ആളാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് കുടുംബം. പൂർണ്ണമായിട്ടും എഴുത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളും പുസ്തകവുമായിട്ടുള്ള ഒരു ലോകത്താണ് പൂർണ്ണമായിട്ടും ജീവിതം. അതുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുത്ത്, സാഹസികമായി രൂപപ്പെടുത്തിയെടുത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം സ്വതന്ത്രനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു മേഖലയിൽ എത്തുകയും അങ്ങനെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
5: അതെ, റേഡിയോ സന്തനം 90.4 സമാഗമം എന്ന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമാഗമത്തിന്റെ നിരവധി എപ്പിസോഡുകൾ കടന്നുപോയിട്ടുണ്ട്. അതിലൊക്കെയും നിരവധി പ്രതിഭകളെ നമുക്ക് സമാഗമത്തിന്റെ ഈ ഒരു പങ്ക്തിയിലൂടെ ശ്രോതാക്കൾക്കായി എത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ റേഡിയോ സാന്ത്വനം 90.4 എന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അതായത് നിർധനരായ ക്യാൻസർ രോഗികൾക്കു വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റിന്റെ ഭാഗമായി നിലനിൽക്കുന്ന റേഡിയോ ആണ് റേഡിയോ സാന്ത്വനം 90.4. ഇന്ന് സാർ എത്തിച്ചേർന്നിരുന്നത് ഈ ഒരു അവസരത്തിൽ സാറിനോട് റേഡിയോ സാന്ത്വനം 90.4 ഭാഗമായി നിൽക്കുന്ന എല്ലാവരുടെയും നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ സാറിനെ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ?
6: തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംരംഭമായതുകൊണ്ട് അത് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഇതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾക്ക് ഉണ്ടാകണം, ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുമുള്ളത്. ഇവിടെ വരാനും സ്വാന്തനത്തിന്റെ ശ്രോതാക്കളുമായി കുറേ നേരം വർത്തമാനം പറയാനും കവിത എല്ലാനും ഒക്കെയുള്ള ഉണ്ടായ ഒരു സന്ദർഭത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
5: നമസ്കാരം.
7: റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
8: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ചാത്തന്നൂരിൽ നിന്ന് ചാത്തന്നൂർ ആറ്റിങ്ങൽ ആദ്യ സർവീസ് രാവിലെ 5:50 ഉണ്ടായിരിക്കും. തുടർന്ന് ആറ്റിങ്ങലിൽ നിന്ന് ചാത്തന്നൂർ വഴി കൊല്ലത്തേക്കാണ് സർവീസ്. ഇത് രാവിലെ 7 മണിക്ക് ആറ്റിങ്ങലിൽ നിന്ന് പുറപ്പെടും. 20 മിനിറ്റ് ഇടവേളയിൽ ഇരുവശത്തേക്കും സർവീസ് ഉണ്ടായിരിക്കും. വൈകിട്ട് 4:15 അവസാന ട്രിപ്പ്. ചാത്തന്നൂർ കരുനാഗപ്പള്ളി രാവിലെ 5:30 ആരംഭിക്കും. തുടർന്ന് ചാത്തന്നൂർ കൊല്ലം രാവിലെ 5:50, 6:30, 7 കൊല്ലം ചാത്തന്നൂർ വൈകിട്ട്, 4:40 ആറ്റിങ്ങൽ ചാത്തന്നൂർ വൈകിട്ട്, 4:25, 5:05, 5:35 എന്നിങ്ങനെ സർവീസ് ഉണ്ടായിരിക്കും. ചാത്തന്നൂർ കൊട്ടാരക്കര രാവിലെ 5:05 ആദ്യ ട്രിപ്പ് നടത്തും. തുടർന്ന് 20 മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ. പാരിപ്പള്ളി കൊട്ടാരക്കര 8:30 ആദ്യ സർവീസ്. 15 മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 6:45 അവസാന ട്രിപ്പ്. കൊട്ടിയം അഞ്ചൽ ചെയിൻ സർവീസ് രാവിലെ 6:20 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. ചാത്തന്നൂർ മരക്കുളം രാവിലെ 6:30, ചാത്തന്നൂർ ചിറക്കര രാവിലെ 8, ചാത്തന്നൂർ നടയ്ക്കൽ കൊല്ലം രാവിലെ 7:45, ചാത്തന്നൂർ പരവൂർ പുനലൂർ രാവിലെ 7:30 എന്നിങ്ങനെ സർവീസുകൾ ഉണ്ടായിരിക്കും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: ബിലോ 999.
9: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: നാം ജീവിതത്തിൽ ആരെയെല്ലാം കണ്ടുമുട്ടണം എന്നത് നിയോഗമാണ്. അവരിലൂടെ വീണ്ടും ചില നിയോഗങ്ങൾ വന്നു ചേരും. ജീവിതം ഭൂമിയെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചിലതുണ്ട്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സാന്ത്വനമാവുക. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന നന്മകൾ തിരികെ നമ്മളിൽ തന്നെ വന്നു ഭവിക്കും. എല്ലാം നിയോഗം തന്നെ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാടകം നിയോഗം. സംവിധാനം RJ കാവ്യ. അവതരണം മേരി റാണി CJ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. യോ, എന്റെ ബുക്ക് ഒന്നും കാണുന്നില്ലല്ലോ. ഷോ, ഇവിടെ വെച്ച് എന്റെ വെള്ള ഷാൾ എവിടെ പോയി? ഞാൻ എടുത്തു വെക്കുന്ന ഒരു സാധനവും പിന്നെ കാണത്തില്ല. ഇതെന്തൊരു മാജിക്കാ! മനുഷ്യന് ദേഷ്യവും വരുന്നുണ്ട്. അമ്മോയ്, അമ്മ, ഞാൻ ഇറങ്ങുവാണേ. ഇന്നും ലേറ്റായി.
3: ഞാൻ ചോറ് വെക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. നീ റെഡിയായി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്നാ ഓർത്തത്. ഒരുക്കും എപ്രോളൊക്കെ കഴിയുമ്പോ 4 മണിക്കൂറാവുമല്ലോ. അതെങ്ങനെ, രാവിലെ എഴുന്നേറ്റാ പിന്നെ പട്ടിക്കുഞ്ഞുങ്ങളുടെ കൂടെയല്ലേ, അവൾക്ക് കഴിക്കാൻ പോലും സമയമില്ല. ദിയ എന്നും നിന്നോട് ഇത് പറഞ്ഞ് ഞാൻ മടുത്ത്. അമ്മയായി പോയില്ലേ, പറയാതിരിക്കുന്നത് എങ്ങനാ? എന്തെങ്കിലും നീ ഒന്ന് കഴിച്ചിട്ട് പോ. നീ എത്ര നേരത്തെ എഴുന്നേക്കുന്നതാ? അല്ലേ, പട്ടിക്കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും സമയം കളയും. നീ ഇങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു.
2: ഓ, തുടങ്ങിയല്ലോ അമ്മയുടെ ഒരു പുരാണം. സമയം ഇല്ലമ്മേ, ചോറെടുത്ത് വെച്ചില്ലേ, ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം, ലേറ്റായി, അതുകൊണ്ടാ. ഓടട്ടെ, ഇനി കഴിക്കാൻ കൂടി നിന്നാ സാറ് ക്ലാസ് കേറ്റില്ല. ഞാൻ പഠിക്കണോ എങ്കിൽ വേഗം പോകട്ടെ എന്റെ മായമ്മേ. ചുന്ദരി,
3: സോപ്പിടാതെ പോടി. നിന്റെ സോപ്പൊക്കെ കൈ വെച്ചാ മതി. എങ്ങനെ ഇരുന്നവളാ, ഇപ്പൊ കോലം കണ്ടോ? എനിക്കടി സഹിക്കാത്തത് ആറ്റു നോറ്റി വളർത്തിയല്ലേ ഞാൻ. എല്ലാ അമ്മമാരുടെ വിധി ഇതൊക്കെ
4: തന്നെയാണ്. രണ്ടാളും കൂടെ തുടങ്ങിയല്ലോ രാവിലെ തന്നെ. നിനക്ക് എപ്പോഴും ഈ പരാതി തന്നെ ഉള്ളോ? ഇടി, അവക്ക് വേണമെങ്കിൽ കഴിക്കട്ടെ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവക്ക് വിശക്കുമ്പോൾ അവളെ അടുത്ത് കഴിച്ചോളൂ. പിന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുമായിരുന്നു, നമ്മുടെ ദിയാമുള്ള പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കാൻ നല്ലൊരാളെ കൊണ്ടുവരണം.
3: ഓ, അതിന് അവൾക്ക് ആരെങ്കിലും പിടിക്കോ? കല്യാണം കഴിക്കാൻ ഒരു പയ്യനെ നോക്കുന്നതിന് ഇത്രയും ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം മക്കളെ പോലെ ഒറ്റകളെ നോക്കാൻ ആർക്കും പറ്റില്ലെന്നാ അവള് പറയുന്നത്. ആ പറഞ്ഞപ്പോഴേക്കും കുറെ തുടങ്ങിയല്ലോ.
4: എടി, ഞാൻ ഇന്നലെ ടൗണിലേക്ക് പോയില്ലേ വൈകുന്നേരം? അന്നേരം അവിടെ വെച്ച് ഗോവിന്ദൻ നായരെ കണ്ട കാര്യം പറഞ്ഞില്ലേ, നീ അത് മറന്നോ?
3: ആ, എന്താ പറ?
4: ആ, നമ്മുടെ നായരുടെ കടയുടെ അപ്പുറത്തെ ഒരു ഹോട്ടലില്ലേ, അതിന്റെ മുമ്പിൽ ഒരു പയ്യനെ കണ്ടടി. ആരും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു പയ്യൻ.
3: എന്നിട്ട്
4: അവനെ കണ്ടപ്പോ തന്നെ എനിക്കെന്തോ ഒരു വല്ലാത്ത അടുപ്പം തോന്നി. ഹോട്ടലിന്റെ മുമ്പില് ഒരു അമ്മ പട്ടിയും 2-3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കാണുമ്പോഴെങ്കിലും മനുഷ്യർക്ക് ഒരു അലിവ് തോന്നില്ലേ? അങ്ങോട്ട് എന്ന ഒരുത്തനും ആ ഹോട്ടലുകാര് പോലും അവറ്റക്ക് ഒന്നും കൊടുത്തില്ല. പക്ഷെ ആ പയ്യനുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പയ്യൻ, അവൻ യാചിച്ചു കിട്ടിയ ഭക്ഷണം ആ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു.
3: അതൊക്കെ എന്തിനാ ഇപ്പോ എന്നോട് പറയുന്നേ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെന്തെങ്കിലൊക്കെ ചേട്ടനെ, അല്ലെങ്കിൽ നിങ്ങളൊരു ശുദ്ധനാ. ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടാ നിങ്ങൾക്ക് അപ്പൊ തന്നെ സങ്കടം വരും.
4: ആ, ഏതായാലും എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോ എന്തോ ഒരു ഇഷ്ടം തോന്നി, വല്ലാത്തൊരടുപ്പം. അതൊക്കെ എങ്ങനാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ലടി.
3: ഓ,
4: ആ, അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക.
3: നിങ്ങൾ കൊള്ളാലോ ദാസേട്ടാ, വഴി കാണുന്നവരെല്ലാം വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരാനിരിക്കുകയാണോ? വല്ലതൊക്കെ കട്ടോണ്ട് പോകുമ്പോ പഠിച്ചോളും. എത്ര പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കുന്നേ? ആ രമയുണ്ടല്ലോ, കുറച്ചു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലൊരു പാവം പിടിച്ച അമ്മമ്മയെ കണ്ട് ദേ തോന്നി വീട്ടിൽ കൊണ്ടുവന്നു പോലും. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ കൈ കിട്ടിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അവരങ്ങ് സ്ഥലം വിട്ടു. രമയുടെ കാര്യം മാത്രമല്ല, ഇങ്ങനെ അനുഭവമുള്ള എത്രയോ പേരുണ്ട്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ അബദ്ധത്തിലൊന്നും പോയി ചാടണ്ട കേട്ടോ.
4: എടിമായെ, ഇത്ര മനുഷ്യത്വമില്ലാത്ത സംസാരിക്കാടി, അവനൊരു പാവോ. നീ കണ്ടില്ലല്ലോ അവനെ, ഞാനല്ലേ കണ്ടത്. അത്ര പെട്ടെന്നൊന്നും ഞാൻ ആരെയും വിലയിരുത്താറില്ല. ഈ പയ്യൻ അങ്ങനൊന്നും അല്ലമായെ, ഒരു പഞ്ചഭാവം പിടിച്ച ചെക്കൻ.
1: സ്വന്തമായി കട നടത്തുന്ന ദാസിനും മായയ്ക്കും ഒരേ ഒരു മകൾ ദിയ. പൂമ്പാറ്റയെ പോലെ പാറി നടന്ന് അവൾ ജീവിതം ആസ്വദിക്കുന്നു. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അരുമകളായ തന്റെ കുറെ പട്ടിക്കുട്ടികളാണ്. ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുതിർന്ന പെൺകുട്ടിയാണെങ്കിലും കളിച്ചുല്ലസിച്ച് പട്ടിക്കുഞ്ഞുങ്ങളെയും പരിപാലിച്ചു നടന്ന് അവൾ ദിവസങ്ങൾ വർണ്ണാഭമാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ തന്റെ പട്ടിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം തികയുന്നില്ല എന്ന പരാതി കാരണം ദാസും മായയും ഒരു ജോലിക്കാരനെ നിയമിക്കാൻ നിർബന്ധിതരായി. അപ്പോഴാണ് ദാസ് വളരെ യാദൃച്ഛികമായി ഒരു ബാലനെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് കേൾക്കൂ.
5: ഗജാനനം ഭൂതകനാദി സേവിതം കവിത്ത ചെമ്പു പലസാര ഭക്ഷണ ഉപാസം ശോകവിനാശകാരണമായ
2: അമ്മയുടെ
3: പൊന്നുമോള് വന്നോ?
2: ആ എന്താ കഴിക്കാനുള്ളത്? വല്ലതും തായോ വിശന്നിട്ട് വയ്യ. എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ? എന്റെ ചക്കര അമ്മയല്ലേ.
3: മോള് പോയി കുളിച്ചു വന്ന് പ്രാർത്ഥിക്കേ, അപ്പോഴേക്കും അമ്മ കഴിക്കെടുത്ത് വെക്കാമേ. പോയെ പോയെ, വേഗം പോയി കുളിച്ചിട്ട് വാ.
4: ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന അവളെ വിചാരം.
3: ദാസേട്ടാ, ദിയ, കഴിക്കാൻ വാ. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. രണ്ടുപേരും വന്ന് വിശക്കുന്നു എന്ന് പറയും, പിന്നെ ആരെയും കാണത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് നിർബന്ധിക്കണം, കഴിക്കാൻ വാ കഴിക്കാൻ വാ എന്ന് പറഞ്ഞ്. വേണേ ഇനി വരട്ടെ, ഞാൻ വിളിക്കുന്നില്ല. ആ പാടിപ്പാടി വരുന്നുണ്ട്.
2: അച്ഛാ, എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്?
4: നിനക്ക് നാളെ നേരത്തെ പോകണമെങ്കിൽ പൊയ്ക്കോ. ഇനിയിപ്പോ നാളെ എന്നല്ല, ഇനി അങ്ങോട്ട് നേരത്തെ പൊയ്ക്കോ. പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാനൊരാളെ ശരിയാക്കാം.
2: ആഹാ, ആരാ വരുന്നത്? നേരത്തെ പറഞ്ഞേക്കാം, ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ പറ്റില്ല കേട്ടോ. കുഞ്ഞുങ്ങളാണ് അവര്, അവരെ നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം വരേണ്ടത്. പിന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല. എന്റെ സമാധാനത്തിന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് പപ്പീസിനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും ഞാൻ ശരിയാക്കും കേട്ടോ.
4: നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട മോളെ. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായോ നിനക്ക് ഇഷ്ടമില്ലാത്തതോ ആയ എന്തെങ്കിലും കാര്യം ഇതുവരെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ? നിന്റെ വർത്താനം കേട്ടാ ഞങ്ങള് നിനക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുമല്ലോ. ദിയാമോളെ, നിന്റെ സന്തോഷമാ ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ.
3: നിങ്ങളാ പറഞ്ഞത് ശരിയാ. ഇവളുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യുന്നതുകൊണ്ടാ ഈ കുഴപ്പം. വല്ല വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണല്ലേ. ഇങ്ങനെ നിർബന്ധവും വാശി ഒന്നും അല്ല കേട്ടോ.
2: അയ്യടാ, അങ്ങനെ വല്ലയിടത്തും പോകുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം.
3: മതി മതി, ഇനി അതേ സംസാരിക്കൊന്നും വേണ്ട. ദാ ഇനി ഒരു ചപ്പാത്തി കൂടി കഴിച്ചേ. ദിയ ഒന്നുകൂടി കഴിക്കേ, കുറച്ച് ചിക്കൻ കറി കൂടി ഒഴിക്കട്ടെ.
1: അനാഥത്വത്തിന്റെ എല്ലാ ദുഃഖങ്ങളും പേര് നടന്നിരുന്ന ഒരാളായിരുന്നു ദാസ്. തനിക്ക് നഷ്ടപ്പെട്ട ബാല്യം മനസ്സിൽ വിങ്ങലാകുമ്പോഴും ദാസിന് അവിടെ ആശ്വാസം പകർന്നത് മായയായിരുന്നു. പൊന്നോമനയായ ഒരു മകൾ പിറന്നതോടെ ദാസ് തനിക്ക് നഷ്ടമായ ബാല്യവും അനാഥത്വവുമൊക്കെ മറന്നു. മകളുടെ കുസൃതികളും സ്നേഹവുമൊക്കെ ആവോളം ആസ്വദിച്ച് അവളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ബദ്ധപ്പാടിലായി. പിന്നെ വളർന്നു വലുതായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവർ ദിയയെ ലാളിച്ചു. അവരുടെ സന്തോഷങ്ങൾക്കിടയിലേക്ക് യദു എന്നൊരു കുട്ടി കടന്നു വരുന്നു. അവനും ബാല്യത്തിന്റെ സമ്പന്നതകളൊന്നും അറിയാത്ത ഒരു പാവമായിരുന്നു. കഥ തുടർന്ന് കേൾക്കൂ.
4: മായേ, ദിയേ, ആരുമില്ല ഇവിടെ. എടി മായേ, ഒന്നീ വന്നെടി. ഇത് ആരാണെന്ന് നോക്കിയേ.
3: ദാ വരുന്നു മനുഷ്യ. എന്തിനാ ഇങ്ങനെ കിടന്ന് അലമുറ ഇടുന്നത്? ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ ഇന്ന് ആ ചെക്കനെ കൊണ്ട് വീട്ടിൽ വന്നേക്കുന്നു. ഇവന് വീട്ടിൽ ആരൊക്കെയുണ്ട്? അല്ല, വീടുണ്ടോ അതിന്? ഇനിയിപ്പോ പുറകെ ആരെങ്കിലും തിരക്കി വരുമോ? അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കാറില്ലല്ലോ. ഈശ്വര, ഇനി എന്തൊക്കെയാണോ വരിക, എന്നെ വിളിക്കണ്ട ദാസേട്ടാ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ.
4: മോനടാ, നീ ഇതൊന്നും കണ്ട് സങ്കടപ്പെടല്ലേ. അവളൊരു പാവുവാ. ഇനി മുതൽ നിനക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ദിയാമോളുടെ കുറെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവറ്റകളെ ഇനി നീ നന്നായിട്ട് നോക്കണം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കാം. അതോർത്ത് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ മോനെ.
3: മനുഷ്യ, നിങ്ങൾ ആ ചെക്കൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോ? വിറ്റകളുടെ സ്വഭാവം എന്താന്ന് ആർക്കറിയാം.
4: ആ പതുക്കെ അവൻ കേക്കും. നിനക്കറിയാലോ മായേ, ഞാൻ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. കുട്ടിക്കാലത്ത് എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാവരും നീ ഇപ്പൊ ചെയ്തതുപോലെ മാറ്റി നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ആരും ഏറ്റെടുത്തില്ല. അതൊന്നും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല മായേ. ദൈവം അനുഗ്രഹിച്ച് നമുക്കിന്ന് ഈ നിലയിലെത്താൻ പറ്റി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടേ? ആരുമില്ലാത്തവർക്ക് സാന്ത്വനമാകുവാൻ എല്ലാവർക്കും ആകില്ല. ചിലർക്കേ കഴിയൂ.
5: പെട്ടെന്ന് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. എന്നോട് ക്ഷമിക്കുദാസേട്ടാ.
4: ഇവന്റെ ഈ പ്രായം നോക്കുമായേ. നമ്മുടെ മോളെ നമ്മൾ ഈ പ്രായത്തിൽ എങ്ങനെയാണ് നോക്കിയത്? അവൾ എത്ര ഹാപ്പി ആയിരുന്നു. ഈ മോൻ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ? വീടിനെ പറ്റിയൊന്നും ഞാൻ ചോദിച്ചതേയില്ല. ഒരു മകനെ പോലെ നിനക്ക് അവനെ കണ്ടൂടെ?
5: ശരിയാ ദാസേട്ടാ, ദാസേട്ടൻ പറഞ്ഞതെല്ലാം ശരിയാ. എനിക്ക് ഇങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നിയതേയില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി.
1: മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട തെരുവിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു യേതു. ബാല്യം നഷ്ടമായതിൻ്റെ യാതൊരു വിഷമവും അവൻ്റെ മുഖത്തില്ലായിരുന്നു. ആളുകൾ എന്തിനെയൊക്കെയോ ഏതിനെയൊക്കെയോ അകറ്റാൻ ശ്രമിക്കുന്നു. അവയെ തന്നോട് ചേർത്ത് പിടിക്കാൻ അവൻ ആഗ്രഹിച്ചു. പ്രായം 13-14 ആയിരുന്നെങ്കിലും ഒരു മുതിർന്ന ആളുടെ പക്വത അവൻ്റെ മുഖത്ത് തോന്നിച്ചു. കഥ തുടർന്ന് കേൾക്കാം.
3: അവൾ വരുന്നുണ്ടല്ലോ.
4: വരട്ടെ വരട്ടെ, അവക്ക് സന്തോഷമാവും.
3: ആഹാ, രണ്ടുപേരും എന്നെ നോക്കി നിന്നതാണോ? എന്താ വിശേഷം? എന്തായാലും രണ്ടിന്റെ മുഖത്ത് എന്തോ പന്തികേടുണ്ട്.
5: ഒന്നുമില്ലടാ, നീ വാ, വല്ലൊന്ന് കഴിക്ക്, പിന്നെ ആകാം നമുക്ക് വിശേഷം പറച്ചില്.
3: ഇതാരാ? നീ ഏതാ ചക്ക? അച്ഛാ, ഇതാണോ എന്റെ പപ്പീസിനെ നോക്കാൻ വന്ന ആള്? ഇവനൊരു പൊടിച്ചെറുക്കനാണല്ലോ. നിനക്ക് പെറ്റ്സിനെ ഒക്കെ നോക്കാൻ അറിയോ?
4: മോളെ, അവന് പരിചയമൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനെയും ആത്മാർത്ഥമായിട്ട് നോക്കാനുള്ള മനസ്സവനുണ്ട്. അതുകൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആരും തിരിഞ്ഞു നോക്കാത്ത കുറെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇവൻ ആഹാരം കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരുന്നു.
1: വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് യദുവിനെ ഇഷ്ടമാവുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വിനയവും എല്ലാവരോടുമുള്ള അവൻ്റെ സ്നേഹവുമൊക്കെ കണ്ട് ദാസും മായയും ഏറെ സന്തോഷിച്ചു. പതിയെ പതിയെ അവൻ അവരുടെ മകനെ പോലെയായി. വീട്ടിലെ ഒരംഗമായി അവൻ മാറി. ആത്മാർത്ഥ സ്നേഹം ഹൃദയം കീഴടക്കുമല്ലോ. അതെ, ആത്മാർത്ഥമായ യദുവിൻ്റെ സ്നേഹം അവരെ കൂടുതൽ സന്തുഷ്ടരാക്കി. കഥ തുടർന്ന് കേൾക്കൂ.
4: ഇവൻ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുവാണോ? യദു, നിനക്ക് കോളേജിൽ പോകണ്ടേ? ജോലിയൊക്കെ ഞാൻ ചെയ്തോണം, പെട്ടെന്ന് പോകാൻ നോക്ക്.
3: ഞാൻ പറയാൻ വരുമായിരുന്നു, വേഗം ഒരുങ്ങി യദു. ചോറൊക്കെ ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടേ, എടുക്കാൻ മറക്കല്ലേ?
2: ആഹാ, ഞാനിപ്പോ ഔട്ടായി അല്ലേ? എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലല്ലോ മായമ്മ. ഇപ്പോ
3: എടി കുറുമ്പി, നീ ഒരു കുശുമിപ്പാറുവാണല്ലോ.
4: നോക്കടി, അവനിവിടെ ഈ വീട്ടിൽ വരുമ്പോ ആ മുഖത്ത് സങ്കടം മാത്രമായിരുന്നു. ഇപ്പോ ആളാകെ മാറി, ഉഷാറായി. എന്റെ അവസ്ഥ അതെനിക്കല്ലേ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അനാഥനായ ഒരാളെ കണ്ടപ്പോ നെഞ്ച് പടച്ചു പോയത്. നമുക്കൊരു മകൻ കൂടി ആയല്ലോ അല്ലേ?
5: അവന് എല്ലാരോടും സ്നേഹമാണ് ദാസേട്ടാ, പ്രത്യേകിച്ച് ആരുമില്ലാതെ അലഞ്ഞിരുന്ന് നടക്കുന്നവരോട്. അവരെ കാണുമ്പോൾ കയ്യിലുള്ളതെല്ലാം അവൻ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട്. പഠിച്ച് ഡോക്ടറായി പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് വേറെ ആരാ ചിന്തിക്കുക?
4: ആരായി പറയുന്നത്? അവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് വല്ല ഓർമ്മയുണ്ടോ?
5: അതൊന്നും ഇനി പറയല്ല ദാസേട്ടാ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ. നിങ്ങൾ കടയിലേക്ക് പോവാൻ നോക്ക്.
4: ആരുമില്ലാത്തവർക്ക് തുണയാവുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമേ ഉണ്ടാവൂ. അവന്റെ ആഗ്രഹം ഏറെക്കുറെ എനിക്കറിയാമെങ്കിലും ഇനിയെങ്ങാനും മനസ്സ് മാറുമോ? ഏ ഇല്ല
6: മായമ്മേ, ഞാനെപ്പോഴും പറയാറില്ലേ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ശരിക്കും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അഭയമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കണം.
5: ഈശ്വര, എന്റെ കുഞ്ഞിനെ കാത്തോണേ.
3: മോനെ, നല്ല തീരുമാനമാണിത്. ജീവിതത്തിൽ എന്താകണമെന്നത് ഏറ്റവും വലിയ തീരുമാനമാണ്. ആ തീരുമാനം തന്നെയാണ് ഒരാളുടെ ജീവിതം വിജയമാണോ പരാജയമാണോ എന്ന് വിധി എഴുതുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ കുഞ്ഞെ.
1: നാടകം നിയോഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദം നൽകിയവർ ദാസ് അഭിലാഷ് കെ ആശ്രാമം, മായ കൃഷ്ണ ബിജു, ദിയ ബീന ഗുവേര, യദു ഷാജി പ്രശാന്ത്. നാടകാവതരണം മേരി റാണി സി ജെ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല, ആശയം ആവിഷ്കാരം കാവ്യ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

പെയിന്റിംഗ് എക്സിബിഷന്റെ മൂന്നാം എഡിഷൻ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS ഉദ്ഘാടനം നിർവഹിക്കുന്നു. കലാ സാമൂഹ്യ ഉന്നമനത്തിനും വിപുലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ 2023 മുതൽ പ്രവർത്തിച്ചു വരുന്ന കലാസ്ഥാപനമാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷനുകളാണ് ഇവിടെ നടത്തിവരുന്നത്. ഋഷികേശ് പെയിന്റിംഗ് എക്സിബിഷന്റെ മൂന്നാം എഡിഷൻ ഇന്ന് വൈകിട്ട് 4:30 ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS നിർവഹിക്കും. വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ 6:45 സമാപിക്കും. കലാപ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമാക്കിയിട്ടുള്ള കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറിയുടെ ലക്ഷ്യം ലഹരിമുക്തമായ ഒരു യുവജനതയാണ്. ഏവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ

0: ചെയ്യുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400078900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
10: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെ

0: യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ

0: മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ്, എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Radio Santhanam 90.4 FM il ippol kelkam Janapatham, tayaraki avadhiripikkunnathu Dr. Riji G. Nair, sangeethika sahayam Adarsh Ajay.
3: റേഡിയോ സാന്ത്വനം 90.4 FM ജനപഥം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കൊല്ലം മേയർ ശ്രീ AK ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ മൂന്നാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ബീച്ചിന്റെ ഭാഗത്തുള്ള കൊല്ലം തോടിന്റെ കരയും നമുക്ക് ജലകേളി കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട
4: ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചാണ് നമുക്ക് ഒരു പ്രൊപ്പോസൽ ഉള്ളത്. ആ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നൊന്ന് പരിശോധിച്ചതിന് ശേഷമേ അതിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ.
3: ടൂറിസം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വികസന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വേണം. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ
4: വിട്ടുപോയൊരു വിഷയം കൂടെ പറയാം. ഞങ്ങളുടെ മനസ്സിൽ ഇപ്പം മനോജ് കിനി എന്ന് പറഞ്ഞ ശരിക്കും അർബൻ ഡിസൈനറാണ്, ഫേമസ് അർബൻ ഡിസൈനറാണ്. അദ്ദേഹവും ഞങ്ങളുമായിട്ട് കുറേ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹത്തിനാണ് ഈ നമ്മുടെ കുച്ചിലാമൂട് ബീച്ച് MG പാർക്കിന് ഒരു രൂപരേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. അതിനോടൊപ്പം അദ്ദേഹം ഏറ്റവും നല്ല ഭംഗിയായിട്ട് നഗരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ നഗര റോഡുകൾ, നഗരത്തിലെ വീഥികളൊക്കെ ഭംഗിയാക്കാൻ കഴിയുന്ന തരത്തിൽ
3: ബ്യൂട്ടിഫിക്കേഷൻ
4: എന്ന് പറയുമ്പോൾ വലിയ ബാധ്യതയില്ലാത്ത ബ്യൂട്ടിഫിക്കേഷൻ, വലിയ സാമ്പത്തിക ബാധ്യതയില്ല,
3: അതിന് കുറച്ച് സ്പോൺസേഴ്സിനൊക്കെ കിട്ടത്തില്ല,
4: അങ്ങനെ നോക്കണം. അപ്പം ഇന്നലെയാണ് അതിനെ സംബന്ധിച്ച് ഒരു പ്രസന്റേഷൻ അദ്ദേഹം നടത്തി. എല്ലാ ഞങ്ങളുടെ കൗൺസിലേഴ്സിനൊക്കെ അത് കണ്ടു.
3: നമ്മുടെ കൊല്ലം നഗരത്തെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്.
4: അപ്പം അതുകൊണ്ട് അടുത്ത് താമസിയാതെ തന്നെ ഞങ്ങളിപ്പം ഇന്നലെ അൺഒഫീഷ്യലായിരുന്നു. ഇനി ഒഫീഷ്യലായിട്ട് ഈ പ്രസന്റേഷൻ കൗൺസിലേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ മുന്നിൽ അവതരിപ്പിച്ച്, അതുപോലെ തന്നെ ബോർഡിലെ കോർപ്പറേഷനിലെ എൻജിനീയേഴ്സിൻ്റെ മുന്നിൽ ഇതാരും അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് പറയുന്നു. ഈ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, 2 വർഷത്തിനകം നഗരത്തിൽ കാര്യമായ കാണാൻ കഴിയുന്ന മാറ്റം,

0: മുഖച്ഛായ മാറ്റും,
1: ഉറപ്പിച്ച് ഉറപ്പായിട്ട് മാറ്റിയിരിക്കും. അതിനൊരു സംശയവും വേണ്ട, അതിനുള്ള ഒരു മനോധൈര്യവും ദൃഢനിശ്ചയവും ഞങ്ങളുടെ മനസ്സിലുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഞങ്ങൾ റേഡിയോ സാന്ത്വനം ഇങ്ങനത്തെ എല്ലാ വികസന പദ്ധതികൾ അത് ജനങ്ങളിൽ എത്തിക്കുന്നതിനൊക്കെ ഞങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാകും. കൂടാതെ കൂടെ ഇനിയുള്ള പ്രോഗ്രാമിലൊക്കെ അങ്ങേക്ക് ശ്രോതാക്കളുമായി സംവദിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇതൊരു ഈ ഒരു സാധാരണ ഒരു അഭിമുഖത്തിൽ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും കൊല്ലം കോർപ്പറേഷൻ വളരെ പോസിറ്റീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെയും ഒരു മാധ്യമം എന്നുള്ള നിലയിൽ പിന്തുണ ഉണ്ടാകും, കൂടെ തന്നെ ഉണ്ടാകും. ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് മനസ്സിലുണ്ടോ?
1: അല്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം. കാരണം ഇപ്പോൾ
0: പ്രത്യേകമായ എന്തെങ്കിലും പദ്ധതികൾ
1: പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ ധാരാളം ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, പാലിയേറ്റീവ് കെയർ സെന്റർ ഉണ്ട്, നമുക്ക് പിന്നെ തറവാട് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനത്തെ
0: വയോജനങ്ങൾക്കും കൂടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ച് വന്നതായി. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ നോക്കുമ്പോൾ അതും കൂടെ കോർപ്പറേഷൻ ശ്രദ്ധിക്കുമെന്ന് കരുതട്ടെ.
1: ഒരു അല്ല, ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നഗരത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും ഞാൻ ഒരിക്കലും ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണാറില്ല. അത് ഞാൻ ഒരു ഭംഗി വാക്കിനെ സൂചിപ്പിക്കുകയല്ല, നമുക്കിത് മാറ്റം
0: ഇതുവരെ എല്ലാവരെയും ഏകദേശം ഒരേപോലെ കൂട്ടിക്കൊണ്ടുപോകാൻ കിട്ടും അങ്ങേക്ക് കഴിയുന്നുണ്ട്, അത് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്.
1: അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊല്ലം നഗരത്തിൽ മാറ്റം വരണം എന്ന് തയ്യാറാകാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കണം. അവർ മുഴുവൻ സഹായ സഹകരണം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഇപ്പം കൊച്ചിലാമോട് ബീച്ചിലെ കാര്യം സൂചിപ്പിച്ചു. അവിടെ ഇപ്പോൾ ബീച്ച് യഥാർത്ഥത്തിൽ മണൽ തരികൾ എന്ന് പറഞ്ഞാൽ മണലിലൊന്നും ആൾക്ക് പോയി ഇരിക്കാൻ കഴിയുന്നില്ല. നിറയെ അനധികൃത കച്ചവടക്കാരാണ്. ഇവരെയൊക്കെ അവിടെ നിന്ന് ഒരു സംശയവും വേണ്ട, എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവരെയൊക്കെ കരയിലേക്ക് മാറ്റും. മാറ്റി അവരെയും ഒഴിവാ വഴിയാധാരാക്കാനല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു വെൻഡിങ് സോൺ ഉണ്ടാക്കി ഇപ്പുറത്ത് മാറ്റി കടപ്പ് എന്ന് പറയും, മണൽ പരപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും. അപ്പം അക്കാര്യത്തിനകത്ത് മാധ്യമങ്ങൾ, ജനങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, അവരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നടക്കും.
0: എന്ത് കാര്യത്തിൻ്റെ ഒരു അഭിപ്രായ സമന്വയം കൺസെൻസസിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കൺഫ്രണ്ടേഷൻ
1: നടന്നേ പറ്റൂ എന്ന് ജനം തോന്നണം. ഇത് നടക്കുവോ എന്നുള്ളതല്ല, ഇത് നടക്കണമല്ലോ. നടക്കാൻ എന്താണ് മാർഗം?
0: താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കുറച്ച് ആൾക്കാർ തയ്യാറായില്ലേ വികസനം?
1: ഇപ്പോൾ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കളക്ടറുടെ യോഗങ്ങളിൽ കളക്ടർ തന്ന ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിക്കോട് മുതൽ ഇനി കടപ്പാക്കട വരെയുള്ള റോഡിലെ മുഴുവൻ അനധികൃത കച്ചവടക്കാരെയും ഒഴിവാക്കി അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം തന്നു. കാരണം പ്രധാനമായിട്ടും ജൂൺ 1st സ്കൂള് തുറന്ന് കോളേജുകൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിൽ വാഹന തിരക്ക് കൂടിയിട്ടുണ്ട്. അതിനോടൊപ്പം നാഷണൽ ഹൈവേ നമ്മുടെ അവിടെ അടച്ചിട്ടിരിക്കുന്നു. അപ്പം രണ്ട് സൈഡിലും പാർക്കിംഗും കച്ചവടക്കാരും കൂടെ വരുമ്പോൾ വാഹനം നീങ്ങാൻ കഴിയുന്നില്ല. ഇപ്പം കരിക്കോട് പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ കുണ്ടറയിലോട്ട് പോകുന്ന ആൾക്ക് മണിക്കൂറുകളോളം ഈ ഗതാഗത കുരുക്കിനകത്ത് പെട്ടുപോകാം. അപ്പം അക്കാര്യം മാറ്റം തയ്യാറാകുമ്പോൾ ആ ആളുകൾ നമ്മൾ സഹകരിക്കണം. അനധികൃത കച്ചവടക്കാരും ഇത് വഴിയോര കച്ചവടക്കാരും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതിന് അവരും സഹായിക്കണം. അവരെ ഇങ്ങോട്ടേക്കും മാറ്റി ഒന്നൊന്നും അല്ലാതാക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: മറ്റൊരു കോർപ്പറേഷൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഒരു സജഷൻ ഉള്ളത്, ഈ നമ്മുടെ ഈ റേഡിയോ ഇത് നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളതാണ്. അതായത് കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാർ, അവരെ ഒരു 4 മുറിക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ, ഏകാന്തത്തിൽ ജീവിക്കുന്നവർ, അവർക്കൊരു കൂട്ട് എന്നുള്ള രീതിയിലാണ് ഈ റേഡിയോ പ്രോഗ്രാം എല്ലാം ഗവൺമെന്റിനെ കൂടെ സഹായത്തോടുകൂടി നടത്തുന്നത്. പക്ഷേ ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ റേഡിയോ വേണം. അതിന് വലിയ ചിലവൊന്നുമില്ല. ഒരു റേഡിയോയ്ക്ക് ചിലപ്പോൾ ഒരു 300 മുതൽ 500 രൂപ വരെയൊക്കെ ചിലപ്പം ഒരു സാധാരണ റേഡിയോയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങയുടെ കീഴിൽ ഉള്ള ആശാ വർക്കർമാരോടൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള കിടപ്പ് രോഗികളുടെ ലിസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ കോർപ്പറേഷൻ ഒരു പദ്ധതിയായിട്ട് ആവിഷ്കരിച്ചിട്ട് കുറച്ച് അങ്ങനെ കിടപ്പ് രോഗികൾക്ക് ഈ റേഡിയോ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇതിന് മുമ്പുള്ള മേയർമാരൊക്കെ പറഞ്ഞിരുന്നാണ്, നടന്നില്ല. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാമോ?
1: തീർച്ചയായിട്ടും അതൊരു വല്ല ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയിരുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ രചിച്ച് ചോദിച്ച് പറഞ്ഞതിന് ശേഷം അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും, നടപ്പാക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ അതെങ്ങനെ നടപ്പാക്കാൻ കഴിയും, ഏത് പ്രോജക്റ്റിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയും, ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാം, അങ്ങനെ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഞാൻ സാധാരണ എൻ്റെ ഒരു ഞാൻ അങ്ങനെ പറയുന്നില്ല, എൻ്റെ ഒരു സ്വഭാവം ഞാനിത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൂർണ്ണമായിട്ടും അത് ഔട്ട് ഓഫ് വേ എന്ന് പറയാറില്ലെങ്കിലും അതിനനുസരിച്ച് നമ്മുടെ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ മനസ്സിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് പലരും ഉദ്യോഗസ്ഥന്മാർ പറയും, സാർ അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം, അതല്ലെങ്കിൽ ഏതെങ്കിലും

0: നടപടിക്രമങ്ങൾ തരാറുണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങൾ അങ്ങനെ ആക്കി ശരിയാക്കി എടുക്കാൻ കഴിയുമല്ലോ. ഇപ്പൊ കൗൺസിലിൽ ഒരു കാര്യം വെച്ച് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ കൗൺസിലിന് തീരുമാനിക്കാൻ കഴിയാത്തത് സർക്കാരിലേക്ക് അയക്കണം. അപ്പൊ ഇത് നിയമപരമായ തടസ്സം ഉണ്ടെങ്കിൽ കൗൺസിൽ തീരുമാനിച്ചിട്ട് സർക്കാരിലേക്ക് അയക്കാൻ കഴിയും.
1: നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവും, ഇത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ.
0: അതാണ്
1: അതിനൊരു ഇച്ഛാശക്തി വേണം.
0: അല്ല, പലപ്പോൾ സാധാരണഗതിയിൽ ഇതിന്റെയൊക്കെ നിയമ തടസ്സങ്ങളും നടപടിക്രമങ്ങളിലുള്ള ബുദ്ധിമുട്ട്.
1: ഞാൻ ഉദ്യോഗസ്ഥനായിരുന്നോണ്ട് ഒരു കാര്യം അറിയാം, ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടേ.
0: അതാണ് നടപടിക്രമങ്ങളിലുള്ള തടസ്സങ്ങളും ഈ പലപ്പോഴും പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത്. സമയനിഷ്ഠമായി ഒരു ഫയൽ നീങ്ങാറില്ല. ഇപ്പൊ എല്ലാം നമ്മൾ കേസ് മാർട്ട് എന്നാണ് ഞങ്ങളുടെ ഇവിടെ സംവിധാനത്തിൽ കൂടെ. ഈ കേസ് മാർട്ടിൽ ലോഗിനിൽ വന്നാൽ അവിടെ കിടക്കും. അവിടെ വന്ന് അത് ലോഗിൻ എടുത്ത് എസ് അടിച്ച് പോകുന്നതിന് പോലും, ഒരു എസ് അടിച്ചാൽ മതിയായിരിക്കും, ആ ടിക്ക് അടിച്ച് പോകുന്നതിന് പോലും അവിടെ ആഴ്ചകൾ അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ നിൽക്കും.
1: ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് അത് മാറ്റിവിടാണ് പക്ഷേ ചെയ്യാറ് കയ്യിൽ നിന്ന്.
0: അതിൽ മാത്രമല്ല, നമ്മളിപ്പം പലരും ഇതിനകത്ത് കൊറി എഴുതുന്നത് ആ കൊറി എഴുതുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു അടുത്താളിനിത് എഴുതാൻ കഴിയാത്ത തരത്തിൽ എഴുതി വെക്കുന്നവരുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടുത്താൾ ഇത് പോസിറ്റീവായിട്ട് എഴുതണം എന്ന് വിചാരിച്ചാൽ അയാളുടെ തലയിലോട്ട് കുരുങ്ങാത്തക്ക വിധത്തിൽ എഴുതി നോട്ട് എഴുതി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആളിന് മുമ്പിൽ അതനുസരിച്ച് എടുത്തിട്ട് പോകാൻ പറ്റും.
1: ഈ ഉദ്യോഗസ്ഥനായാലും രാഷ്ട്രീയ നേതൃത്വമായാലും ആരായാലും നമുക്ക് ഈ അധികാരം ലഭിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസം അവരെ ഓരോരുത്തർക്കും ഉണ്ടായാലും ഇത് മാറാവുന്നതേ ഉള്ളൂ.
0: ഞാൻ നമ്മുടെ ഇപ്പം ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കിപ്പം ഏകദേശം 56-55 വർഷം കഴിഞ്ഞിരുന്നു പൊതുപ്രവർത്തന രംഗത്ത് എൻ്റെ പരിചയം. ധാരാളം മന്ത്രിമാരെ ഇടയ്ക്ക് ചില മന്ത്രിമാരൊക്കെ, ഉദാഹരണം ടി വി കടവൂർ ശിവദാസനെ പോലുള്ള മന്ത്രിമാർ, ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള മന്ത്രി. കടവൂർ ശിവദാസൻ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വലിയ കഴിവും, ആര്യാടൻ മുഹമ്മദ് സാർ അങ്ങനെ അത്രയും വിദ്യാഭ്യാസ യോഗ്യത ഇല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെയൊക്കെ
1: ഏത് യോഗ്യതയുള്ള ആളിനേക്കാളും വലിയ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ.
0: അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഫയല് ചെന്നാൽ കമ്പ്യൂട്ടർ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്ര വർഷം കഴിഞ്ഞാലും പഴയ ഒരു സംഭവം, അന്നത്തെ ഒരു ഫയല് എന്ന് പറഞ്ഞാൽ ഇത്ര ഈ പ്രായത്തിലും, ഞാൻ പറഞ്ഞത് ഈ അവസാന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായം എത്ര എത്തിയിട്ടും ആ ഒരു ഫയലിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 വർഷം മുമ്പ് കടന്ന സംഭവമാകും. പക്ഷേ ആ ഫയൽ അദ്ദേഹം കൃത്യമായിട്ട് കൊടുത്തിരിക്കും. 3000 ഫയൽ കടന്നു പോകുന്നതാണ്. അദ്ദേഹം സംശയം ചോദിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്ന സംശയം എത്ര ശരിയായ രീതിയിലൂടെ ആണ് മറ്റേ മറുപടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം അതല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെ എഴുതിക്കൊണ്ട് വാ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മറുപടി പറയാം. അതായിരുന്നു ശ്രീ കടവൂർ ശിവദാസൻ. കടവൂർ ശിവദാസനെ പോലുള്ള ആളുകൾ കൊണ്ടായിരുന്ന കഴിവതാ.
1: ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ജനപഥം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ ശ്രീ എ കെ ഹഫീസ്. നമ്മുടെ ഈ കൊല്ലം പെയ്യാൻ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് അങ്ങേക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 10,000-ക്കണക്കിന് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസിന് സൗജന്യമായിട്ടാണ്, തികച്ചും സൗജന്യമായിട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രസ്റ്റ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതി ഫേസ് എന്നുള്ളതാണ്. ഫേസ് ഫൈറ്റ് അഗൻസ്റ്റ് ക്യാൻസർ ഏർലി, അതായത് സ്തനാർബുദം നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാം. താമസിച്ച് പോയി കഴിഞ്ഞാൽ കുടുംബം പറ്റി ചികിത്സിച്ചാലും ആളിനെ പോലും കിട്ടാത്ത രീതിയിലുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു യന്ത്രം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് പ്രവർത്തിക്കുന്ന വലിയ 15 ലക്ഷം വിലയുള്ള യന്ത്രമാണ്. അത് അമേരിക്കൻ മലയാളികൾ ഈ ട്രസ്റ്റിന് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഈ സൗകര്യം കൊടുക്കുകയാണ്. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3,000 മുതൽ 4,000 രൂപ വരെ ചിലവ് വരും. പക്ഷേ ഇതിനകത്ത് ചെയ്യുമ്പം ഒരു 500 രൂപയുടെ ചിലവേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ സന്നദ്ധ സംഘടനകൾക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഒക്കെ ഏറ്റെടുത്താൽ സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക്, നമ്മുടെ കോളനികളിലൊക്കെ താമസിക്കുന്നവർ, അങ്ങനെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ ഒരാൾക്ക് 500 രൂപ വെച്ചുള്ള ചിലവേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പം ഇതിനു മുമ്പുള്ള മേയറും ഒക്കെ നമ്മുടെ കൊല്ലത്ത് പിന്നെ പ്രോജക്റ്റിനത് ഉൾപ്പെടുത്താം എന്നൊക്കെ വാഗ്ദാനം നൽകിയിരുന്നു. നിർഭാഗ്യവശാൽ അറിയാമല്ലോ, അവരൊക്കെ ആഗ്രഹിച്ചാലും ചിലപ്പം നടക്കണമെന്നില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതുകൂടെ അങ്ങനെയൊന്ന് മനസ്സിൽ വെക്കാമോ എന്നുള്ളതാണ് നമ്മുടെ കൊല്ലത്ത് പാവപ്പെട്ട കുറച്ച് സ്ത്രീകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ.
0: തീർച്ചയായിട്ടും ഞാൻ അക്കാര്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ 10-14 പേര് ഈ ക്യാൻസർ ബാധിതരായി മരിച്ചവരുണ്ട്. ഇനിയും 4-5 പേര് ബാധിതരായിട്ടുള്ളവർ. ഇത് വന്നു പെട്ടുകഴിഞ്ഞാൽ എത്ര സാമ്പത്തികമായി ഉന്നതിയിൽ

0: നിൽക്കുന്നവരാണെങ്കിലും ഇതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവും വലിയ ചിന്തിക്കാൻ തന്നെ അപ്പുറത്താണ്, വലിയ ലക്ഷ്യങ്ങൾ വേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കഴിയുന്ന സഹായം ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഈ ഏർലി ഡിറ്റക്ഷൻ ആണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ മാർഗം ഉണ്ടാക്കാൻ പറ്റുമോ, ഇത് ഇപ്പം റിജി ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആലോചിക്കാം. കാരണം ഇതൊരു പ്രോജക്റ്റ് ആക്കി മാറ്റാൻ പറ്റും.
1: നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനകത്ത് ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആക്കിയാൽ ഒരുപാട് സമൂഹത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രയോജനം കിട്ടും. അവർക്കാർക്കും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി 4000 രൂപ കൊടുത്ത് മാമോഗ്രാം ഒന്നും ചെയ്യാനുള്ള കഴിവുള്ളവരല്ല. നിർഭാഗ്യവശാൽ അസുഖം പിടിപെട്ടാൽ പിന്നെ അവരെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനും അവർക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്താൽ നന്നായിരിക്കും.
0: പ്രോജക്റ്റ് ആക്കിയാലും മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പം ഒരാൾ 500 രൂപ വെച്ച് വേണ്ടി
1: വരും. 500 രൂപ വെച്ച്
0: മെഷീൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
1: മെഷീനും ബാറ്റ് ടെക്നീഷ്യൻസും എല്ലാ സൗകര്യങ്ങളും ഈ ട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നത്.
0: ആകെ വേണ്ടി വരുന്നത് എത്ര പേഷ്യൻസ് ഉണ്ടോ അവർക്ക് 500 രൂപ വെച്ച്
1: അത് കഴുത്തി ചെയ്യേണ്ടി വരും. അത് എന്ന് വെച്ചാൽ ഇതിന്റെ സെർവർ പ്രവർത്തിക്കുന്ന ബാംഗ്ലൂരിലാണ്, അപ്പൊ അവർക്ക് ഒരു ഫീസ് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഇത് മാത്രമേ
0: 500 രൂപ എന്ന് പറയുന്നത് വളരെ നോമിനൽ എമൗണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും അത് പ്രോജക്റ്റ് ആക്കി തന്നെ വെക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അത് തീർച്ചയായിട്ടും
1: തിരക്കിട്ട പരിപാടികൾക്കിടയിലും അന്ന് ഇത്രയധികം സമയം സംസാരിച്ചു. ഇതൊരു തുടക്കമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ ഒരു പരിപാടി കൊണ്ട് അങ്ങേയുമായിട്ടുള്ള ഈ ബന്ധം ഇവിടെ നിൽക്കുന്നില്ല. കാര്യം ഇനിയും തുടച്ച് കോർപ്പറേഷന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമുക്ക് റേഡിയോ സാന്ത്വനത്തിന് പിന്തുണയുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാം. കോർപ്പറേഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പല പദ്ധതികളും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളത് ജനങ്ങളെ അറിയിക്കും. അതിനുള്ള സംവിധാനം നമുക്കുണ്ടോ? അങ്ങയുടെ ഓഫീസിലെ PRO ഒക്കെ അത് പറഞ്ഞേൽപ്പിച്ചാൽ കോർപ്പറേഷന്റെ എല്ലാ പദ്ധതികളും എല്ലാം യോഗങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും എല്ലാം തന്നെ ജനങ്ങളെ അറിയിക്കാൻ സൗജന്യമായിട്ട് തന്നെ പരസ്യമായിട്ടല്ല സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് ഈ റേഡിയോ തയ്യാറാണ്. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. വിട്ടുപോയതല്ല മാറ്റിവെച്ചതാണ്, അങ്ങയുടെ വ്യക്തി ജീവിതം, അങ്ങയുടെ വീട്ടിലാരൊക്കെയാണുള്ളത്, അങ്ങയുടെ മക്കൾ, അതൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്കറിയാൻ
0: വേണ്ടി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിച്ച ഒരാളാണ്. എന്നോടൊപ്പം പഠിച്ചിരുന്ന ഞങ്ങളൊരു ഒരുമിച്ച് 5 വർഷക്കാലം ഞാൻ MCOM BCOM പഠിക്കുമ്പോഴും അയാൾ BA MA ഒക്കെ അവിടെ തന്നെ പഠിച്ചിരുന്ന ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നേരത്തെ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ കാസിം ശേട്ടെന്ന് അദ്ദേഹത്തിന്റെ മകളായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് SLE എന്ന് പറയുന്നൊരു അസുഖം, ഈ ശരിക്കും വാദത്തിന്റെ ഒരു മറ്റൊരു വകഭേദമാണ്. വിവാഹം കഴിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ SLEയുടെ ആരംഭം തുടങ്ങി. പക്ഷേ 19 വർഷം ഞാൻ ട്രീറ്റ്മെന്റ് നടത്തി. 2000 ഒരു മരണപ്പെട്ടു. അതിലെനിക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്തമാള് റേഡിയോളജിസ്റ്റ് ആണ്. പേര് ഡോക്ടർ നിതിൻ ഹഫീസ്.
1: ഇവിടെ വർക്ക് ചെയ്യുന്നു.
0: അവൾ ഇപ്പോ പിന്നെ ഒരു സ്കാനിങ് സെന്ററിലാണ് ട്രിവാൻഡ്രത്ത്. അതിനിടയ്ക്ക് മിംസ് നെയ്യാറ്റിങ്കര അവിടെയും പോകുന്നുണ്ട്. ഇടയ്ക്ക് KNS വർക്ക് ചെയ്തിരുന്നു. ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അവളുടെ ഹസ്ബൻഡ് അബുദാബിയാണ്. അവളും ഇടയ്ക്കിടയ്ക്ക് അവിടെ ആയിരിക്കും. അവൾക്ക് ആറ്റിങ്ങലാണ് അവിടെ താമസിക്കുന്നത്. 2 മകള് MD കഴിഞ്ഞിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ MD. അവളിപ്പോൾ വർക്ക് ചെയ്യുന്ന ICMR ഡൽഹിയിലാണ്. അവളുടെ ഹസ്ബൻഡ് IAS ഓഫീസറാണ്. മൂത്ത മകളുടെ ഹസ്ബൻഡ് ബിസിനസ്സുകാരനാണ്, MBA ഒക്കെ പാസ്സായിട്ടുള്ള ആളാണ്. മകൻ എൻജിനീയറിങ്ങിന് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവൻ MS എടുക്കാനായിട്ട് അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുക. എനിക്ക് ഞങ്ങളൊരു ബിസിനസ് ഫാമിലിയാണ്. ഞങ്ങളുടെ എൻ്റെ ഫാമിലി
1: മക്കള് അവർ പഠിക്കാൻ പോയി കഴിഞ്ഞാലേ പിന്നെ എൻ്റെ മകളും ഇതേപോലെ തന്നെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല.
0: എനിക്കും പറ്റിയ ഒരവസ്ഥ അങ്ങനെയാണ്. എന്നുവെച്ചാൽ അവിടെ പഠിക്കാൻ വിട്ടു, കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ അവിടെ തന്നെ പ്ലേസ്മെൻ്റ് ആയി, അവിടെ ജോലി ചെയ്യുകയാണ്. മൂത്ത മകൾക്ക് 2 കുട്ടികൾ, ഇളയ മകന് മകൾക്ക് 1 കുട്ടി. മകൻ കല്യാണം കഴിച്ചിട്ടില്ല, അവൻ അമേരിക്കയിൽ ചെന്ന് പെട്ടു അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പം 2000 എൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ പിന്നെ ഞാനും എൻ്റെ അച്ഛനും ഈ മോനും മാത്രമായപ്പോൾ അച്ഛൻ്റെയൊക്കെ നിർബന്ധം കഴിഞ്ഞ 2nd വിവാഹം കഴിച്ചു. അവിടെ സുലേഖ എന്നാണ് അവളുടെ പേര്. അപ്പം ഞങ്ങളുടെ പക്ഷേ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ സഹായിയായിട്ട് എൻ്റെ വീട്ടിലൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബമാണ് എനിക്കുള്ളത്. ഭാര്യ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും എത്താണിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സന്തോഷകരമായ ജീവിതം പോകുന്നു. അതിനകത്തൊക്കെ ഞാൻ വലിയ ഭാഗ്യവാനാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ എന്താ പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം
1: ഏത് കാര്യം പിന്നെ വൈകി വന്നൊരു അംഗീകാരമാണ്.
0: തീർച്ചയായിട്ടും
1: അത് എല്ലാവരും അത് ആ രീതിയിൽ തന്നെയാണ് അത് പിന്നെ പറയുന്നതും. ഇത് എത്രയോ മുമ്പ് വരേണ്ട ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊല്ലത്തെ ജനങ്ങളെല്ലാം അങ്ങേ അറിയുന്ന എല്ലാവരും എടുത്തിട്ടുള്ളത് തന്നെ. ഏതായാലും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സന്തോഷം ഐശ്വര്യം മനസ്സമാധാനം ഉണ്ടാകട്ടെ. കൊല്ലം നഗരത്തെ ഏറ്റവും അതിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ അങ്ങയുടെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുണ്ട്, അതിൽ ഒരുപാട് കൊല്ലത്തുകാരുണ്ട്, അല്ലാത്തവരുണ്ട്, നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ലൈവ് പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നിരവധിയായിട്ടുള്ള സന്ദേശങ്ങളാണ് കിട്ടുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ അമ്മമാർ സഹോദരിമാർ ക്യാൻസർ രോഗികളായിട്ടുള്ളവർ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, രാവിലെ എഴുന്നേറ്റ ഉടനെ റേഡിയോ വെച്ചിട്ട് രാത്രി വരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, മത്സ്യബന്ധനത്തിന് പോകുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരന്മാർ, അവിടെ അവർക്ക് നല്ല റേഞ്ച് കിട്ടും, അവരെല്ലാം ഈ റേഡിയോ ആണ് കേൾക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരോടെല്ലാം അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് ശരിക്കും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ വൈകി വന്ന ഒരു ഭാഗ്യം എന്ന നിലയിൽ മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും ഇതൊരു ദൈവനിശ്ചയമായിട്ടാണ് ഞാൻ കാണുന്നത്. നഗരത്തിലുണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ ഓരോ നിമിഷവും ഞാൻ ചെലവഴിക്കുന്നത്. അതിൽ വേണ്ടത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം, അവരുടെ ഒരു പിന്തുണ. ആ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റു നഗരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു നഗരം എന്നുള്ള ആ പേരുദോഷം മാറ്റി നമുക്ക് കൊല്ലം നഗരം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റാൻ കഴിയും. അതിന് കഴിയും എന്നുള്ളതിന് അവരുടെ എല്ലാവരുടെയും, ഇത് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് ഈ പരിപാടി ശ്രമിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.
1: വളരെ നന്ദി കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസ്. ജനപഥം പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ജനപഥത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് കൊല്ലത്തിന്റെ ആരാധ്യനായ മേയർ ശ്രീ എ കെ ഹഫീസ്. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനപഥം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചി

0: ഇത്തിരി നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സ്വീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. സംഘടിപ്പിച്ച ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം 2026 June 28 വൻ വിജയമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയും ട്രാൻസിറ്റ് പോയിന്റുകൾ വഴിയും പോളിയോ നിർമ്മാർജ്ജന യജ്ഞം വൻ വിജയമായി. ജില്ല നിശ്ചയിച്ച ലക്ഷ്യത്തിന്റെ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം 93

2.2% കൈവരിച്ചു. ജില്ലയുടെ പൊതു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികവും വികസനവും സാധ്യമാക്കുമെന്ന് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് കണക്ട് കുണ്ടറ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടറ പവിത്രം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച MLA മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനവും ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ വനം നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണം സെന്റ് ആഗ്നസ് HS ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യാന്തര ജൂനിയർ ഫുട്ബോൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ കൊല്ലം സ്വദേശിയായ +1 വിദ്യാർത്ഥി, കൊല്ലം ഉളിയക്കോവിൽ സെന്റ് മേരീസ് HSS വിദ്യാർത്ഥിയായ യാവിൻ രഞ്ജിത്താണ് പോർച്ചുഗൽ ഐബർ കപ്പ് പാരീസ് വേൾഡ് ഗെയിംസ് 2026 എന്നിവയിൽ പങ്കെടുക്കുന്നത്. U17 വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഷൈനിംഗ് സ്റ്റാർ എന്ന ഫുട്ബോൾ ക്ലബിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ 2 വർഷത്തെ പോസ്റ്റ് ബേസിക് BSSC നഴ്സിംഗിന് അപേക്ഷ 20 വരെ. PB BSC നഴ്സിംഗ് ഡിഗ്രി 2026 എന്ന വെബ്സൈറ്റ് വഴി July 20 വരെ അപേക്ഷിക്കാം. ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് ഈ പ്രോഗ്രാം വഴി BSSC നഴ്സിംഗ് ബിരുദം നേടാം. ഋഷികേഷ് ആർട്ട് ഗാലറി സംഘടിപ്പിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ഋഷികേഷ് പെയിന്റ് എക്സിബിഷൻ 3rd edition ഉദ്ഘാടനം 4 PM. കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി 5:30 നിറവ് ക്രിയേഷൻ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം കറുത്ത ബൊമ്മക്കുട്ടി അവതരിപ്പിക്കും. സംസ്ഥാനത്ത് July 1 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4. റേഡിയോ സാന്ത്വനം 90.4, ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന്, പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number ഒരിക്കൽ കൂടി 8547944684.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
6: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
9: വിലോ 999.
10: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
11: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
13: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
13: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
13: 9446340979.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
13: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
12: Really, we can grow together.
14: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ, എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ചരിത്രത്തിൽ ഇന്ന് June 29. ബ്രിട്ടനിൽ നിന്ന് സെയ്ഷൽ സ്വതന്ത്രമായതും വാൻകൂവർ ദ്വീപിൽ കൽക്കരി കണ്ടെത്തിയതും അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ 59 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചതുമൊക്കെ ഒരു June 29. June 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 29. ബ്രിട്ടനിൽ നിന്ന് സെയ്ഷൽ സ്വതന്ത്രമായത് 1976 June 29.

0: ആദ്യത്തെ ട്രാൻസ് പസഫിക് വിമാനം പറക്കൽ പൂർത്തിയാക്കിയത് 1927 ജൂൺ 29 കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ നിന്ന് 2400 മൈൽ ആയിരുന്നു ആദ്യ പറക്കൽ. ഇതിനായി 25 മണിക്കൂർ 50 മിനിറ്റാണ് സമയം എടുത്തത്. വാൻകൂവർ ദ്വീപിൽ കൽക്കരി കണ്ടെത്തിയത് 1850 ജൂൺ 29 2019 ജൂൺ 29 കാണാതായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന റീയുണൈറ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയത്. അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ 59 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത് 2020 ജൂൺ 29. പ്രശസ്തമായ ആപ്പായ ടിക്ടോക്കും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ലോക്ഡൌൺ മൂലം പ്രതികൂലമായി ബാധിച്ച ഉപജീവന മാർഗങ്ങൾ പുനരാരംഭിക്കുന്നതിന് തെരുവ് കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ പ്രവർത്തന മൂലധന വായ്പ നൽകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി സ്വനിധി വായ്പ പദ്ധതിയുടെ വെബ് പോർട്ടൽ ആരംഭിച്ചത് 2020 ജൂൺ 29. മുൻ റിസർവ് ബാങ്ക് ഗവർണർ ചക്രവർത്തി രംഗരാജന് ജീവിതകാലത്തെ നേട്ടങ്ങൾക്കായി ഔദ്യോഗിക സ്ഥിതിവിവരക്കണക്കിലെ ആദ്യത്തെ പ്രൊഫസർ പി സി മഹൽനോബിസ് അവാർഡ് നൽകിയത് 2020 ജൂൺ 29. ഇന്ന് സ്റ്റാറ്റിസ്റ്റിക് ദിനം. ജൂൺ 29 ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക് ദിനമായി ആചരിക്കുന്നു. 1893 ഈ ദിവസമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ശാസ്ത്രശാഖയിൽ അദ്വിതീയമായ സംഭാവനകൾ ചെയ്ത മഹൽനോബിസ് ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: Feel the music with Radio Santhanam 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: നമ
1: ഹരി ഓം.
0: വിദ്യകൾ എത്രയുണ്ട്?
1: പല വിദ്യകളുണ്ട് എന്ന് പറയാം.
0: 64 കലകളെ കുറിച്ചും വിദ്യയെ കുറിച്ചും ഒക്കെ പറയും. അങ്ങനെ വിസ്തരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മുണ്ടകോ ഉപനിഷത്ത് പ്രമാണിച്ച് പറയുമ്പോൾ ദ്വേ വിദ്യേ വേദി തവ്യേന, രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? പരാച അപരാച. പരാവിദ്യയും അപരാവിദ്യയും കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടില്ല. ഇത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ എന്തോ കേട്ട പോലെ ഉണ്ടല്ലോ പറയണം.
1: യെസ്,
0: പാരവിദ്യ പരയാപരയോ എന്ന് അറിയില്ല. പക്ഷെ ദ്വേ വിദ്യയെ വേദിതവ്യ, രണ്ട് വിദ്യകൾ ഏതൊക്കെയാണ്? പരാവിദ്യയും അപരാവിദ്യയും. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റീവ് സയൻസ്. മുണ്ടകോപനിഷത്തിൽ പറയുന്നത് ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷാകൽപ്പം വ്യാകരണം ഛന്ദോ നിരുക്തം ജ്യോതിഷം ഇതി എന്നൊക്കെ വേദങ്ങളും വേദ അംഗങ്ങളും ഒക്കെ ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുവരെ ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ ശാസ്ത്രശാഖകളും ഇന്നിപ്പോ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുക. ഇയോളജി വെച്ച് പറയുന്ന ഒക്കെ വിവിധ ശാഖകളാണ്. ബയോളജി, സൈക്കോളജി, ഓഷിയോളജി. അപ്പൊ ഇങ്ങനെ വിവിധ ശാസ്ത്ര ശാഖകൾ, ഈ ശാസ്ത്ര ശാഖകൾക്കൊക്കെ ഒബ്ജക്റ്റീവ് സയൻസ് എന്ന ലേബൽ നൽകാവുന്നതാണ്. ഒബ്ജക്റ്റീവ് സയൻസ് നമ്മിൽ നിന്ന് അന്യമായ ഭൂതപ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന അറിവ്, ഒബ്ജക്റ്റീവ് സയൻസ്. അപരാവിദ്യ ഇനിയോ? തത്ര പരാവിദ്യ എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രമായി അന്യമായിട്ട് ചൂണ്ടിക്കാണിക്കും.

0: തത്ര പരാ യയാ തദക്ഷരം അധിഗമ്യതേ. അത് വളരെ സട്ടിലായിട്ടുള്ള ഒരു അറിവാണ്. എന്താ അറിവിന്റെ പ്രത്യേകത? യയാ യാതൊരറിവ് കൊണ്ടാണോ തത് അക്ഷരം അധിഗമ്യതേ, ആ അക്ഷരത്തെ പ്രാപിക്കാൻ സാധിക്കുക, അനശ്വരമായ തത്വത്തെ അറിയുന്ന വിദ്യ. അവിടെ അറിയുന്ന, അറിയാൻ ഉദ്യമിക്കുന്ന ആളും അത് പങ്കുവെക്കുന്ന ഗുരുവും എല്ലാം തമ്മിലുള്ള ഒരു പാരസ്പര്യം റെലവൻ്റ് ആവുന്നുണ്ട്. കേട്ടില്ലേ? സംഭവിച്ച സദ്ഗുരു ബോധാനന്ദ സ്വാമിജി പറയും, വായു ഒരു ബാഡ് കണ്ടക്ടറാണ് ഇല്ലേ? വൈദ്യുതി പ്രവാഹമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ, കണ്ടക്ടർ. വായു ബാഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വായുവിലൂടെ ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നില്ല പൊതുവെ. പക്ഷേ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഉദാഹരണമായിട്ട് ലൈറ്റ്നിങ് അല്ലേ, അവിടെ ഇലക്ട്രോണുകളുടെ പ്രവാഹം വായുവിൽ സംഭവിക്കുന്നു. അതിനെന്താ കാരണം? വായു അവിടെ അയോണീകരിക്കപ്പെടുന്നു എന്നാണ്. അങ്ങനെ ദോ ഇറ്റ് ഇസ് എ ബാഡ് കണ്ടക്ടർ, ഇറ്റ് ബിക്കംസ് ഗുഡ് കണ്ടക്ടർ. മനസ്സിലാവുന്നില്ലേ? അയോണീകരണം. ഇതുപോലെ ഗുരുവിന് ഇത് പറയാൻ പറ്റില്ല. വിത്മഹ യഥാ ഏതത് അനുശിഷ്യ, അത് ഇതെങ്ങനെയാ പറഞ്ഞ് ഫലിപ്പിക്കണത് എനിക്കറിയില്ല. ഗുരുവിന് ഇത് പറയാൻ പറ്റില്ല. ഹി ഈസ് ഹെൽപ്ലെസ്. ശിഷ്യനാണെങ്കിലോ, ശിഷ്യൻ ഒരു മഗ്ഗും കൊണ്ട് പോയിരിക്കുകയാണ് അല്ലേ. നമുക്ക് മനസ്സിലാക്കാനുള്ള ഉപാധി എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ്. ഇതുകൊണ്ട് ഈ ഓഷ്യൻ ഓഫ് നോളജ്, സാഗര സമാനമായ അറിവ് നേടിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഇപ്പൊ ശിഷ്യനും സാധിക്കില്ല. അതുകൊണ്ട് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി തമാശ കലർത്തി പറയും, ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഇൻസ്റ്റെഡ് ഗോ ആൻഡ് സ്റ്റാൻഡ് അണ്ടർ ഇറ്റ്. ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഗുരുവും ശിഷ്യനും തമ്മിൽ ഈ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും ആ ഒരു ഹൃദയ ഐക്യം കൊണ്ട് ഒരു വശത്ത് ശിഷ്യ യോഗ്യതകൾ, മറുവശത്ത് അപാര കാരുണ്യം, ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അറിവ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. വായു ഗുഡ് കണ്ടക്ടർ ആവുന്നത് പോലെ ഇവിടെ പരാവിദ്യയെ കുറിച്ചുള്ള പരാമർശത്തെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ശങ്കരാചാര്യർ മുണ്ടകോപനിഷത്തില് ഈ ഭാഗത്തിന്റെ ഭാഷ്യത്തിൽ, അതേ നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത്, എന്തു പറ്റി? വേദങ്ങൾ, ഉപനിഷത്തുക്കൾ പരമമായ വിദ്യയെ പങ്കുവെക്കുന്നു. ആ ഉപനിഷത്തുക്കളെ, വേദങ്ങൾ ഉൾപ്പെടെ അപരാവിദ്യയുടെ പട്ടികയിൽ പെടുത്തിയാൽ നിങ്ങൾ ഈ പറയുന്ന പരാവിദ്യ അവൈദികമാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇത് വേദസംബന്ധിയല്ല എന്ന് വരില്ലേ, വേദബാഹ്യമാവില്ലേ എന്ന് ശങ്കരാചാര്യ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. എന്നിട്ട് ശങ്കരാചാര്യ എന്നെ മറുപടി പറയുന്നു. എന്താ മറുപടി? ഇതൊരു പീസ് ഓഫ് നോളജ് എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. കേട്ടില്ലേ? എവിടെയാണോ ശിഷ്യൻ ശിഷ്യ മനസ്സിന്റെ എല്ലാ പരിമിതികളെയും അതിലംഘിക്കുന്നത്, എവിടെയാണോ ഗുരു വാക്കിനെ കൊണ്ട് പറയാൻ പറ്റാത്തതിനെ തികച്ചും മൗന ധ്യാന ധന്യമായ ഒരു ഭാവത്തിൽ പങ്കുവെക്കുന്നത്, അവിടെ സംഭവിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത് രാജവിദ്യയാണ്, സബ്ജക്റ്റീവ് സയൻസ്, വിദ്യകളുടെ രാജാവ്. രാജവിദ്യ രാജഗുഹ്യം, ടോപ്പ് മോസ്റ്റ് സീക്രട്ട്. എങ്ങനെയാണ് രഹസ്യമാണ് എന്ന പ്രയോഗത്തെ മനസ്സിലാക്കേണ്ടത്? അധികാരി ബുദ്ധി ഗോചരം എന്ന നിലയിലാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുന്നില്ല സ്വാമി, മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എന്താ പറഞ്ഞത്? അധികാരി ബുദ്ധി ഗോചരം. അത് എന്തുട്ട സംഭവം? വളരെ പ്രിയങ്കരമായി തോന്നിയ ഒരു ഉദാഹരണം ആവർത്തിക്കട്ടെ, ഈ ഒരു കാര്യം ബോധ്യമാകുന്നതിന് നല്ല ഉദാഹരണം. എന്താ ഉദാഹരണം? ഒരു ഇരുമ്പാണി യാത്രാമധ്യേ തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. ഇരുമ്പാണിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരായിരുന്നു? മണ്ണാങ്കട്ടയും, നിങ്ങൾക്കറിയാം കഥ, മണ്ണാങ്കട്ടയും കരിയിലയും. അവരൊന്നിച്ച് പല യാത്രകളും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇത് അവര് കാശിക്ക് പോകുന്നതിന് മുമ്പാട്ടോ. കാശിക്ക് പോയതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടോ? അത് ഒടുക്കത്തെ യാത്രയായിരുന്നു. കാരണം എന്താണ്? കാറ്റും മഴയും ഒന്നിച്ചു വന്നു. അതുവരെ അവര് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ കണ്ടക്ട് ചെയ്ത യാത്രകളിൽ ഒരു യാത്രയിൽ വെച്ചാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇരുമ്പാണിയെ കാണാനിടയായത്. ഓക്കെ, ഇരുമ്പാണി പറഞ്ഞു, ആഹാ, നിങ്ങൾ എങ്ങോട്ടേക്കാ? ഞങ്ങളിങ്ങനെ വെറുതെ ഇറങ്ങിയതാ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നയിടത്ത് പോയിരുന്നൊക്കെ യാത്രാ വിവരണമൊക്കെ ഉണ്ടായി. നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. എവിടെയാ? അതിന്റെ ഡീറ്റെയിൽസ് ലാൻഡ്മാർക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു ഇരുമ്പാണി. ഞാനിപ്പോ അവിടെ നിന്ന് വരിക. ഓ, എന്തൊരനുഭവാന്നറിയാമോ? നമ്മളങ്ങനെ കയറി ചെല്ലുമ്പളേക്കും കപേന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും. കേട്ടില്ലേ, ഈ ഒരു ആലിംഗനം ആർക്കാ ആഗ്രഹമില്ലാത്തതെന്ന് ചോദിക്കുക. ആലിംഗനം അത് അർഹതപ്പെട്ടിടത്തുനിന്ന് സാംസ്കാരികമായി കിട്ടുമ്പോൾ ഒരുപാട് ഉപകാരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അച്ഛനമ്മമാർ അതിന്റെ ഒരു ഗുണവിശേഷം മനസ്സിലാക്കി കുട്ടികളെ നന്നായി അനുഗ്രഹിക്കണം, അവരെ ആലിംഗനം ചെയ്യണം. കേട്ടില്ലേ, ആലിംഗനം. ഇരുമ്പാണി ഇത് പറഞ്ഞപ്പോ മണ്ണാങ്കട്ടയ്ക്കും കരിയിലയ്ക്കും വളരെ എക്സൈറ്റ്മെന്റ് തോന്നിയില്ല. ആ ശരി, പോവാം. അങ്ങനെ ഇവര് രണ്ടുപേരും ആണി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ചെന്നു സ്പോട്ടിലെത്തി. ഒരു കെട്ടിപ്പിടുത്തില്ല. കേട്ടില്ലേ, ഇവര് പരസ്പരം കെട്ടിപ്പിടിച്ചു, എന്നിട്ട് സമാധാനിച്ചു. ആണിയോട് കുറച്ചൊരു ദേഷ്യം തോന്നായില്ല, കാരണം കഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ടും ഫലമില്ലാതായി പോയി. തിരിച്ചിറങ്ങി വരുമ്പോ ആണിക്ക് ഒന്നുകൂടി ആ ആലിംഗന നിർവൃതി നുകരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. സംഗതി മനസ്സിലായോ? അപ്പൊ ആണി ആലിംഗന നിർവൃതി നുകർന്ന ശേഷമാണ് പോകുന്നത്. അപ്പോഴാണ് കരിയിലെയും മണ്ണാങ്കട്ടയും കൂട്ടുകാരെ കണ്ടത്. അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് പോവുകയായിരുന്നു. കുറച്ചു ദൂരം പോയപ്പോ ആണിക്ക് തോന്നി ഒന്നുകൂടി പോണം. അങ്ങനെ ആണി തിരിച്ചു വന്ന വഴിയിൽ വെച്ചൊക്കെ കണ്ടു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ആണി വളരെ എക്സൈറ്റ്മെന്റോടുകൂടി, ഇങ്ങനെ പറ്റിക്കരുത്, ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞു പറ്റിച്ചു. ഇങ്ങനെ പറ്റിക്കരുത്. എന്തു പറ്റി? അവിടെ കെട്ടിപ്പിടുത്തോ ഇല്ല, ഒരു കുന്തോ ഇല്ല. ആണിക്ക് തോന്നി തന്നെ ഒന്ന് കളിയാക്കിയതാണ് കുന്തം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ വരൂ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ പോയി വന്നതല്ലേ, പിന്നെ എത്ര പെട്ടെന്ന് എന്താ ഒരു വ്യത്യാസം ഉണ്ടാവാൻ. ഇങ്ങനെ ഒരു മൂന്ന് പേരും കൂടി വീണ്ടും കയറി ചെല്ലാണ്. അങ്ങനെ കയറി ചെന്നതിന്റെ ഉയരത്തിൽ എത്താറാവുമ്പോഴേക്ക് ആണിട്ടമേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടുത്തത്തിന് വിധേയമായിരിക്കുന്നു. മണ്ണാങ്കട്ടയും കരിയിലേയും അത് കണ്ടിരിക്കുക എന്നല്ലാതെ അവർക്ക് ഇതിന്റെ ഒരു നിർവൃതി ഒന്നും നുകരാൻ സാധിക്കുന്നില്ല. സംഗതി നിങ്ങൾക്ക് പിടികിട്ടിയോ? എവിടെ, അതൊരു കാന്തമായിരുന്നു. കേട്ടില്ലേ, എന്താ കാന്തത്തിന്റെ പ്രത്യേകത? ആണിക്ക് മനസ്സിലാവൂ, മണ്ണാങ്കട്ട അതിലേക്ക് അട്രാക്റ്റഡ് ആവില്ല, കരിയില അതിലേക്ക് അട്രാക്റ്റഡ് ആവില്ല. റൈറ്റ്? അധികാരി ബുദ്ധിഗോചരം. കാന്തത്തിന്റെ കാന്തശക്തി രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ മണ്ണാങ്കട്ടയ്ക്കും കരിയിലയ്ക്കും മനസ്സിലാവില്ല എന്നാണ് അർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ? അല്ലാതെ മൈക്ക് കെട്ടി പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്നല്ല, പറഞ്ഞിട്ടും ഫലമുണ്ടാവില്ല. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏ മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി.
0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്.

0: ണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ എംപി പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ ആഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും ഏഴര പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കു പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തനം.

0: മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം ടിവി പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം.
3: യു ആർ നൌ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.
4: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495249394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495249394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അന്താരാഷ്ട്ര യോഗാവാരത്തോടനുബന്ധിച്ചുള്ള റേഡിയോ റിപ്പോർട്ട്. ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകിയ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് യോഗ. യോഗ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യം നൽകുന്നു. എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നു. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. തുടർന്ന് ഐക്യരാഷ്ട്രസഭ 2015 June 21 ആദ്യത്തെ യോഗ ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര യോഗവാരത്തോടനുബന്ധിച്ച് നടന്ന സില്ലാ സൈനിക ബോർഡ് നടത്തിയ യോഗ ദിന പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് യോഗ വിദഗ്ധൻ ഡോക്ടർ ബിജു ഗോപാലകൃഷ്ണപിള്ളയുടെ വാക്കുകളിലേക്ക്.
2: യോഗ ഒരു വ്യായാമം മാത്രമല്ല, അത് മനസ്സിന്റെ കൂടെ എക്സസൈസ് ആണ്. ദി അവയർനെസ് ഈസ് യോഗ, ബോധതലങ്ങളാണ്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, രസകരമായ ചോദ്യമാണ്, നമുക്കൊരു ഇന്ററാക്ഷൻ ആണ്. ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ദാറ്റ് ക്വസ്റ്റ്യൻ, ഇന്റർ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? മനസ്സാണ്. മാഡത്തിന്റെ കൈ മനസ്സാണ്. മറ്റൊരു ഉത്തരം പറയാമോ? ഏറ്റവും അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഇതിന്റെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഹോർമുസ് കടൽ എടുക്കാം, ഇഷ്ടംപോലെ ഈ ഓയിലൊക്കെ വരുന്നുണ്ടോ? ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാഡം പറഞ്ഞു മനസ്സ്. പിന്നീട് ഉത്തരം പറയാമോ? വീട്. ഓക്കെ, സാറിന്റെ കൈയുടെ മേജസ് അവനൊരു കൈയുടെ. സോ ഇനോ ഏറ്റവും സമ്പന്നമായ സ്ഥലം അക്കോർഡിംഗ് ടു ടോഡ് ഹെൻറി ഡൈ എംപ്റ്റി എന്ന ബുക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സമ്പന്നമായ സ്ഥലം ശ്മശാനങ്ങളാണ്. ശ്മശാനം കോളയത്തോട് ശ്മശാനമാണ് ഏറ്റവും സമ്പന്നമായ സ്ഥലം. എന്തുകൊണ്ടാണ്? ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബിക്കോസ് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ടല്ലോ, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കില്ലേ? ഈ ആഗ്രഹങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാതെ അവസാനം പോയി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ ചെന്നാൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണും, ഒത്തിരി ചിന്തകൾ കാണും, ഒന്നും നടപ്പിലാക്കുന്നില്ല. പക്ഷെ നടപ്പിലാക്കുന്ന ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്ന മനോഹരമായ മനസ്സിന്റെ ഉടമകളാക്കി മാറ്റാൻ യോഗ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കില്ല, നമ്മുടെ മക്കളെ പറ്റിയൊക്കെ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന മനസ്സിന്റെ ശക്തമായ നിലവാരത്തിലേക്ക് നമുക്ക് പോകാം. നൗ ലെറ്റ്സ് ഹാവ് എ ലിറ്റിൽ എക്സസൈസ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. കം ഓൺ, സ്റ്റാൻഡ് അപ്പ്. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ്, സ്വസ്ഥ ശരീരമേയും സ്വസ്ഥമെന്ന് ലളിതമായി സ്വസ്ഥമായ ശരീരത്തിലാണ്, ആരോഗ്യമുള്ള ശരീരമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തെ മോട്ടോ എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് ആണ്. അപ്പൊ സാറിന് ഇപ്പം എത്ര വയസ്സാണ്? അപ്പൊ 50+ ആണ് സാർ. അപ്പൊ സാറിനെ കണ്ടൊരു 35-30 ആണ്. സാറിന് നല്ലൊരു കൈ ആരോഗ്യം സംരക്ഷിക്കുകയാണ്. അപ്പൊ സാറിന്റെ ഉദ്ദേശിച്ചാണ് ഹെൽത്തി ഏജിങ്. യോഗ ഈസ് രാജകീയമായ ജീവിതമാണ്, രാജകീയമായ മരണമാണ്. അപ്പൊ ആരോഗ്യമുള്ള ഹെൽത്തി ഏജ് പ്രോസം അവർ പറഞ്ഞിരിക്കും ആണ്. അപ്പൊ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആരോഗ്യത്തോടെ ജീവിക്കുക, ആരോഗ്യത്തോടെ ഇവിടുന്ന് വിട്ടുപോകുക.
1: സർ നമസ്കാരം. സർ ഇപ്പോൾ സില്ലാ സൈനിക ബോർഡിന്റെ

0: യോഗ ഇന്റർനാഷണൽ യോഗ ഡേയുടെ കോർഡിനേറ്ററാണ്. അപ്പൊ സാറിന് ഇന്നത്തെ ഈ ഇന്റർനാഷണൽ യോഗ ഡേയോടനുബന്ധിച്ച് റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കളോട് സാർ എന്താണ് പറയാനുള്ളത്?
1: നമസ്കാരം, എൻ്റെ പേര് അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ. ഞാൻ മുൻ പൂർവ്വ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പം റെയിൽവേ ബോർഡ് മെമ്പറാണ്, ZRUCC മെമ്പർ, സദേൺ റെയിൽവേയുടെ. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് ഇവിടുത്തെ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറായ വിങ്കമ്മാടൻ സന്തോഷ് സാറ് എനിക്ക് തന്നു. അതിൻ്റെ ഇതിൽ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്കിപ്പം ഫീൽ ചെയ്യുന്നത്. കാരണം അത്ര മനോഹരമായിട്ട് ഈ പറയുന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടാതെ ഈ സൈനികരായിട്ടുള്ളവരും അവരുടെ കുടുംബവുമായിട്ടാണ് ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കാൻ വന്നത്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും ആയുസ്സും സന്തോഷവും ഉണ്ടാകുന്ന ഒരു ദിവസമായി ഇന്ന് മാറുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്.
0: അപ്പോൾ ഈ സൈനികരാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ആൾക്കാരും അല്ലേ? ഇപ്പോൾ ഈ സൈനികരുടെ ജീവിതത്തിൽ യോഗയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്?
1: സൈനികർ ഇവിടെ വന്നിരിക്കുന്ന സൈനികർ അവരുടെ കുടുംബമാണ്. സത്യം പറഞ്ഞാൽ സൈനികരെ പോലെ തന്നെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ആൾക്കാരാണ് അവരുടെ കുടുംബങ്ങൾ. കാരണം അവർ ഓരോ ഡ്യൂട്ടിക്കായാലും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴായാലും അതിൻ്റെ ടെൻഷൻ അവരുടെ വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്കും മക്കൾമാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷത്തെയും ശാരീരികമായിട്ടുള്ള വെൽബീങ്, ശാരീരിക ആരോഗ്യത്തെയും നിലനിർത്താൻ യോഗ സഹായിക്കുന്നു. മറ്റുള്ള എക്സസൈസ് മുറകൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ യോഗ എന്ന് പറയുന്നത് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെയും ഒരു ലൈനിലെത്തിക്കുകയും അത് നല്ല ആരോഗ്യമായി ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിധിയാണ് യോഗ എന്ന് പറയുന്നത്.
0: അപ്പോൾ സാർ, ഇപ്പോൾ ഈ ഒരു യോഗ പരിശീലനം സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മുൻ സൈനികർക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും യോഗകൾ അല്ലെങ്കിൽ യോഗ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോ?
1: പണ്ട് നമ്മുടെയൊക്കെ ഈ ബ്രിട്ടീഷുകാർ കടം തന്നിട്ട് പോയ ഒരു പ്രക്രിയയായിരുന്നു നമ്മുടെ പട്ടാളത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫിസിക്കൽ എക്സസൈസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കായി കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മുടെ എയർഫോഴ്സിൻ്റെ, ആർമിയുടെ, നേവിയിലെ അല്ലെങ്കിൽ മറ്റ് സൈനികരെ എല്ലാവരുടെയും ഇതിൽ യോഗ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. ഇപ്പം വയ്യക്കൊണ്ട് എല്ലായിടത്തും യോഗ. ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്നതിലൂടെ യോഗയുടെ പ്രാധാന്യത്തെയും യോഗയുടെ റെലവൻസിനെയും ജനങ്ങളുടെ മുമ്പിലെത്തിക്കുകയും അത് പട്ടാളക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പട്ടാള മേധാവികൾ അതിനെ എല്ലാ സൈനികർക്കും കിട്ടുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആയുർവേദവും യോഗയും പട്ടാളത്തിൻ്റെ, പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം വന്ന കാലഘട്ടത്തിലും എക്സസൈസും ഈ അലോപ്പതിയും മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് യോഗയും ആയുർവേദവും പട്ടാളക്കാരുടെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു.
0: താങ്ക് യു സാർ.
1: നന്ദി. റേഡിയോ സാന്ത്വനം 90.4 FM ഞങ്ങളുടെ ഈ പരിപാടി കവർ ചെയ്യാൻ വന്നതിലും ഞങ്ങളുടെ ഈ പറയുന്ന ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈ എടുത്തതിനും നന്ദി അറിയിക്കുന്നു.
2: ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജില്ലാ സൈനിക ക്ഷേമ വകുപ്പിൻ്റെ പ്രത്യേക യോഗ ദിനത്തിലുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ജില്ലാ സൈനിക ക്ഷേമ വകുപ്പിലെ നിലവിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള സന്തോഷ് സാറാണ്. അപ്പോൾ സാറിനൊക്കെയുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ചെല്ലാം. സാർ, നമുക്കറിയാം സാറ് യോഗയൊക്കെ എപ്പോഴും ചെയ്യുന്ന ആളാണോ?
3: ഞാൻ വർഷങ്ങളായിട്ട് യോഗ എയർഫോഴ്സിൽ ഇരുന്നപ്പോഴും ഞാൻ എയർഫോഴ്സിൻ്റെ ഓഫീസറായിരുന്നു. അപ്പോഴും യോഗ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു ഇതിനു വേണ്ടിയിട്ട്, ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട്, മനസ്സിൻ്റെ ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്.
2: അതെ, ഈ നമ്മൾ ഈ ജോലിയിൽ കയറിയതിന് ശേഷമാണ് ഈ യോഗയൊക്കെ തുടങ്ങിയത്?
3: അല്ല, സർവീസിലിരുന്നപ്പോഴും യോഗ ഞാനും എൻ്റെ വൈഫും എല്ലാം യോഗ, എയർഫോഴ്സ് സ്റ്റേഷനുകളിലൊക്കെ യോഗ നമ്മുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ജീവിത ഇതിൻ്റെ ഉദ്യോഗത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് യോഗ ചെയ്യാറുണ്ട്.
2: ഓക്കെ, അപ്പോൾ സാറിന് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മുമ്പ് നമ്മൾ യോഗ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അത് എങ്ങനെയാണ് സാറിന് അത് ഫീൽ ചെയ്യുന്നത്?
3: കാരണം ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒത്തിരി ടെൻഷനുള്ള ഓഫീസേഴ്സാണ്. അപ്പം ജീവിതത്തിൽ ഒത്തിരി ടെൻഷനുള്ളതാണ് ഒരു ദിവസം. അപ്പം യോഗ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനെ ഒത്തിരി ഫ്രീ ആക്കാം, മനസ്സിനെ ഫ്രീ ആക്കുന്നത് കൊണ്ട് ആണ് പ്രത്യേകിച്ച്. പിന്നെ അതോടൊപ്പം തന്നെ യോഗ എന്ന് പറയുന്നത് ഒരു കായിക വിനോദം കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഫിറ്റ്നസ്, അതൊരു ക്യൂറിംഗ് ആണ്, പല രോഗങ്ങളെയും മാറ്റി തീർത്താം. അങ്ങനെയുള്ള നല്ല ഒരു ദിവസം നല്ലതായിട്ട് തുടങ്ങണമെങ്കിൽ രാവിലെ യോഗ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
2: അതെ സാർ, അപ്പോൾ ഇങ്ങനെ പല രോഗങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാടുള്ള കാലമാണ് ഇന്ന്. നമുക്ക് പലതും നമ്മളിപ്പോൾ കേട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്രമാത്രം യോഗ പങ്കുവഹിക്കുന്നു അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട്?
3: യോഗ മെയിനായിട്ട് ബ്രീത്തിങ്ങുമായിട്ട് കൺസേൺ ചെയ്ത ഒരു എക്സസൈസ് ആയതിനാൽ ഇപ്പോൾ പ്രായമായി കഴിയുമ്പോൾ കൂടുതലും ആൾക്കാർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വയറ് സംബന്ധമായ അസുഖങ്ങൾ. അപ്പോൾ അത് ഒരു ലെവൽ വരെ, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ് ആണ്. ഇത് ഇരുന്നും നിന്നും ഒക്കെയുള്ള ചെറിയ തോതിലുള്ള എക്സസൈസ് ആയതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നു. ഇത് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഈ ജീവിതശൈലി. പിന്നെ ഇതിനകത്ത് പറയുന്ന ചില ഫുഡ് ഏതൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്, അതും ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ്. കൂടുതലും വെജിറ്റേറിയൻ ഫുഡുകൾ ആണ് യോഗ ഡെയിലി ചെയ്യുന്നത്. ചെയ്യുന്നവർ പ്രിഫർ ചെയ്യുന്നത്. വിചാരിച്ച് നോൺ വെജ് കഴിക്കാറുണ്ട്. അപ്പോൾ അത് ആ സമയങ്ങൾ എല്ലാ യോഗയുടെ ഒരു പാർട്ടായിട്ട് വരുമ്പോഴും അങ്ങനെയുള്ള ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും ഒരു ലെവൽ വരെ നമുക്ക് മുക്തി നേടാൻ.
2: അപ്പോൾ എന്തെങ്കിലും പുതിയ പ്രോഗ്രാം ഇപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും യോഗ ഡേ ആയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ?
3: ഇപ്പം ഞങ്ങൾ ഇത് ഇപ്പം ഇവിടെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഹെഡ് കൂടിയായ ഡോക്ടർ ബിജുവാണ്. പുള്ളി പല ജില്ലകളിലെയും പല ഓഫീസുകളിലെയും വില്ലേജ് ഓഫീസറൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള ഈ യോഗയിൽ ഡോക്ടറേറ്റുള്ളതാണ്. പുള്ളിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ഒരു പരിപാടിയിലാണ്. ജില്ലാ സൈനിക ക്ഷേമത്തിൻ്റെ വകുപ്പിൽ സൈനികർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം ഇനിയും ഓൺലൈനായിട്ട് പുള്ളി കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്.
4: നമസ്കാരം, ഞാൻ ജനറൽ സി എസ് നായർ, ആർമിയുടെ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറലായിട്ട് റിട്ടയർ ചെയ്തു 11 വർഷം മുമ്പ്. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ യോഗ ഡേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അഭിമാനകരമായ ആർഷഭാരതത്തിൻ്റെ പൗരാണിക വിജ്ഞാന ശാഖയെ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി 2014 ജൂൺ 21 നിർദ്ദേശിച്ചനുസരിച്ച് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് അംഗീകരിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇത് 12-ാമത്തെ വർഷമാണ്. കൊല്ലത്തെ ജില്ലാ സൈനിക് ബോർഡ് സ്വാന്തനം റേഡിയോയുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൊല്ലം കച്ചേരി UP സ്കൂളിൽ ഓർഗനൈസ് ചെയ്തു. വളരെ നല്ല കാര്യം, നല്ല പാർട്ടിസിപ്പേഷനായിരുന്നു. യോഗ ഗുരു ഡോക്ടർ ബിജു ഗോപാലകൃഷ്ണപിള്ളയാണ് ഈ യോഗ ക്ലാസ് നടത്തിയത്. എന്തായാലും വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ വർഷവും ഈ അഭിമാനകരമായ പ്രോജക്റ്റ് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ജയ് ഹിന്ദ്.
2: താങ്ക് യു സർ. നമസ്കാരം മാം. അപ്പം നമ്മൾ ഈ യോഗ ഡേയിൽ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്?
5: എൻ്റെ പേര് ബിന്ദു അരവിന്ദ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുൻപ് യോഗ ചെയ്യുമായിരുന്നു. ഞാനൊരു ടീച്ചറായിരുന്നു. ഈ മെയ് 30 റിട്ടയർഡായി. ഞാൻ മുമ്പ് യോഗ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറേ നാൾ ഒരു 10-15 വർഷമായിട്ട് ബ്രേക്കായി. യോഗ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെയേറെ ആഹ്ലാദവും നമുക്കൊരു നല്ലൊരു മാനസികാരോഗ്യവും നൽകും. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യാതിരുന്ന യോഗ ഇനി വീണ്ടും പുനരാരംഭിക്കാനായിട്ട് ഇന്നത്തെ ഈ യോഗ ഡേയിലെ ഈ വന്ന മീറ്റിംഗ് വളരെ ഉപകാരപ്പെട്ടു.
2: നമസ്കാരം ടീച്ചർ, പേരെന്ന് പറയാം ഷിബിൻ. ഓക്കെ, ഈ യോഗ ദിനത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു? നമ്മൾ നോർമൽ യോഗ ചെയ്യുന്ന രീതിയിൽ ഇവിടെ മാജിക് ഉണ്ടായിരുന്നു, നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്?
6: നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് യോഗയുടെ കൂടെ തന്നെ മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേക്ക്, മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ റിലാക്സ് ആവും. ഇതിപ്പം ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ റിലാക്സ് ആയി, നല്ലപോലെ റിലാക്സ് ആയി. പിന്നെ എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നു, മാജിക്കും കൂടെ ആയതുകൊണ്ട്.
2: യോഗ ചെയ്യുന്ന ആളാണോ?
6: അതെ, യോഗ ചെയ്യാറുണ്ട്, സൂംബ ഡാൻസ് ചെയ്യാറുണ്ട്.
2: ഇങ്ങനെ സ്കൂളിൽ ഇപ്പോൾ സൂംബ ഡാൻസ് ഉണ്ടല്ലേ?
6: സ്കൂളിലും ഉണ്ട്, അല്ലാതെ നമ്മൾ വീട്ടിലെ സമയം കിട്ടുമ്പോൾ വൈകുന്നേരം, രാവിലെ ചിലപ്പോൾ സമയം കിട്ടാറില്ല, വൈകുന്നേരമൊക്കെ.
2: കുട്ടികളോടൊക്കെ പറയുമോ യോഗയൊക്കെ ചെയ്യണം എന്ന്?
6: തീർച്ചയായിട്ടും പറയും.
2: ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.
6: ഓക്കെ, താങ്ക് യു.
2: നമസ്കാരം.
7: നമസ്കാരം. നമസ്കാരം.
2: പേരെന്ന് പറയോ?
7: ദേവിക കമലം.
2: എങ്ങനെ ഉണ്ടായിരുന്നു, നീ എത്ര വയസ്സുണ്ട്?
7: എനിക്ക് 68.
2: ആഹാ, പക്ഷെ നല്ല ചെറുപ്പത്തിൽ വന്ന യോഗയൊക്കെ ചെയ്യുന്നു ഇവിടെ.
7: അങ്ങനൊന്നുമില്ല.
2: എത്ര വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്?
7: വർഷങ്ങളൊന്നും അല്ല, 3-4 മാസമായുള്ളു.
2: എങ്ങനെയുണ്ട്, ചെയ്തിട്ട് എങ്ങനെയുണ്ട്?
7: ചെയ്തിട്ട് വ്യത്യാസമുണ്ട്.
2: വ്യത്യാസമുണ്ട്.
7: എൻ്റെ വണ്ണത്തിനൊക്കെ കുറച്ച് വ്യത്യാസം വന്നു. അതിനനുസരിച്ച് ശരീരത്തിനുള്ള ഒരു മാറ്റങ്ങൾ ഒരുപാടുണ്ട്.
2: അപ്പൊ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? എവിടെ എവിടെയെങ്കിലും പോയി പഠിക്കുവാണോ അതോ?
7: അവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലില്, ഹോമിയോ ഹോസ്പിറ്റലില് ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ പോവാൻ.
2: അപ്പോ അവിടെ പോയി ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ ബിജു സാറിന്റെ ഒരു എന്താ ഒരു മ്യൂസിക്
7: ആദ്യം തുടങ്ങിയത് പുള്ളി.
2: അതെ. അപ്പൊ അവിടെ ഇവിടെ പറയുമ്പോ മ്യൂസിക് ഉണ്ടായിരുന്നു?
7: ഒരു മ്യൂസിക് ഇല്ല, പുള്ളി നമ്പർ പറയും, അത്രേ ഉള്ളൂ.
2: അതെ. അപ്പൊ ഇവിടെ വേറൊരു എക്സ്പീരിയൻസ്
7: അല്ലാണ്ട്?
2: അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു?
7: അത് ഇഷ്ടപ്പെട്ടു.
2: ഇഷ്ടപ്പെട്ടു.
0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര യോഗാ വാരത്തോടനുബന്ധിച്ചുള്ള റേഡിയോ റിപ്പോർട്ട്.
8: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരം.

0: മനോഹരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻറി പുരസ്കാരോധരി ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരുരാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കും രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസിൽ എത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. Track 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
3: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves and they represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് 5 മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കർ ആണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA മാരുടെ എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലി യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ്ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൾ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കും.

0: സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20-ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ പി കെ മിശ്ര പറഞ്ഞു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: അബ്ദുൾ റസാഖ് ഗുർന എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
3: അധിനിവേശത്തിന് ഇരകളാകുന്ന മനുഷ്യരുടെ യാതനകൾ ഇന്നും തുടരുകയാണ്. കുടിയേറ്റവും അഭയാർത്ഥിത്വവും പലായനവും അഭംഗുരം തുടരുന്നു. അടിമകളാക്കപ്പെടുന്ന മനുഷ്യരുടെ നിലവിളികൾ ഉയരുന്നു. ചരിത്രത്തിന്റെ ക്രൂരമായ കൊളോണിയൽ അധിനിവേശങ്ങൾക്ക് ഇരയായ കറുത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അസമത്വം ഛിന്നഭിന്നമാക്കിയ ആഫ്രിക്കൻ ജനതയുടെ കഥ പറയുന്ന ഒരു
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘം മൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് നാം ഏറെ ഇഷ്ടപ്പെടുന്ന ശബ്ദമാധുര്യം KS ചിത്ര ആലപിച്ച ഹിന്ദി ഗാനങ്ങളാണ്. മലയാളി ഉള്ളിടത്തോളം മറക്കാത്ത ഒരു പേരാണ് KS ചിത്ര. ഏതൊരു വികാരവും അത്രയേറെ തന്മയത്വത്തോടെ ആ ശബ്ദത്തിന് വഴങ്ങിയിരുന്നു. നമുക്ക് ആസ്വദിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മ നമുക്ക് സമ്മാനിച്ച ആ സുന്ദര ഗാനങ്ങൾ.

വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, അസമീസ്, തുളു തുടങ്ങി വിവിധ ഭാഷകളിലായി 25,000-ലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും 7,000-ത്തോളം പാട്ടുകൾ അല്ലാതെയും ചിത്രാമ്മ പാടിയിട്ടുണ്ട്.

ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗന്ധർവ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1963 ജൂലൈ 27 സംഗീതജ്ഞനും അധ്യാപകനുമായ കരമല കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും രണ്ടാമത്തെ മകളായിട്ടാണ് ചിത്രാമ്മയുടെ ജനനം. സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ചിത്രാമ്മയുടെ സംഗീതത്തിലുള്ള താല്പര്യം കണ്ടെത്തിയത് പിതാവ് കൃഷ്ണൻ നായരായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു സംഗീതത്തിൽ ആദ്യ ഗുരുവും. പിന്നീട് ഡോക്ടർ K ഓമനക്കുട്ടിയുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ചു.

Feel the music with Radio Santhvanam 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെ പ്രിയ ഗായിക ചിന്നക്കുയിലിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ചിത്രാമയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ വിശേഷണങ്ങളാണ്. തമിഴ്നാട്ടിൽ ചിന്നക്കുയിലാണെങ്കിൽ കർണാടകയിൽ കന്നഡ കോകിലെ, തെലങ്കാനയിൽ സംഗീത സരസ്വതി, ദക്ഷിണേന്ത്യയിൽ വാനമ്പാടി, ഉത്തരേന്ത്യയിൽ പിയാ ബസന്തി, അങ്ങനെ പോകുന്നു ആ വിശേഷണങ്ങൾ. ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസ് ആണെങ്കിൽ ഗന്ധർവ ഗായിക കെ എസ് ചിത്രയാണ്. 1979 എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന ഗാനം ആദ്യമായി പാടി. എന്നാൽ പുറത്തിറങ്ങിയ ആദ്യ ഗാനം നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലേതായിരുന്നു.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശബ്ദ സൗകുമാര്യം കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. എത്രയോ കാലമായി ആ ശബ്ദം നമ്മോടൊപ്പമുണ്ട്. ഇന്നും ആ ശബ്ദ മാധുര്യത്തിന് യൗവനം തന്നെയാണ്. ദേശകാല ഭാഷാഭേദമന്യേ എത്രയോ ആസ്വാദക ഹൃദയങ്ങൾ ആ ശബ്ദത്തെ തങ്ങളോട് ചേർത്ത് വെച്ചു.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മലയാളികളുടെ പ്രിയ വാനമ്പാടി KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഭാഷയും ഭാവവും ഒഴുക്കും കൊണ്ട് ആ ഗാനങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രിയപ്പെട്ടതായി. ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിച്ച ശബ്ദമായിരുന്നു ചിത്രാമ്മയുടേത്. ലതാ മങ്കേഷ്കറിന് ശേഷം ലണ്ടനിലെ പ്രശസ്തമായ റോയൽ ആൽബർട്ട് ഹാളിൽ പാടിയ രണ്ടാമത്തെ ഇന്ത്യൻ ഗായികയാണ് KS ചിത്ര.

തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയായും ചിന്നക്കുയിലായും ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി പങ്കുവച്ചത്. എത്ര എത്ര ഗാനങ്ങളാണ് ആ ശബ്ദ മാധുര്യയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്. ബോംബെ സിനിമയിലെ കണ്ണാളനെ എന്ന് തുടങ്ങുന്ന ചിത്രാമ്മ പാടിയ ഗാനം, ഗാർഡിയൻ പത്രം തയ്യാറാക്കിയ എല്ലാവരും മരിക്കുന്നതിന് മുൻപ് കേൾക്കേണ്ട 1000 ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടിയ വനിതകളിൽ ഒരാൾ കൂടിയാണ് KS ചിത്ര. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക സർക്കാരുകളുടെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ ഈ പ്രതിഭ നേടിയിട്ടുണ്ട്. 2005 പത്മശ്രീയും 2001 പത്മഭൂഷണും നൽകി രാജ്യം ഈ കലാകാരിയെ ആദരിക്കുകയുണ്ടായി. ജനഹൃദയങ്ങളിൽ നിലയ്ക്കാത്ത സ്പന്ദനമായി ഇന്നും ആ ശബ്ദം തുടർന്നുകൊണ്ട്

ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലി ടി കെ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം

0: मुझे शर्म आती है।
1: देखो तुम नहीं कहोगी तो मेरी जान निकल जाएगी।

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM.

0: FML ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സബിത കാക്കനാടൻ.
1: നമസ്കാരം കൂട്ടുകാരെ, കഥയരങ്ങിലേക്ക് സ്വാഗതം. കൂട്ടുകാർ, ബാലികേറാമല എന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം അറിയാമോ? അസാധ്യമായതെന്നോ ചെയ്യാൻ കഴിയാത്തതെന്നോ ആണ് ആ ശൈലിയുടെ അർത്ഥം. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. കിഷ്കിന്ധയിലെ വാനര രാജാക്കന്മാരായിരുന്നു സഹോദരന്മാരായ ബാലിയും സുഗ്രീവനും. രണ്ടുപേരും പച്ചിലയും കത്രികയും പോലെ നല്ല യോജിപ്പുലമായിരുന്നു. പണ്ട് ദുന്ദുഭി എന്നു പേരായ ഭയങ്കരനായ ഒരു അസുരനുണ്ടായിരുന്നു. ആ അസുരൻ മഹിഷരൂപിയായിരുന്നു. മഹിഷ എന്താണെന്നറിയാമല്ലോ? പോത്ത്, പോത്തിൻ്റെ രൂപം. കൈലാസ ശൃംഗം പോലെ ശോഭിച്ചിരുന്നുവെന്നും 1000 ആനകളുടെ ശക്തി ഉണ്ടായിരുന്നെന്നും സർവോപരി ഈശ്വരനിൽ നിന്ന് വരം ലഭിച്ചിരുന്നുവെന്നും ഐതിഹ്യം. കാളമേഘം പോലെ ഭയങ്കരനായ ദുന്ദുഭി കിഷ്കിന്ധയുടെ ഗോപുരത്തിൽ വന്ന് നിന്ന് ആകാശം പൊട്ടത്തക്കവണ്ണം അലറുകയും വൃക്ഷങ്ങൾ കുത്തിമറിക്കുകയും കുളമ്പുകൾ കൊണ്ട് ഭൂതലം മാന്തിക്കീറുകയും ചെയ്തു. എന്നിട്ട് ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ഗത്യന്തരമില്ലാതെ ബാലി ദുന്ദുഭിയുമായി ഏറ്റുമുട്ടി. ഉഗ്രമായ പോരാട്ടത്തിനിടയിൽ ദുന്ദുഭിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ആകാശത്തേക്ക് തെറിച്ചു. ആ വനത്തിൽ ഋഷിമുഖ പർവ്വതത്തിൽ മാതംഗമുനി തപസ് ചെയ്ത് കഴിഞ്ഞുകൂടുന്നുണ്ടായിരുന്നു. ദുന്ദുഭിയുടെ രക്തം മാതംഗാശ്രമത്തിൽ ചെന്ന് വീണു. കുപിതനായ മാതംഗൻ ഈ ദുഷ്കൃത്യത്തിന് കാരണക്കാരൻ ആരായിരുന്നാലും ഈ മലയിൽ കയറിയാൽ തല പൊട്ടി മരിക്കട്ടെ എന്ന് ശപിച്ചു. അന്ന് മുതൽ ബാലിക്ക് ഋഷ്യമൂകാചലത്തിൽ പ്രവേശിക്കുവാൻ നിർവാഹമില്ലാതെയായി. ഇതാണ് ബാലി കയറാ മലയുടെ പിന്നിലുള്ള കഥ. അതായത്, ബാലിക്ക് കയറാൻ പറ്റാത്ത മല. ഈ കഥയ്ക്ക് രസകരമായ ഒരു അടിക്കുറിപ്പ് കൂടിയുണ്ട്. കുറച്ചു കാലത്തിന് ശേഷം ബാലിയും സുഗ്രീവനും ശത്രുതയിലായപ്പോൾ സുഗ്രീവൻ അഭയം തേടിയത് ഋഷ്യമൂക പർവ്വതത്തിലാണ്. അവിടെ ബാലിക്ക് വരാനാവില്ലല്ലോ. അതിശക്തനായ ബാലി ദിവസവും 4 സമുദ്രതീരങ്ങളിൽ ചെന്ന് തീർത്ഥസ്നാനങ്ങളും സ്നാനജപങ്ങളും നടത്തി അല്പസമയത്തിനുള്ളിൽ കിഷ്കിന്ധയിൽ മടങ്ങിയെത്തുമായിരുന്നു. ഓരോ ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് ഒറ്റ ചാട്ടമാണ്. ഈ ഓരോ ചാട്ടത്തിലും ഋഷ്യമൂകാചലത്തിരിക്കുന്ന സുഗ്രീവന്റെ തലയിൽ ഓരോ ചവിട്ട് കൊടുത്തു കുതിച്ചാണ് നിശ്ചിത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നത്. എങ്ങനെയുണ്ട് ബാലി? മറ്റൊരു കഥയുമായി വീണ്ടും സംഗമിക്കുന്നതുവരെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സബിത കാക്കനാടൻ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4.

May Kamalhar. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ ശാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഇപ്പോൾ കേരളത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയാണല്ലോ. ഈ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരെയും അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തെയും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ കൂടുതലായി പരിചയപ്പെടാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ച കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ്. നിയമസഭയിലെ ശക്തമായ ഇടപെടലുകളിലൂടെയും പ്രതിപക്ഷ നേതാവെന്ന നിലയിലെ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ അദ്ദേഹം 2026 UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചു. പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, പ്രവാസി കാര്യങ്ങൾ, അഖിലേന്ത്യാ സർവീസുകൾ, തെരഞ്ഞെടുപ്പ്, ഭരണപരിഷ്കാരം തുടങ്ങി 35 വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റ് മന്ത്രിമാർക്ക് അനുവദിക്കാത്ത വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അനുഭവ സമ്പന്നരായ നേതാക്കളിൽ ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ അദ്ദേഹം ഭരണപരിചയത്തിന്റെ കാര്യത്തിൽ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. മന്ത്രിസഭയിൽ ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ദേവസ്വം, ഭക്ഷ്യസുരക്ഷ, മയക്കുമരുന്ന് നിയന്ത്രണം എന്നീ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ ശ്രീ കെ മുരളീധരനാണ്. മുൻപ് 2004 AK ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തന പരിചയവുമുണ്ട്. കേരളത്തിലെ ഏറ്റവും പരിചയസമ്പന്നരായ മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. മുൻപ് UDF മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് വ്യവസായം, വാണിജ്യം, വിവര സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, മൈനിംഗ് ആൻഡ് ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ എന്നീ വകുപ്പുകൾ നൽകിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലൂടെയും മാധ്യമങ്ങളിലും സംസ്ഥാനതല സംഘടനാ പ്രചാരണങ്ങളിലും പാർട്ടിയെ പതിവായി പ്രതിനിധീകരിക്കുന്നതിലൂടെയും അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ M. ലിജു. മന്ത്രിസഭയിൽ ആദ്യമായി എത്തുന്നു, എക്സൈസിന്റെയും സഹകരണത്തിന്റെയും ചുമതല വഹിക്കുന്നു. ശ്രീ റോജി M. ജോൺ അങ്കമാലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. സംസ്ഥാന നിയമസഭാ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ, സാങ്കേതിക വിദ്യാഭ്യാസം, കൃഷി, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള മറ്റ് സർവകലാശാലകൾ, പ്രവേശന പരീക്ഷ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. കുണ്ടറ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു യുവജന നേതാവാണ് ശ്രീ PC വിഷ്ണുനാഥ്. മുൻപ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ക്ഷേമനിധി ബോർഡ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് ശ്രീ സണ്ണി ജോസഫ്. വടക്കൻ കേരളത്തിലെ ശക്തമായ സംഘടനാ വേരുകൾക്ക് അദ്ദേഹം പ്രശസ്തനാണ്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട് എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത്. വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള നിയമസഭാംഗവും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ T. സിദ്ദിഖാണ് കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് ശ്രീ ഷംസുദ്ദീൻ. അദ്ദേഹം

എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പി കെ ബഷീർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നിയമസഭാംഗമാണ്. മലപ്പുറത്തെ ഏറനാട് നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്നുള്ള മറ്റൊരു വളർന്നുവരുന്ന നേതാവായ ശ്രീ വി.ഇ. അബ്ദുൾ ഗഫൂറാണ് ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി എന്നിവയുടെ ചുമതല വഹിക്കുന്നത്. യുഡിഎഫിലെ കേരള കോൺഗ്രസ് വിഭാഗത്തിലെ മുതിർന്ന നേതാവാണ് ശ്രീ മോൻസ് ജോസഫ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന വകുപ്പുകൾ ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകളാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നേതാവും പിറവത്ത് നിന്നുമുള്ള നിയമസഭാംഗവുമാണ് ശ്രീ അനൂപ് ജേക്കബ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. കേരളത്തിലെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSPയുടെ നേതാവും സംസ്ഥാനത്തെ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുമാണ് ശ്രീ ഷിബു ബേബി ജോൺ. ഇപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാഡമി ഫോർ സ്കിൽഡ് എക്സലൻസ് എന്നിവയാണ്. CMPയുടെ നേതാവും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുള്ള UDFന്റെ മുതിർന്ന നേതാവാണ് ശ്രീ CP ജോൺ. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ശ്രീമതി KA തുളസി പാർട്ടിയുടെ തദ്ദേശ ഭരണത്തിലും അടിസ്ഥാന വികസനത്തിലും പ്രാതിനിധ്യവും ശ്രദ്ധയും കൊണ്ടുവന്ന വനിതാ നേതാവാണ്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനത്തിന്റെ ചുമതലയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. UDFന്റെ വളർന്നുവരുന്ന യുവജന നേതാവാണ് ശ്രീ OJ ജനീഷ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിജയിച്ചത്. കേരള മന്ത്രിസഭയിൽ സ്പോർട്സ്, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ് എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വണ്ടൂരിനെ പ്രതിനിധീകരിക്കുന്ന മുതിർന്ന നേതാവും നിയമസഭാംഗവുമാണ് ശ്രീ AP അനിൽകുമാർ. മുൻ UDF സർക്കാരുകളിൽ ടൂറിസം, പട്ടികജാതി, പിന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് മന്ത്രിയായി പ്രവർത്തിച്ച പരിചയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചുമതല വഹിക്കുന്ന വകുപ്പുകൾ റവന്യൂ, സർവേയും ഭൂരേഖകളും ഭൂപരിഷ്കരണവും ഉൾപ്പെടുന്നു. മന്ത്രിസഭയിലെ മറ്റൊരു വനിതാ മന്ത്രിയായ ശ്രീമതി ബിന്ദു കൃഷ്ണ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സാമൂഹിക പ്രവർത്തകയുമാണ്. പാർട്ടിയുടെ നിരവധി പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് ശ്രീ VD സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിലവിൽ വനിതാ ശിശു വികസനം, തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ വഹിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം, തൊഴിലാളി ക്ഷേമം, മൃഗസംരക്ഷണ മേഖലയിലെ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന മന്ത്രിയായാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ കൂടി പരിചയപ്പെടാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ശ്രീമതി ഷാനിമോൾ ഉസ്മാനെയും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോട്ടയം ജില്ലയിലെ പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. നിരവധി തവണ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആഭ്യന്തരം, വനം, ഗതാഗതം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളുടെ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2026 കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയുടെ നടപടികൾ ഭരണഘടനയ്ക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നിഷ്പക്ഷമായി നിയന്ത്രിക്കുക, സഭയിൽ അച്ചടക്കവും ക്രമവും ഉറപ്പാക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് സ്പീക്കറുടെ പ്രധാന ചുമതലകൾ. കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവും ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗവുമാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. മഹിളാ കോൺഗ്രസിലൂടെയും പാർട്ടിയുടെ സംഘടനാ രംഗത്തും ദീർഘകാല പ്രവർത്തന പരിചയമുള്ള അവർ 2026 കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി പ്രവർത്തിക്കുന്നു. സ്പീക്കറുടെ അഭാവത്തിൽ സഭയ്ക്ക് അധ്യക്ഷയാകുകയും സഭാ നടപടികൾ സുഗമമായും നിഷ്പക്ഷമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്പീക്കറെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രധാന ഉത്തരവാദിത്തം. ശ്രീ VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെയും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പറ്റിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എപ്പിസോഡ് ശ്രോതാക്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് പ്രീത.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ജീവരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക്. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: മിഥുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: All right, see, it hurts.

0: Mayes. Ra.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഓരോ യാത്രകളും അന്വേഷണങ്ങളാണ്. യാത്രയുടെ ഒടുവിൽ നവീകരിച്ച മനസ്സും ശരീരവുമായാണ് നാം വീട്ടിലേക്ക് എത്തുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൽ നിന്നുള്ള മോചനമായാണ് ഞങ്ങൾ യാത്രകളെ കാണുന്നത്. വിനോദത്തിനും വിജ്ഞാനത്തിനും സൗഹൃദത്തിനും വേണ്ടിയുള്ള സഞ്ചാരങ്ങൾ സമ്മാനിക്കുന്ന ഉണർവുകൾ തന്നെയാണ് യാത്രകളുടെ ആവേശം. ഒരു യാത്രയെങ്കിലും നടത്താത്തവർ ചുരുങ്ങും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സുന്ദര സഞ്ചാരം ഒരു കുടുംബത്തെയെങ്കിലും വിനോദസഞ്ചാരത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി. ഭാരതത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് യാത്രാ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകൾ ഉണ്ടെങ്കിലും 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അഗത്തി ദ്വീപിലായിരുന്നു ഞങ്ങൾ വിമാനമിറങ്ങിയത്. ഈ ദ്വീപിൽ മാത്രമേ വിമാനത്താവളമുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ എയർപോർട്ടിൻ്റെ നിർമ്മിതിക്കായി തൊട്ടടുത്തുള്ള കൽപ്പേറ്റി ഐലൻഡിലെ തെങ്ങുകൾ മുറിച്ചു മാറ്റിയതോടെ അവിടെയുള്ള ജലങ്ങൾ പലായനം ചെയ്ത കാര്യവും പറഞ്ഞിരുന്നു. സാഹസിക സാഗര വിനോദങ്ങളുടെ സിരാകേന്ദ്രമായ ലക്ഷദ്വീപിൽ നടത്തിയ സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ചും കടലാഴങ്ങളിൽ കണ്ട കടൽ സമ്പത്തിനെ കുറിച്ചും പറഞ്ഞിരുന്നു. വർണ്ണ മത്സ്യങ്ങളുടെ താവളങ്ങളായ പവിഴാരാമങ്ങളുടെ അസുലഭ ഭംഗിയും വിവരിച്ചിരുന്നു. കടൽ നടത്തവും കയാക്കിങ്ങും നടത്തിയ വിവരം പറഞ്ഞത് ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കയാക്കിംഗ് നടത്തിയത്. അതാകട്ടെ അറേബ്യൻ കടലിലും. സമുദ്രാന്തർഭാഗ ദർശനം കഴിഞ്ഞെത്തി അന്താൻ ബീച്ചിൽ വിശ്രമിച്ചതും കുട്ടികൾ പാർക്കിലെ കളി ഉപകരണങ്ങളിലും മണ്ണിലും കളിച്ചതും പറഞ്ഞിരുന്നു. അവിടുത്തെ മത്സ്യ വിഭവങ്ങളുടെ രുചി ഇപ്പോഴും നാവിൽ തെളിയുന്നു. കിലാഞ്ചിയും മധുരക്കറിയും കഴിച്ചത് ഓർക്കുമ്പോൾ വായിൽ വെള്ളമോറുന്നു. ഡോൾഫിൻ വാച്ചിന് പോകാനായി ഹോം സ്റ്റേക്ക് സമീപം നങ്കൂരമിട്ട ബോട്ടിൽ കുറച്ചുനേരം കടലിലൂടെ നടന്നു ചെന്ന് ഏണി വഴി കയറിയ കാര്യവും ബോട്ടിൻ്റെ പിറകുവശം ഗ്രൂപ്പിലെ വനിതകൾ കൈയടക്കിയതും പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ഇനി ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. യാത്ര ഒരു മണിക്കൂറോളമായപ്പോൾ ബോട്ടിന്റെ വേഗത കുറച്ചുകൊണ്ട് ഡോൾഫിനുകളെ കാണാനുള്ള അവസരം ഒരുക്കി തന്നു. കുറച്ച് ഡോൾഫിനുകൾ ചാടി രസിക്കുന്നത് കാണാനായി. ഡോൾഫിൻ കാഴ്ച ഒരുതരം ഭാഗ്യമാണ്. ഞങ്ങളെ ഭാഗ്യം തുണച്ചു എന്ന് പറയാം. വീണ്ടും മുന്നോട്ട്. ഈ യാത്രയിലുടനീളം അടുത്തുള്ള ദ്വീപുകളുടെ ദൂര കാഴ്ച ലഭിച്ചിരുന്നു. പച്ച പുതച്ചു നിൽക്കുന്ന ബംഗാരൻ ദ്വീപായിരുന്നു അതിൽ പ്രധാനം. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കരുതിയിരുന്ന ബിസ്ക്കറ്റുകളും വറവകളും എല്ലാവർക്കുമായി വിതരണം ചെയ്യാൻ ആരംഭിച്ചു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരും സ്നാക്കുകൾ ഓരോരുത്തർക്കും നൽകി സ്നേഹവും ആഹ്ലാദവും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി കുറുമ്പന്മാർ ബിസ്ക്കറ്റും മുറുക്കും കടലിലേക്ക് ഇട്ടതോടെ കൂട്ടത്തോടെ മത്സ്യങ്ങളെത്തി അത് തിന്നാൻ തുടങ്ങി. നയന മനോഹരമായ കാഴ്ച സമ്മാനിച്ച മത്സ്യങ്ങളോട് നന്ദി എന്ന രീതിയിൽ എല്ലാവരും മത്സ്യങ്ങളെ പൂട്ടാൻ തുടങ്ങി. വർണ്ണ ശബളിമയിൽ ആറാടി നിൽക്കുന്ന മത്സ്യങ്ങളുടെ പ്രകടനവും സൗന്ദര്യവും ആവോളം ആസ്വദിക്കാൻ കഴിഞ്ഞൊരു യാത്ര കൂടിയായിരുന്നു ഇത്. ഉഗ്രപ്രതാപത്തോടെ പകലോൻ പ്രകാശം ചൊരിഞ്ഞെങ്കിലും വേഗത്തിലുള്ള ബോട്ട് യാത്ര സമ്മാനിച്ച കടൽക്കാറ്റിൻ്റെ തലോടലിൽ ചൂടറിഞ്ഞതേയില്ല. ഒരു രസത്തിന് ഞാൻ ബോട്ടിൻ്റെ അമരത്തിൽ കയറിയിരുന്ന കുറച്ച് ഫോട്ടോകൾ എടുത്തു. ബോട്ടിലെ ഒരു ജീവനക്കാരൻ എൻ്റെ ഫോട്ടോയും എടുത്ത് സഹായിച്ചു. നീല ജലാശയത്തിൽ നീന്തി തുടിക്കുന്ന ഹംസങ്ങളെ പോലെ തലങ്ങും വിലങ്ങും ഓടി രസിക്കുന്ന ബോട്ടുകൾ, ആഹ്ലാദാരവം പൊഴിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാട്ടുവെച്ചുകൊണ്ടും നമ്മെ കടന്നു പോകുന്ന സഞ്ചാരികൾ, അനന്തസാഗരത്തിൻ്റെ വിശാലതയിൽ നിർവൃതി കൊള്ളുന്ന യാത്രികർ, കുറച്ച് ബോട്ടുകൾ നങ്കൂരമിട്ടിരിക്കുന്ന കടൽ മധ്യത്തിൽ ഞങ്ങളുടെ ബോട്ടും അടുപ്പിച്ച് നങ്കൂരമിട്ടു. യാത്രയിലുടനീളം ബോട്ടിലെ ജീവനക്കാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ചെറുതും വലുതുമായ കുറച്ച് മത്സ്യങ്ങളെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഉച്ചയായി. വിശപ്പ് മാടി വിളിക്കാൻ തുടങ്ങി. ബോട്ട് നങ്കൂരമിട്ടത് തന്നെ ഉച്ചഭക്ഷണത്തിനായിരുന്നു എന്ന് വേഗം മനസ്സിലാക്കി. കൈ കഴുകി ഓരോരുത്തരായി ഭക്ഷണ പോയിന്റിൽ നിന്നും ഭക്ഷണവും ഓരോ കുപ്പി വെള്ളവും എടുത്ത് സീറ്റുകളിലിരുന്ന് തീറ്റ ആരംഭിച്ചു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പറയാം.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്ത്യ മഹാരാജ്യത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണ് പറഞ്ഞു വരുന്നത്. വിമാനത്താവളമുള്ള ഏക ദ്വീപായ അഗത്തിയിൽ നടത്തിയ യാത്രയുടെ വിവരണമാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാവിലെ തന്നെ അതിദ്രുത സാഗരയാത്ര നടത്തി ഡോൾഫിനുകളെ കാണാനായി പുറപ്പെട്ട കാര്യവും ഭാഗ്യം കൊണ്ട് ഡോൾഫിനുകളെ കാണാൻ കഴിഞ്ഞതും പറഞ്ഞിരുന്നു. ഇന്നോളം നൽകിയ സ്നേഹപൂർവമുള്ള പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും നിസ്സീമമായ പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. നീലാകാശം കടലിന് സമ്മാനിച്ച മനോഹാരിതയിലൂടെ അതിവേഗം ബോട്ട് യാത്ര നടത്തിയപ്പോൾ ലഭിച്ച ആഹ്ലാദവും കടൽക്കാറ്റ് നൽകിയ കുളിർമയും വിവരണാതീതമാണ്. ആനന്ദ നിർവൃതി എന്ന് ഒറ്റ വാക്ക്. ഡോൾഫിനുകളെ കണ്ട ശേഷം ബോട്ട് നങ്കൂരമിട്ടത് ഉച്ചഭക്ഷണത്തിനായിരുന്നു എന്ന് പറഞ്ഞതും ഓരോരുത്തരായി കൈകൾ കഴുകി ഒരു പാത്രം ഭക്ഷണവും ഒരു കുപ്പി വെള്ളവുമായി കസേരകളിലിരുന്ന് ഭക്ഷണം ആരംഭിച്ച കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ദ്വീപ് വിശേഷങ്ങൾ കേൾക്കാം. സസ്യബുക്കുകൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും ചോറും സാമ്പാറും പപ്പടവും അച്ചാറും തോരനുമടങ്ങിയ സദ്യയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചത് ട്യൂണ ബിരിയാണിയായിരുന്നു. അന്നോളം അത്രയും രുചിയുള്ള മത്സ്യ ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ പിടിച്ച ട്യൂണ മത്സ്യം കൊണ്ട് പാകം ചെയ്ത ബിരിയാണിയുടെ രുചി ഇപ്പോഴും പിന്തുടരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം പാത്രങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും ബോട്ടിലുണ്ടായിരുന്ന വേസ്റ്റ് കുട്ടയിൽ നിക്ഷേപിച്ചു. ഒരു ചെറിയ ഭക്ഷണ അവശിഷ്ടം പോലും കടലിൽ വീഴാൻ സമ്മതിക്കാത്ത ബോട്ട് ജീവനക്കാരുടെ കരുതലിൽ അഭിമാനം തോന്നി. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ പോലും പ്ലാസ്റ്റിക് ഗ്ലാസ്

ഗ്ലാസുകളോ കുപ്പികളോ പോലും കടലിലോ ബോട്ടിലോ ഇട്ടില്ല എന്നതും സന്തോഷം നൽകിയ അനുഭവമായിരുന്നു. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ദ്വീപുകാർ കാട്ടുന്ന ശുഷ്കാന്തി എവിടെയും നമുക്ക് തൊട്ടറിയാനാകും. ഒരു വീടിൻ്റെ മുന്നിലോ കടൽ തീരത്തോ റോഡുകളിലോ മാലിന്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ആകെ കൂന കൂട്ടിയിട്ടിരിക്കുന്നത് നാളികേരവും തൊണ്ടും മാത്രം. വൃത്തിയുടെ കാര്യത്തിലുള്ള ഈ കരുതൽ നമുക്കും മാതൃകയാക്കാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് സമയം കൂടി ബോട്ടിന് വിശ്രമം നൽകിയ ശേഷം വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. സാഗര സാഹസിക വിനോദങ്ങളിൽ ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് സ്നോർക്കലിംഗ്. ജലോപരിതലത്തിൽ കമഴ്ന്ന് കിടന്നുകൊണ്ട് കടലിൻ്റെ അടിത്തട്ട് കാണുന്നതാണ് ഈ സാഹസിക വിനോദം. ബോട്ട് ഏറ്റവും ആഴം കുറഞ്ഞ ഒരു ലഗൂണിന് സമീപം നങ്കൂരമിട്ട ശേഷം സ്നോർക്കലിങ്ങിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തും. മൂക്കും വായും മൂടും വിധമുള്ള പ്രത്യേക തരം മാസ്ക് ഘടിപ്പിച്ച ഒരു മുഖംമൂടി നമ്മെ ധരിപ്പിക്കും. ഈ മുഖംമൂടിയുടെ മുൻഭാഗം ഗ്ലാസ് നിർമ്മിതമായതിനാൽ കടലാഴങ്ങൾ കാണാൻ പ്രയാസമുണ്ടാകില്ല. ഏറ്റവും മുകളിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള ഒരു കുഴലും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ യഥേഷ്ടം നമുക്ക് ശ്വസിക്കാനാകും. എന്നാൽ ഈ കുഴലിൽ വെള്ളം കയറാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോട്ടിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ അണിയിക്കുന്ന ലൈഫ് ജാക്കറ്റുകളാണ് കടൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. നീന്തൽ വശമില്ലാത്തവർക്കും സ്നോർക്കലിംഗ് നടത്തുവാൻ അവസരം ലഭിക്കുന്നത് ഈ വിദ്യ കൊണ്ടാണ്. ഇവിടെയും ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ കടലിൽ നീന്താൻ അവസരം ലഭിച്ചത് അഭിമാനത്തോടൊപ്പം സാഹസികതയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരുന്നു. ബോട്ടിൽ നിന്നും കടലിലേക്ക് താഴ്ത്തിയിട്ടിരിക്കുന്ന ഏണിയിലൂടെയാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. ഇനി ഒരിടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. റേഡിയോ സാന്ത്വനം 90.4 FM ഒരു പാലിയേറ്റി കെയർ സംരംഭമാണെന്ന് അറിയാമല്ലോ. ഇന്നു വരെ നിങ്ങൾ നൽകിയ കറയറ്റ സ്നേഹവും പിന്തുണയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപിലെ അഗത്തിദ്വീപിൽ നടത്തിയ ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളും നീലക്കടലിലൂടെയുള്ള ബോട്ട് യാത്രയുടെ അനുഗ്രഹീതമായ ആനന്ദവും ഓർക്കുന്നുവെന്ന് കരുതുന്നു. കടൽ മധ്യേ നങ്കൂരമിട്ട ബോട്ടിലിരുന്ന് രുചികരമായ ഉച്ചഭക്ഷണം കഴിച്ചത് പറഞ്ഞിരുന്നു. അന്ന് രാവിലെ പിടിച്ച ട്യൂണ മത്സ്യം കൊണ്ടുണ്ടാക്കിയ മീൻ ബിരിയാണി കഴിച്ചതും അതിൻ്റെ സമാനതകളില്ലാത്ത രുചി വൈവിധ്യവും പറഞ്ഞിരുന്നു. വിശ്രമത്തിന് ശേഷം ബോട്ട് മുന്നോട്ട് പോയി ഒരു ലഗൂണിന് സമീപം നങ്കൂരമിട്ട ശേഷം സ്നോർക്കലിംഗ് എന്ന സാഗര വിനോദം നടത്താൻ തുനിഞ്ഞതും പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ സ്നോർക്കലിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. കടൽ ജലത്തിൽ കമഴ്ന്ന് കിടന്നാണ് കടലാഴ ദർശനം നടത്തേണ്ടത്. ആവേശത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, ആനന്ദത്തിൻ്റെ മറ്റൊരു ലോകമാണ് ഞങ്ങൾക്ക് ദർശനമേകിയത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള കുഴലിനെയാണ് സ്നോർക്കൽ എന്ന് വിളിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ ശ്വസനം തരപ്പെടുന്നത്. മുങ്ങാങ്കുഴിയിടാതെ വെള്ളത്തിൻ്റെ മുകളിൽ കമഴ്ന്നു കിടന്ന് നീന്താനും ജലത്തിനുള്ളിലെ കാഴ്ചകൾ കാണാനും കഴിയും. വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ നീന്തുകയും സ്നോർക്കൽ ട്യൂബിലൂടെ ശ്വസിക്കുകയും ചെയ്തുകൊണ്ട് 2 മുതൽ 5 മീറ്റർ വരെയുള്ള കടലാഴം ദൃശ്യമാകും. ഇതിന് പരിശീലനം ആവശ്യമില്ല. എന്നാൽ സ്കൂബ ഡൈവിങ്ങിനാണെങ്കിൽ പരിശീലനവും രോഗങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. സ്കൂബ ഡൈവിങ്ങിൽ വെള്ളത്തിനടിയിലേക്ക് പൂർണ്ണമായും മുങ്ങിയാണ് സാഗരാന്തർഭാഗ ദർശനം സുഗമമാക്കുന്നത്. ഓക്സിജൻ ടാങ്കും പ്രത്യേകതരം മാസ്കും അനിവാര്യമാണ്. 18 മുതൽ 40 മീറ്റർ വരെ ആഴത്തിൽ പോയി സമുദ്രാന്തർഭാഗം കാണാനാകും എന്ന സവിശേഷതയും സ്കൂബ ഡൈവിങ്ങിനുണ്ട്. തലേ ദിവസം ഞങ്ങൾ സ്കൂബ ഡൈവിങ് നടത്തിയിരുന്നതിനാൽ സ്നോർക്കലിംഗ് എളുപ്പമായിരുന്നു. കൂടാതെ നീന്തൽ വശമുള്ളതിനാൽ ഭയവും ഇല്ലായിരുന്നു. പടികളിറങ്ങി കടലിലേക്ക് ഇറങ്ങുവാൻ പരിശീലകരുടെ സഹായം ഉണ്ടായിരുന്നു. ഞാൻ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ബോട്ടിലുണ്ടായിരുന്ന സഹയാത്രികരിൽ പലരും ആവേശത്തോടെ കടലിൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. ഒരേ

ഏത് തരത്തിലുള്ള ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്നതിനാൽ പരസ്പരം തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. മാത്രമല്ല, ഒന്നിലധികം ബോട്ടുകൾ നങ്കൂരമിട്ട് അതിലെ സഞ്ചാരികളും സ്നോർക്കലിങ്ങിന് എത്തിയിരുന്നു. കടൽ ജലത്തിലെ ആദ്യ സ്പർശനത്തിൽ തന്നെ ആഹ്ലാദ തിരമാല ആർത്തലച്ച് മനസ്സാകെ കോരിത്തരിച്ചു. സമുദ്രാന്തർഭാഗത്തെ അതിവിശാലതയിൽ നീന്തുതുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ അപൂർവ സുന്ദര ദർശന സൗഭാഗ്യം സമ്മാനിച്ച ആത്മനിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സുന്ദരവും സർഗാത്മകവുമായിരുന്നു. നീന്തി മുന്നേറും തോറും സ്ഫടികം പോലെ തെളിഞ്ഞ അഗത്തിദ്വീപിലെ ജലാശയത്തിൽ സൂര്യപ്രഭയിൽ പവിഴപ്പുറ്റുകളും പ്രകൃതിയിലെ നിറങ്ങളാകെ സൗന്ദര്യാത്മകമായി ചാലിച്ചു ചാർത്തിയ വർണ്ണ മത്സ്യങ്ങളും തെളിഞ്ഞു കാണാൻ തുടങ്ങി. ഗ്ലാസ് ബോട്ടിലിരുന്ന് കണ്ടതിനേക്കാൾ അടുത്തും ഭംഗിയായും കടലാമയെ കാണാൻ കഴിഞ്ഞത് സന്തോഷമായി. ശാന്തമായി നീന്തു നടക്കുന്ന കടലാമകളുടെ വലിപ്പം എടുത്തു പറയേണ്ടതാണ്. അനിതര സാധാരണമായ പ്രകൃതിയുടെ സൃഷ്ടിവിശേഷത്തിൽ അത്ഭുതം കൂറാനല്ലാതെ മറ്റെന്തിനാണ് മനുഷ്യന് കഴിയുക? ലൈഫ് ജാക്കറ്റിന്റെ പവറിൽ ഒഴുകി നടക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പവിഴ പുറ്റുകളിൽ തൊടുകയോ മറ്റെന്തെങ്കിലും എടുക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം പവിഴപ്പുറ്റ് എന്നത് ജീവനുള്ള ഒന്നാണ്. കൂടാതെ നമുക്ക് മുറിവ് പറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. അഗത്തിയിലെ ഏറ്റവും മനോഹരമായ ലഗൂണിലെ പവിഴപ്പുറ്റുകളും നീലജലവും വർണ്ണ മത്സ്യങ്ങളും വേറെ ലെവലാണ്. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക മത്സ്യമായ പാരറ്റ് ഫിഷിന്റെ ദർശനവും ഭാഗ്യമായി. ഏതായിരുന്നു ദർശന സുഖം പങ്കിട്ടതിൽ മുമ്പൻ എന്ന ചോദ്യത്തിന് പവിഴപ്പുറ്റുകളും വർണ്ണ മത്സ്യങ്ങളും കടലാമയും തെളിഞ്ഞ ജലവും ഒന്നുപോലെ ഇഷ്ടമായി എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. സുന്ദര സഞ്ചാരം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളോട് നന്ദിയോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

எனக்கு இன்னும் குடிச்சிட்டு இருக்கியா நீ?

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: അടി തമരടി

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘം മൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് നാം ഏറെ ഇഷ്ടപ്പെടുന്ന ശബ്ദമാധുര്യം KS ചിത്ര ആലപിച്ച ഹിന്ദി ഗാനങ്ങളാണ്. മലയാളി ഉള്ളിടത്തോളം മറക്കാത്ത ഒരു പേരാണ് KS ചിത്ര. ഏതൊരു വികാരവും അത്രയേറെ തന്മയത്വത്തോടെ ആ ശബ്ദത്തിന് വഴങ്ങിയിരുന്നു. നമുക്ക് ആസ്വദിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മ നമുക്ക് സമ്മാനിച്ച ആ സുന്ദര ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, അസമീസ്, തുളു തുടങ്ങി വിവിധ ഭാഷകളിലായി 25,000-ലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും 7,000-ത്തോളം പാട്ടുകൾ അല്ലാതെയും ചിത്രാമ്മ പാടിയിട്ടുണ്ട്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗന്ധർവ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1963 ജൂലൈ 27

സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും രണ്ടാമത്തെ മകളായിട്ടാണ് ചിത്രാമ്മയുടെ ജനനം. സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ചിത്രാമ്മയുടെ സംഗീതത്തിലുള്ള താല്പര്യം കണ്ടെത്തിയത് പിതാവ് കൃഷ്ണൻ നായരായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു സംഗീതത്തിൽ ആദ്യ ഗുരുവും. പിന്നീട് ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ചു.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെ പ്രിയ ഗായിക ചിന്നക്കുയിലിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ചിത്രാമയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ വിശേഷണങ്ങളാണ്. തമിഴ്നാട്ടിൽ ചിന്നക്കുയിലാണെങ്കിൽ കർണാടകയിൽ കന്നഡ കോകിലെ, തെലങ്കാനയിൽ സംഗീത സരസ്വതി, ദക്ഷിണേന്ത്യയിൽ വാനമ്പാടി, ഉത്തരേന്ത്യയിൽ പിയാ ബസന്തി, അങ്ങനെ പോകുന്നു ആ വിശേഷണങ്ങൾ. ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസ് ആണെങ്കിൽ ഗന്ധർവ ഗായിക കെ എസ് ചിത്രയാണ്. 1979 എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന ഗാനം ആദ്യമായി പാടി. എന്നാൽ പുറത്തിറങ്ങിയ ആദ്യ ഗാനം നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലേതായിരുന്നു.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശബ്ദ സൗകുമാര്യം കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. എത്രയോ കാലമായി ആ ശബ്ദം നമ്മോടൊപ്പമുണ്ട്. ഇന്നും ആ ശബ്ദമാധുര്യത്തിന് യൗവനം തന്നെയാണ്. ദേശകാല ഭാഷാഭേദമന്യേ എത്രയോ ആസ്വാദക ഹൃദയങ്ങൾ ആ ശബ്ദത്തെ തങ്ങളോട് ചേർത്തു വച്ചു.

കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മലയാളികളുടെ പ്രിയ വാനമ്പാടി KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഭാഷയും ഭാവവും ഒഴുക്കും കൊണ്ട് ആ ഗാനങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രിയപ്പെട്ടതായി. ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിച്ച ശബ്ദമായിരുന്നു ചിത്രാമ്മയുടേത്. ലതാ മങ്കേഷ്കറിന് ശേഷം ലണ്ടനിലെ പ്രശസ്തമായ റോയൽ ആൽബർട്ട് ഹാളിൽ പാടിയ രണ്ടാമത്തെ ഇന്ത്യൻ ഗായികയാണ് KS ചിത്ര.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയായും ചിന്നക്കുയിലായും ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി പങ്കുവച്ചത്. എത്രയെത്ര ഗാനങ്ങളാണ് ആ ശബ്ദമാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്. ബോംബെ സിനിമയിലെ കണ്ണാളനെ എന്ന് തുടങ്ങുന്ന ചിത്രാമ പാടിയ ഗാനം, ഗാർഡിയൻ പത്രം തയ്യാറാക്കിയ എല്ലാവരും മരിക്കുന്നതിന് മുൻപ് കേൾക്കേണ്ട 1000 ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടിയ വനിതകളിൽ ഒരാൾ കൂടിയാണ് KS ചിത്ര. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക സർക്കാരുകളുടെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ ഈ പ്രതിഭ നേടിയിട്ടുണ്ട്. 2005 പത്മശ്രീയും 2001 പത്മഭൂഷണും നൽകി രാജ്യം ഈ കലാകാരിയെ ആദരിക്കുകയുണ്ടായി. ജനഹൃദയങ്ങളിൽ നിലയ്ക്കാത്ത സ്പന്ദനമായി ഇന്നും ആ ശബ്ദം തുടർന്നു.

ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് വാലി ടി കെ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557585 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പ്രമുഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ആന്ത്രോപിക്കിന് ഏർപ്പെടുത്തിയിരുന്ന കയറ്റുമതി വിലക്ക് ട്രംപ് ഭരണകൂടം ഭാഗികമായി നീക്കി. സൈബർ ആക്രമണ ഭീഷണികൾ മുൻനിർത്തി രണ്ടാഴ്ച മുൻപാണ് കമ്പനിയുടെ അത്യാധുനിക മോഡലുകൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പുതിയ ഉത്തരവോടെ കമ്പനിയുടെ മിതോസ് 5 എന്ന പ്രമുഖ AI മോഡൽ തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം കമ്പനികൾക്കും സർക്കാർ ഏജൻസികൾക്കും ലഭ്യമാകും. എന്നാൽ കമ്പനിയുടെ ഫേബിൾ 5 എന്ന മറ്റൊരു നൂതന മോഡലിന്റെ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയിലെ പൊതുപാഠശാലകളിൽ വിദ്യാർത്ഥികൾക്കായി ബൈബിളിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ നിർബന്ധിത വായനയായി ഉൾപ്പെടുത്തുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന് ടെക്സസ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അന്തിമ അംഗീകാരം നൽകി. ഇതോടെ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്ന അമേരിക്കയിലെ ആദ്യ സംസ്ഥാനമായി ടെക്സസ് മാറി. പുതിയ നിർബന്ധിത വായനാ പട്ടികയിൽ ബൈബിളിലെ വിവിധ ഭാഗങ്ങൾക്കൊപ്പം മറ്റ് ക്ലാസിക് സാഹിത്യകൃതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം ക്ലാസ് മുതൽ ബൈബിളിലെ ചില ഭാഗങ്ങൾ വായനാ പദ്ധതിയുടെ ഭാഗമാകുകയും ഹൈസ്കൂൾ തലത്തിൽ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. പദ്ധതി 2030 മുതൽ ഘട്ടംഘട്ടമായി നടപ്പാക്കാനാണ് തീരുമാനം. NRI കൗൺസിൽ ഓഫ് ഇന്ത്യ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ തമിഴ്നാട് ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ചെന്നൈ ലോക് ഭവനിൽ വെച്ച് സന്ദർശിച്ചു. കൗൺസിൽ ദേശീയ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ്, തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി ജനറൽ രഞ്ജിത് മുല്ലമഠം, ജനറൽ കൺവീനർ KB മോഹൻദാസ്, കേരള ഘടകം വൈസ് പ്രസിഡന്റ് KN അമീർ, ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് സത്താർ ആവിക്കര, ദേശീയ വിമൻ സ്വിംഗ് ചെയർപേഴ്സൺ ജെലി ജോർജ് എന്നിവരാണ് ഗവർണറെ സന്ദർശിച്ചത്. മടങ്ങിയെത്തിയവരുൾപ്പെടെയുള്ള തമിഴ്നാട് പ്രവാസികളുടെ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിക്കണമെന്ന നിവേദനം ഗവർണർക്ക് സമർപ്പിച്ചു. ആഗോളതലത്തിലെ സംഗീത പ്രേമികൾക്ക് ആത്മീയവും സംഗീതാത്മകവുമായ ഒരു അപൂർവ സായാഹ്നം സമ്മാനിച്ചുകൊണ്ട് സ്വർഗീയനാഥം മുഖാമുഖം പരിപാടി സമാപിച്ചു. ഇന്ത്യൻ ക്രിസ്തീയ സംഗീത രംഗത്തെ പ്രമുഖ താളവാദ്യ കലാകാരനും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ശ്രീ രാജൻ കോരയുമായി നടത്തിയ സുവർണ സംഗീത സംവാദം ഏറെ ശ്രദ്ധേയമായി. June 26 വെള്ളിയാഴ്ച രാത്രി 8:15 സൂം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് പരിപാടി അരങ്ങേറിയത്. കണക്റ്റിക്കറ്റ് മാസ്റ്റേഴ്സ് 4-ാമത് 56 കാർഡ് മത്സരത്തിൽ ബേബി കോളങ്ങായിൽ ടീം ജേതാക്കളായി. ഈ വർഷം 19 ടീമുകളാണ് പങ്കെടുത്തത്. രാജ്യാന്തര ഫുട്ബോൾ വേദികളിൽ മികവ് തെളിയിക്കാൻ കൊല്ലത്തിന്റെ യാവിൻ രഞ്ജിത്. പോർച്ചുഗലിൽ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന ഐബ കപ്പിലും ഫ്രാൻസിലെ പാരീസ് വേൾഡ് ഗെയിംസിലും ഉളിയക്കോവിൽ സെന്റ് മേരീസ് സ്കൂളിലെ +1 വിദ്യാർത്ഥി യാവിൻ പന്ത് തട്ടും. Under-17 വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഷൈനിംഗ് സ്റ്റാർ ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് യാവിൻ കളത്തിലിറങ്ങുന്നത്. ഓസ്ട്രേലിയയുമായി ചേർന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിന് ചർച്ച നടത്തുമെന്ന് ഓസ്ട്രേലിയ ക്വൈഡ്രോൺ MP ഡേവിഡ് ഹോർജറ്റ്. നെടുമ്പാശ്ശേരി താജ് ഹോട്ടലിൽ CFI കോളേജ് ഓഫ് ലോ കേരളത്തിലെ പ്രമുഖ വ്യക്തികളുമായി നടത്തിയ ആശയവിനിമയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഫിഡെ ലോക കേഡറ്റ് കപ്പ് ചെസ് Under-12 പെൺകുട്ടികളിൽ തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശിനി ദിവി ബിജേഷ് ചാമ്പ്യൻ. ജോർജിയയിലെ ബാത്തൂമിയിൽ നടന്ന ടൂർണമെന്റിൽ 11 റൗണ്ടിൽ 8 വിജയവും 2 സമനിലയും നേടി 9 പോയിന്റോടെയാണ് വിജയം. ചരമറിയിപ്പ്. എറണാകുളം ജില്ലയിലെ കീഴിലം പടിക്കൽ പരേതരായ പൈലി ജോസഫിന്റെയും മറിയാമ്മ ജോസഫിന്റെയും മകൻ പതിക്കൽ J. സ്റ്റീഫൻ അന്തരിച്ചു. ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് ഇവാൻ

0: കത്തോലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഹ്യൂസ്റ്റൺ ഇടവകയിലെ സജീവ അംഗമായിരുന്നു. സംസ്കാരം ഇന്ന് നടന്നു. ഇരുമാപ്ര ഇളവുമാക്കൽ റേച്ചൽ ജോസഫ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പാലക്കാട്ടുമല നടുത്തുറപ്പിൽ എൻ എം ജോസഫ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മേഘമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഒറ്റ കമ്പി നാദം മാത്രം മൂളും വീണാഗാനം.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു.

ഇന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.